ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ സെപ്റ്റംബർ 3 സഞ്ചരിക്കുന്നു. 1658 സെപ്റ്റംബർ 3, 17 ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ സൈനിക മേധാവിയും ആഭ്യന്തര വിപ്ലവ നായകനുമായിരുന്ന ഒളിവർ ക്രോംവെൽ അന്തരിച്ചിരിക്കുന്നു. 1783 സെപ്റ്റംബർ 3, അമേരിക്കൻ വിപ്ലവത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള ഉടമ്പടി ബ്രിട്ടനും അമേരിക്കൻ ഐക്യനാടുകളും തമ്മിൽ ഒപ്പുവെക്കുന്നു. 1786 സെപ്റ്റംബർ 3, തിരുവിതാംകൂറിലെ 13176 ഈഴവർ ഒപ്പിട്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചിരിക്കുന്നു. 1928 സെപ്റ്റംബർ 3, രോഗങ്ങളെ കീഴടക്കാനുള്ള ആരോഗ്യശാസ്ത്ര രംഗത്തെ അന്വേഷണങ്ങളുടെ ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിക്കൊണ്ട് അലക്സാണ്ടർ ഫ്ലമിംഗ് പെനിസിലിൻ നോട്ടാറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. മുന്നോട്ട് എന്ന വാക്ക് ഒരു വലിയ പ്രചോദനമാണ്, സംശയമേതുമില്ല. പക്ഷെ പലപ്പോഴും മുന്നോട്ടു പോകാൻ മനുഷ്യൻ അശക്തനാകുന്നു. അതിനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? ഭാവിയെക്കുറിച്ചുള്ള ഭയാശങ്കകളും വേവലാതിയും ജീവിത നൈരാശ്യവുമാണ്. ഇതെല്ലാം നമ്മളെ മുന്നോട്ടല്ല പിന്നോട്ടാണ് നയിക്കുന്നത് എന്ന് മറന്നുപോകരുത്. അപകടങ്ങളെക്കുറിച്ചുള്ള വിവേകമാണ് ധൈര്യമെന്ന് പ്ലേറ്റോ. ആപത്തുകളെ അഭിമുഖീകരിക്കുമ്പോൾ ഭയമുണ്ടാവുക എന്നത് ആരോഗ്യകരമായ കാര്യമാണ്, അല്ലാതെ ആപത്തിനെ ലാഘവത്തോടെ കാണാൻ പാടില്ല തന്നെ. അങ്ങനെ ലാഘവത്തോടെ കണ്ടാൽ അതിന് വിവേകശൂന്യത എന്നാണ് പറയേണ്ടത്. ആപത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭയത്തെ അടിച്ചമർത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നത് എടുത്തുചാട്ടമാണ്, അത് നിലനിൽക്കില്ല. ആപത്തുണ്ടാകുമ്പോൾ ഭയന്ന് രക്ഷപ്പെട്ട ജീവിവർഗങ്ങൾ മാത്രമേ ഇവിടെ അവശേഷിച്ചിട്ടുള്ളൂ. അതായത്, വിവേകപൂർവമാണ് ഏത് അപകടത്തെയും അഭിമുഖീകരിക്കേണ്ടത്, അല്ലാതെ വൈകാരികമായല്ല. വീണ്ടും വിചാരം എന്ന് പണ്ടുപണ്ടേ പറഞ്ഞു വരുന്ന കാര്യമാണിത്. വൈകാരികമായാണ് നിങ്ങളൊരു കാര്യത്തെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിജീവനം എന്നത് പ്രയാസകരമാകും. ഉദാഹരണത്തിന്, നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുകയാണെന്ന് കരുതുക. പഠിച്ച് കുറേയേറെ ആയപ്പോൾ വണ്ടി ഒരു ചുമരിലിടിച്ചു എന്ന് കരുതുക. നിങ്ങൾ വല്ലാതെ ഭയപ്പെടുകയും അത് വൈകാരികമായി തീരുകയും ചെയ്താൽ പിന്നെ കാർ ഓടിക്കുക കുറച്ച് പ്രയാസമാണ്. അല്ലെങ്കിൽ തന്നെ ഡ്രൈവിംഗ് എന്നത് വിവേകപൂർവം ചെയ്യേണ്ടതായ ഒന്നാണ്, വൈകാരികമായല്ല അതിനെ സമീപിക്കേണ്ടത്. ഏത് കാര്യവും ഇങ്ങനെയാണ്. അതായത്, അപകടങ്ങളാകട്ടെ സാഹസങ്ങളാകട്ടെ, അതേക്കുറിച്ചുള്ള വിവേകത്തെയാണ് ധൈര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭീരുത്വം അനാരോഗ്യകരമായ ഉത്കണ്ഠയുണ്ടാക്കും. അത് മനുഷ്യനെ പരിഭ്രാന്തിയിലേക്കും നൈരാശ്യത്തിലേക്കും നയിച്ചു എന്ന് വരും. ചില കാര്യങ്ങളിൽ വല്ലാതെ ഭയപ്പെട്ടു പോയാൽ പിന്നെ ഒരിക്കലും ആ കാര്യം ചെയ്യാനാകില്ല എന്ന് വരും. അതുകൊണ്ട് ഭയത്തെ അതിജീവിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. ഭീരുത്വത്തിന്റെ തലച്ചോറല്ല മനുഷ്യനുള്ളത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും തലച്ചോറാണ് മനുഷ്യനുള്ളത് എന്നോർക്കുക.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: ബീജമുദ്രയെക്കുറിച്ച് പ്രഥമ ദൃഷ്ടിയാ വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കണ്ണിൽപ്പെടുന്നത് മെയ്ഡ് ബൈ എഡിസൺ എന്നതായിരിക്കും. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവുമധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ സാങ്കേതിക വിദഗ്ധനും വ്യവസായിയുമാണ് തോമസ് ആൽവ എഡിസൺ. വൈദ്യുത ബൾബ്, ഗ്രാമഫോൺ, ഡിക്റ്റാഫോൺ, സിനിമാ പ്രൊജക്ടർ എന്നിങ്ങനെ എത്രയോ കണ്ടുപിടുത്തങ്ങൾ. ഇത്തരം കണ്ടുപിടുത്തങ്ങൾ വഴി എഡിസൺ വളരെ സമ്പന്നനാകുകയും ചെയ്തു. അങ്ങനെ പ്രശസ്തി കൊണ്ടും ധനം കൊണ്ടും പ്രതാപിയായി എഡിസൺ ജ്വലിച്ചു നിൽക്കുന്ന കാലം. ഒരു ദിവസം പ്രാകൃത വേഷധാരിയായ ഒരു യുവാവ് എഡിസനെ കാണാനെത്തി. അന്നത്തെ കാലത്ത് പ്രഭുവായ എഡിസനെ കാണുക അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ പല കടമ്പകളും കടന്നാണ് അയാൾ എഡിസന്റെ ബംഗ്ലാവിലെത്തിയത്. തന്നെ കാണാൻ ഒരു ഭിക്ഷാന്തേഹി വന്നു നിൽക്കുന്നു എന്നറിഞ്ഞ എഡിസൺ സെക്രട്ടറിയെ വിളിച്ച് അയാൾക്ക് എന്തെങ്കിലും കൊടുത്തുവിടാൻ പറഞ്ഞു. പക്ഷെ അയാൾ പോയില്ല. അയാൾ അവിടെ തന്നെ നിന്നു. നിവൃത്തിയില്ലാതെ എഡിസൺ പുറത്തേക്ക് വന്നു. നിങ്ങൾക്കെന്തു വേണം? എന്തിനാണ് നിങ്ങൾ പോകാതെ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ജോലി തരപ്പെടുത്തിയാൽ മതിയോ? അയാൾ പറഞ്ഞു. എഡിസൺ, എനിക്ക് നിങ്ങളുടെ സാമ്പത്തിക സഹായമോ ജോലിയോ വേണ്ട. അതിനൊന്നുമല്ല ഞാൻ വന്നത്. പിന്നെന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എഡിസൺ ചോദിച്ചു. എനിക്ക് നിങ്ങളുടെ വ്യാപാര പങ്കാളിയാകണം. അതിനാണ് ഞാൻ വന്നത്. മുഷിഞ്ഞ വസ്ത്രധാരിയായ, കണ്ടാൽ ഭിക്ഷുക്കാരനെ പോലെ തോന്നുന്ന അയാൾക്ക് വ്യാപാര പങ്കാളിയാകണം എന്ന് പറഞ്ഞത് കേട്ട് എഡിസന്റെ സെക്രട്ടറിക്ക് ചിരി വന്നു. എന്നാലാകട്ടെ, എഡിസന്റെ ഭാവം മറ്റൊന്നായിരുന്നു. അതേക്കുറിച്ച് എഡിസൺ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അയാളുടെ വസ്ത്രങ്ങൾ പഴയതും മുഷിഞ്ഞതും കീറിപ്പറഞ്ഞതുമായിരുന്നു. ദാരിദ്ര്യം വിളിച്ചു പറയുന്ന ശരീരപ്രകൃതമായിരുന്നു അയാൾക്ക്. ശരിക്കും ഒരു ഭിക്ഷാടക രൂപം. എന്റെ ബിസിനസ് പാർട്ട്ണർ ആകണമെന്ന് അയാൾ പറയുന്നത് വേണമെങ്കിൽ മാനസിക രോഗം ബാധിച്ച ഒരാളുടെ ജൽപ്പനമായി എനിക്ക് തള്ളിക്കളയാമായിരുന്നു. എന്നാൽ അയാളുടെ കണ്ണുകളിലെ തിളക്കം കേവലം ഒരു വഴിപോക്കിന്റേതോ മാനസിക രോഗിയുടേതോ ഭിക്ഷാടകന്റേതോ ആയിരുന്നില്ല. അതിൽ നിശ്ചയദാർഢ്യത്തിന്റെ പ്രകാശമുണ്ടായിരുന്നു. അതിതീവ്രമായ ആഗ്രഹത്തിന്റെ നക്ഷത്രങ്ങൾ ഞാൻ ആ കണ്ണുകളിൽ കണ്ടു. വന്ന കാര്യം സാധിക്കാതെ അയാൾ മടങ്ങിപ്പോകില്ലെന്ന് എനിക്കുറപ്പായി. ഞാൻ അയാളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? അയാൾ പറഞ്ഞു, എഡ്വിൻ ബാൻസ്. ഞാനൊരു ചെറിയ സംരംഭത്തിൽ ബാൻസിനെ പങ്കാളിയാക്കി. പിന്നെ സംഭവിച്ചതെല്ലാം ചരിത്രം. അധികം വൈകാതെ എഡിസൺ ബാൻസ് പങ്കാളിത്തം കരുത്താർജിച്ചു. മെയ്ഡ് ബൈ എഡിസൺ, ഇൻസ്റ്റാൾഡ് ബൈ ബാൻസ് എന്ന ലോഗോ അമേരിക്കൻ ജനത ഏറ്റെടുത്തു. നോക്കൂ, മുഷിഞ്ഞ വേഷമോ ദാരിദ്ര്യമോ മുൻപരിചയക്കുറവോ ഒന്നുമല്ല കാര്യം. അതിതീവ്രമായ ഇച്ഛാശക്തി, ജീവിത അഭിലാഷത്തിന്റെ കരുത്ത്, അതേക്കാൾ വലുതായി ജീവിത വിജയത്തിന് മറ്റൊന്നും ആവശ്യമില്ല തന്നെ. നിങ്ങളുടെ ജീവിതം വിജയിക്കാൻ മറ്റൊരാളുടെ ജീവിത വിജയത്തിന്റെ പുസ്തകം വായിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ജീവിതത്തിന് വേണ്ടത് ജീവിക്കുവാനുള്ള അതിതീവ്രമായ ആഗ്രഹം തന്നെയാണ്. അതുണ്ടെങ്കിൽ ആത്മവിശ്വാസവും നിസർഗസിദ്ധമായ കഴിവുകളുമെല്ലാം തനിയെ മുളപൊട്ടിവരും, വികാസം പ്രാപിക്കും. ഓർക്കുക, 1000 മൈൽ നീണ്ട ഒരു ദീർഘയാത്രയാണെങ്കിലും അതാരംഭിക്കുന്നത് ഒരു ചുവടുവയ്പ്പോടുകൂടിയാണ്. ജീവിതത്തിന്റെ വിജയം അവരവരിലാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് ജീവിച്ചു തീർക്കേണ്ടത് എന്ന ബോധമുണ്ടായാൽ മതി ജീവിതം വിജയത്തിലകമണിയാൻ എന്നോർക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ത്യ EOS-05 ഭൌമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമസ്ത മേഖലകളെക്കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. ബെൽജിയം പ്രതിരോധ മന്ത്രി തിയോ ഫ്രാങ്കനും അദ്ദേഹത്തോടൊപ്പമുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അധികാരമേറ്റ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ പരസ്പര താൽപര്യ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യ ബെൽജിയം പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനും സന്ദർശനം അവസരമൊരുക്കിയേക്കും.
0: ജനസംഖ്യാ വളർച്ച, ഭാവിയിലെ ജല ആവശ്യങ്ങൾ എന്നിവയുൾപ്പെടെ നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കായി സമാനമായ ചിന്തൻ ശിബിരങ്ങൾ സംഘടിപ്പിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ജലശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ജലസംരക്ഷണ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ ഉക്രൈൻ പോളണ്ട് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉക്രൈൻ വിദേശകാര്യമന്ത്രി, പോളണ്ട് ഉപപ്രധാനമന്ത്രി എന്നിവരുമായി ഡോക്ടർ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, IMF, മറ്റ് പ്രമുഖ സമ്പദ്വ്യവസ്ഥകൾ എന്നിവയുമായി സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ആഷ്വില്ലിൽ G20 യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുന്നതിനും ശ്രമങ്ങളുടെ ഭാഗമായാണ് യോഗം. യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക ധനകാര്യ കമ്മീഷണർ വാൾഡിസ് ഡോംബ്രോവ്സ്കിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലെ സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ധനമന്ത്രി ചർച്ച ചെയ്തു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര US ഫെഡറൽ റിസർവ് ചെയർമാൻ കെവിൻ വാർഷുമായും IMF ഉദ്യോഗസ്ഥനുമായും കൂടിക്കാഴ്ചകൾ നടത്തി. നോർത്ത് കരോലിനയിൽ നടന്ന G20 സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച. രാജ്യത്ത് റോഡ് അപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിന് കൂടുതൽ പൊതുജന അവബോധവും ഉത്തരവാദിത്തത്തോടുകൂടിയ ഡ്രൈവിംഗും ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഹെൽത്തി ഹൈവേഴ്സ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ റോഡ് സുരക്ഷ പ്രധാന ആശങ്കയായി തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ വർഷവും ഏകദേശം 180,000 പേർക്ക് റോഡ് അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ചികിത്സയ്ക്കായി ആവിഷ്കരിച്ച പ്രധാനമന്ത്രി റാഹത്ത് പദ്ധതിയിൽ അപകട തീയതി മുതൽ 7 ദിവസത്തേക്ക് റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് 1,00,000 രൂപ വരെ പണരഹിത ചികിത്സയ്ക്ക് അർഹതയുണ്ടാകുമെന്നും ഗഡ്കരി പറഞ്ഞു. ഇന്ത്യ EOS-05 ഭൌമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. EOS-05 ജിയോ സിൻക്രോണസ് ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണെന്നും ഈ ദൌത്യം ഇന്ത്യയുടെ ഭൂമി നിരീക്ഷണ ശേഷികളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ISRO ചെയർമാൻ. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ വിക്ഷേപണത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായതായി അദ്ദേഹം അറിയിച്ചു. മത്സ്യങ്ങളും ചെമ്മീനുകളും ഉൾപ്പെടെ ജലജീവികളെ ജലമില്ലാതെ ജീവനോടെ കൊണ്ടുപോകുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തു. സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. പരമ്പരാഗത ജലാധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലെ ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. ഭോട്ടേകോശി നദിയുടെ തീരത്തെ തുരങ്കങ്ങളിലും ഭൂഗർഭ വൈദ്യുത നിലയങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർ ശ്രമം തുടരുകയാണ്. 11993 പേരെ രക്ഷപ്പെടുത്തി. പ്രളയത്തിൽ കാണാതായവരുടെ കുടുംബങ്ങൾ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങുകൾ നടത്തി. കാണാതായവരിൽ 583 പേർ വിദേശികളാണ്. ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലെ ബന്ധം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ശക്തമായി ഉന്നയിക്കണമെന്ന് പ്രധാനമന്ത്രി ബാരേന്ദ്ര ഷാ പറഞ്ഞു. ഇത്തവണത്തെ നവരാത്രി മഹോത്സവം മുൻകാലങ്ങളിലേതുപോലെ ആചാരങ്ങളെ കൃത്യമായി പാലിച്ചു നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് വിളിച്ചുചേർത്ത അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്റർ തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കേരള ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഐ ടി മേഖലയിലും സോഫ്റ്റ്വെയർ രംഗത്തും കേരളം വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിൽ വെറും സേവനദാതാക്കളായി തുടരാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഡീപ് ടെക് ഉൽപ്പന്നങ്ങൾ, സെമി കണ്ടക്ടറുകൾ, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ്, ചിപ്പ് സിസ്റ്റം ഡിസൈൻ എന്നീ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ റീ ഇമാജിനിങ് കേരളം ശില്പശാല നാളെ മറ്റന്നാളും IIM ക്യാമ്പസിൽ നടക്കും. മുഖ്യമന്ത്രി VD സതീശനും എല്ലാ മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്നതിന് സംവാദവേദിയായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് IIMലെ അധ്യാപകരോടൊപ്പം ജപ്പാനിലെ കിയോ സർവകലാശാല, കിംഗ്സ് കോളേജ് ലണ്ടൻ എന്നിവിടങ്ങളിലെ വിദഗ്ധരും സെഷനുകൾ നയിക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ 2-ാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8-ന് UAEയിലെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഞായറാഴ്ച ദുബായിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി മികച്ച വിജയം നേടിയിരുന്നു. ഇന്നലെ ദുബായിൽ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക ഇന്തോനേഷ്യയെ 75 റൺസിന് പരാജയപ്പെടുത്തി. നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 124 റൺസ് നേടിയ ശ്രീലങ്ക മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്തോനേഷ്യയെ 18.3 ഓവറിൽ വെറും 49 റൺസിന് പുറത്താക്കി. ഹ്യുണ്ടായ് വേൾഡ് ആർച്ചറി പാരാ സീരീസിന് മറ്റന്നാൾ ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കും. അഹമ്മദാബാദിലെ സബർമതി നദീതീരത്താണ് 5 ദിവസത്തെ മത്സരം. 20 രാജ്യങ്ങളിൽ നിന്ന് 100-ലധികം അത്ലറ്റുകൾ പങ്കെടുക്കും. June 30 മുതൽ July 4 വരെ ബാങ്കോക്കിലും ചെക്കിയയിലെ നോവ് മെസ്റ്റോയിലും നടന്ന മത്സരങ്ങൾക്ക് ശേഷം പരമ്പരയുടെ 3-ാം ഘട്ടമാണിത്. അടുത്ത മാസം ചിലിയിലെ സാന്റിയാഗോയിലാണ് 4-ാമത്തെയും അവസാനത്തെയും ഘട്ടം. നാളെയാണ് ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിന് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16-നാണ് നട തുറക്കുന്നത്. കോഴിക്കോട് ചേവായൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 16.5 ഗ്രാം MDMA ഓട്ടോ ഡ്രൈവർ പിടിയിലായി. കുണ്ടുകൾ സ്വദേശി അഹമ്മദ് ബാസിക്കിനെയാണ് ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി നഗരത്തിൽ 5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയെ പിടികൂടി. റായ്ഗാഡ സ്വദേശി ഗന്ധർപ്പ ഖുറേയാണ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിലെ അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം സബിത ബേഗത്തിന്റെ

നേതൃത്വത്തിൽ പരിശോധന നടത്തി. ആമച്ചൽ, കള്ളിക്കാട്, കുറ്റിച്ചൽ, വെങ്ങാനൂർ എന്നീ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിലായിരുന്നു പരിശോധന. പരിശോധനയിൽ കണ്ടെത്തിയ ന്യൂനതകൾ അടിയന്തരമായി പരിഹരിക്കാൻ യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകി. ശ്രീരാമകൃഷ്ണ മഠത്തിലെ മുൻ മഠാധിപതി സ്വാമി ഗോലോകാനന്ദജി മഹാരാജ് തിരുവനന്തപുരത്ത് സമാധിയായി. 94 വയസ്സായിരുന്നു. മദ്രാസിലും പിന്നീട് കേരളത്തിലെ തിരുവനന്തപുരം, കോഴിക്കോട്, കൊയിലാണ്ടി, ഹരിപ്പാട് ശ്രീരാമകൃഷ്ണ മഠങ്ങളുടെയും ആശ്രമങ്ങളുടെയും പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. ദേശാഭിമാനി തിരൂർ ലേഖകനും എഡിറ്റർ ലൈവ് ചാനൽ എഡിറ്ററുമായിരുന്ന വിനോദ് തലപ്പള്ളി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് തിരൂർ മുത്തൂരിലെ വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വേവറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ത്യ EOS-05 ഭൌമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ, കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നു കഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണികോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കുമാരി എൻ കൊട്ടാരം എഴുതിയ അച്ഛന്റെ പടം എന്ന കഥ കേൾക്കാം. നടക്കാൻ കഴിയാത്ത അച്ഛനെ വീൽചെയറിലിരുത്തി അമ്പലത്തിലും ബീച്ചിലും പാർക്കിലും മാർക്കറ്റിലും ഒക്കെ കൊണ്ടു നടക്കുകയും വഴിയോര കടകളിൽ നിന്ന് അച്ഛൻ പറയുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും മറ്റും ചെയ്യുന്നതറിഞ്ഞാണ് മകൻ ആ ഹോം നേഴ്സിനെ പറഞ്ഞുവിട്ടത്. തൊടിയിലെ കുരുമുളകും തേങ്ങയും വിറ്റുകിട്ടുന്ന കാശ് കൃത്യമായി അയാൾ മകനെ ഏൽപ്പിച്ചിരുന്നു. എന്നിട്ടും അച്ഛനു വേണ്ടി പണം ധൂർത്തടിച്ചതിന്റെ ബാക്കിയാണ് തനിക്ക് തരുന്നതെന്ന് മകൻ കരുതി. പുതിയൊരു ഹോം നേഴ്സ് വന്നു. രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. ഇനി ഒന്നിനും ഒരു കുറവും പാടില്ല. പത്രത്തിൽ ഫോട്ടോ സഹിതം വാർത്ത കൊടുക്കണം. വഴിനീള ഫോട്ടോ വലിപ്പത്തിലെടുത്ത് ഒട്ടിക്കണം. വീടിനു മുന്നിൽ ഒരു ഫ്ലക്സ് വെക്കണം. വലിയൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് മാലയിട്ട് വെക്കണം. വാർത്ത കൊടുക്കുമ്പോൾ എന്റെയും ഭാര്യയുടെയും മക്കളുടെയും പേര് കഴിഞ്ഞ് ചേച്ചിമാരുടെ പേര് വെച്ചാൽ മതി. വാർത്ത എഴുതാൻ തുടങ്ങിയ പയ്യനോട് മകൻ പറഞ്ഞു, മൂപ്പ് മുറക്കി വെച്ചാ പോരെ. അച്ഛനു വേണ്ടി കാശ് മുടക്കാൻ മൂപ്പ് മുറയൊന്നും കണ്ടില്ലല്ലോ. വാർത്ത വന്നു കഴിയുമ്പോൾ അളിയന്മാർ അടിയുണ്ടാക്കാതിരുന്നാ മതി. വന്നു കഴിഞ്ഞല്ലേ, അപ്പോൾ നോക്കാം. എന്നാ ചേട്ടാ, ഫോട്ടോ ദാ. വഴിനീള വെക്കാൻ 10 എണ്ണം മതിയല്ലോ അല്ലേ? പക്ഷെ ഫോട്ടോ മൊബൈലിൽ കാണുമെന്നേ. ഇങ്ങിതാ, ഞാൻ തപ്പിയെടുത്തോളാം. എന്തുമാത്രം ഫോട്ടോകളാ ചേട്ടാ? നിങ്ങളുടെയും ഭാര്യയുടെയും കുട്ടികളുടെയും നിങ്ങളുടെ പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ നിറയെ ഫോട്ടോ ഉണ്ടല്ലോ. പക്ഷെ അച്ഛൻ്റെ ഫോട്ടോ ഒന്നും. പട്ടിയുടെ ബർത്ത്ഡേക്ക് ഇത്ര വലിയ കേക്കോ? പട്ടികൾ കേക്ക് തിന്നുമോ ചേട്ടാ? നീ ആ ഫോണിൽ നിന്ന് ചേച്ചിമാരോട് ചോദിച്ച ഫോട്ടോ ഉണ്ടോന്ന്. പിന്നെ ആണ്ടിനും സംക്രാന്തിക്കും പോലും അച്ഛനെ കാണാൻ വരാത്തവരാ. പക്ഷെ ഒരാളുടെ കയ്യിൽ ഫോട്ടോ കാണും. ആരുടെ? രാമനാഥൻ്റെ. ഏത് രാമനാഥൻ? ഏത് രാമനാഥൻ എന്നോ? നിങ്ങൾ പറഞ്ഞു വിട്ട ഹോം നേഴ്സ്. അവനോ? അവൻ്റെ പേര് രാമു എന്നല്ലേ? രാമുവല്ല, രാമനാഥൻ. അദ്ദേഹത്തെക്കുറിച്ച് ചേട്ടൻ എന്തറിയാം? അദ്ദേഹമോ? അതെ, ചേട്ടൻ്റെ അച്ഛൻ്റെ അരുമശിഷ്യൻ. വിദേശത്ത് നല്ല ജോലിയുള്ളയാൾ. 6 മാസത്തെ ലീവിന് നാട്ടിലെത്തിയതാണ്. അപ്പോഴാണ് ചേട്ടൻ പത്രത്തെ കൊടുത്ത പരസ്യം കണ്ടത്. താൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന, തനിക്ക് കിട്ടിയ എല്ലാ സൗഭാഗ്യത്തിനും കാരണം ആ വലിയ മനുഷ്യനാണെന്ന് വിശ്വസിച്ചിരുന്ന അനാഥനായിരുന്നു രാമനാഥൻ. തൻ്റെ ഒഴിവുകാലം ആ മനുഷ്യനു വേണ്ടി വിനിയോഗിക്കുകയായിരുന്നു. ചേട്ടൻ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ശമ്പളത്തേക്കാൾ എത്രയോ അധികം രൂപ അദ്ദേഹം അച്ഛനു വേണ്ടി ചിലവഴിച്ചു. എവിടെയൊക്കെയോ കൊണ്ടുപോയി. എന്തെല്ലാം കാഴ്ചകൾ കാണിച്ചു. ബീച്ചിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അവിടെ വരുമായിരുന്നു. കളിയും ചിരിയും ഫോട്ടോ എടുപ്പും. ആ കുട്ടികൾ മുത്തശ്ശാന്നാ വിളിച്ചിരുന്നേ. തൻ്റെ അരുമശിഷ്യനാണ് തൻ്റെ ഹോം നേഴ്സെന്ന് ചേട്ടൻ്റെ അച്ഛൻ അറിഞ്ഞതുമില്ല. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിട്ടെന്തിന്? നിങ്ങൾക്ക് നിങ്ങളുടെ പട്ടിക്കും പൂച്ചയ്ക്കുമുള്ള സ്ഥാനം പോലും നിങ്ങളുടെ മനസ്സിൽ അച്ഛനുണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നിടത്ത് നിങ്ങളുടെ കുടുംബത്തോടൊപ്പമല്ലേ അദ്ദേഹം മരണം വരെ ഉണ്ടാവേണ്ടിയിരുന്നത്? രാമനാഥനോടൊരു ഫോട്ടോ ഞാൻ ചോദിക്കില്ല, ചേട്ടൻ ചോദിക്കൂ. മകൻ മടിച്ചു മടിച്ച് കോണ്ടാക്റ്റിൽ പരതി ഫാദേഴ്സ് ഹോം നേഴ്സ് എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിച്ചു. തൊട്ടടുത്ത് നിന്ന പോലെ ഫോൺ റിങ് ചെയ്തപ്പോൾ അയാൾ ചുറ്റുനോക്കി. ഹാളിൽ അച്ഛനടുത്ത് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അയാൾ അങ്ങോട്ട് ചെന്നു. ഇടത് കൈകൊണ്ട് ഫോൺ കാതിനോട് ചേർത്ത് പിടിച്ച് വലത് കൈകൊണ്ട് അച്ഛൻ്റെ ഫ്രെയിം ചെയ്ത വലിയ ഫോട്ടോയിൽ മാല ചേർത്തുന്ന ആൾ ഹലോ എന്ന് പറയുന്നത് അയാൾ കേൾക്കുകയും കാണുകയും ചെയ്തു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാം മധു.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്ന് പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ. ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി സംവദിക്കും. ഐടി സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. വനിതാ 2020 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ വിശദമായി. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൽശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച ദേശീയ ജല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നഗരങ്ങളിലെ ജനസംഖ്യാ വർധന, ഭാവിയിലെ ജലലഭ്യത എന്നിവ കണക്കിലെടുത്ത് പ്രത്യേക ചിന്തൻ ശിബിരങ്ങൾ സംഘടിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ബോധവൽക്കരണത്തിനായി ജല ഉത്സവ് പോലുള്ള ജനപങ്കാളിത്ത പരിപാടികൾ പ്രോത്സാഹിപ്പിക്കണം. കൃത്യമായ ജലവിവരശേഖരണത്തിനും വിശകലനത്തിനും AI സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യ പ്രഭാഷണം നടത്തും. 3 ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി. വാഴ്സോ വിമാനത്താവളത്തിൽ പോളണ്ടിലെ ഇന്ത്യൻ അംബാസഡർ നീതാ ഭൂഷൺ അദ്ദേഹത്തെ സ്വീകരിച്ചു. പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. പോളണ്ട് സന്ദർശനത്തിന് ശേഷം അദ്ദേഹം യുക്രൈനിലേക്ക് യാത്ര തിരിക്കും. ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക വെല്ലുവിളികൾ, പരസ്പര താൽപര്യമുള്ള സുപ്രധാന വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യും. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി ഉൾപ്പെടെ പ്രമുഖ സാമ്പത്തിക ശക്തികളുമായി ബന്ധം ദൃഢമാക്കാൻ ഇന്ത്യ നീക്കം സജീവമാക്കി. അമേരിക്കയിലെ ആഷേവില്ലിൽ G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇതിനായി ഉന്നതതല ചർച്ചകൾ നടത്തി. വികസന നയ രൂപീകരണ ധനസഹായമായി $150 അനുവദിക്കുന്നതിനുള്ള നടപടി വേഗത്തിലാക്കിയതിനെ ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധനമന്ത്രി സ്വാഗതം ചെയ്തു. ആഗോള സാമ്പത്തിക കാഴ്ചപ്പാടുകളും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവയ്ക്കൊപ്പം മന്ത്രി അവലോകനം ചെയ്തു. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് രക്ഷാ ദുരിതാശ്വാസ സഹായം തുടർന്ന് ഇന്ത്യ. വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഇതുവരെ 74 ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. വിശദാംശങ്ങളിലേക്ക്.
1: അവശ്യമരുന്നുകൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ ഏകദേശം 5.5 ടൺ മെഡിക്കൽ സാമഗ്രികളാണ് നേപ്പാളിന് ഇന്ത്യ കൈമാറിയത്. 11 വിദഗ്ധ സംഘവും കാഠ്മണ്ഡു

0: വ്യക്തമാക്കി. ബൌദ്ധിക സ്വത്തവകാശ മേഖലയിലെ ബഹുമുഖ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കൂട്ടായ പ്രതിബദ്ധതയും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൗമ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ V.നാരായണൻ പറഞ്ഞു. ജാർഖണ്ഡിൽ H1N1 പനിക്കേസുകൾ ഉയരുന്നു. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 18 കുട്ടികൾ ഉൾപ്പെടെ 36 പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. അന്തർ സംസ്ഥാന യാത്ര കഴിഞ്ഞ് ജാർഖണ്ഡിലേക്ക് മടങ്ങുന്നവരെ നിരീക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലൻഡിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമി ഫൈനൽ ഉറപ്പാക്കാം. ദുബായിൽ ഇന്നലെ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക ഇന്തോനേഷ്യയെ 75 റൺസിന് പരാജയപ്പെടുത്തി. 2024 തെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരങ്ങൾ കേന്ദ്ര യുവജന കായിക മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഭൌമ ജല വ്യോമ മേഖലകളിലെ സാഹസികത, സമഗ്ര സംഭാവന എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. ബൽജീത് കൌർ, സ്കാൽസാങ് റിക്സിൻ, റിമോ സാഹ തുടങ്ങിയവർക്ക് സാഹസികതയ്ക്കുള്ള പുരസ്കാരങ്ങളും ശിവപ്രസാദ് ചമോലിക്ക് സമഗ്ര സംഭാവനയ്ക്കുമാണ് പുരസ്കാരം. ദേശീയ കായിക പുരസ്കാരങ്ങൾക്കൊപ്പം രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ഈ അവാർഡുകളും സമ്മാനിക്കും. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റിന് കീഴിലുള്ള നാവിക NCC കേഡറ്റുകളുടെ ജലസാഹസിക യാത്രയ്ക്ക് ഇന്ന് കൊല്ലത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 30 വനിതാ കാഡറ്റുകൾ ഉൾപ്പെടെയുള്ള 65 കാഡറ്റുകളുടെ സംഘമാണ് തേവള്ളിയിൽ നിന്ന് പാതിരാമണൽ ദ്വീപിലേക്കും തിരിച്ചും ഇന്നു മുതൽ സെപ്റ്റംബർ 10 വരെ ജലസാഹസിക യാത്ര സംഘടിപ്പിക്കുന്നത്. 30 ജീവനക്കാരും ഈ പര്യടനത്തിൽ പങ്കാളികളാകും. വിവിധ സ്ഥലങ്ങളിൽ സെയിലിംഗ് അഭ്യാസങ്ങളും സാമൂഹിക സേവന പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടത്തും. പല്ലനയിൽ കുമാരനാശൻ സ്മാരകത്തിൽ പ്രതിമ വൃത്തിയാക്കൽ, കവിതാപാരായണം, പുന്നവടജെട്ടിയിലെ ജലസംരക്ഷണ തെരുവ് നാടകം, മുഹമ്മ ജെട്ടിയിലെ മയം തുടങ്ങിയവ സെയിലിംഗ് പരിവേഷണത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടികളിൽ ഉൾപ്പെടുന്നു.
0: IT സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. IT മേഖലയിലും സോഫ്റ്റ്വെയർ രംഗത്തും കേരളം വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിൽ വെറും സേവനദാതാക്കളായി തുടരാനാകില്ലെന്നും ആഗോള വിപണി ലക്ഷ്യമിട്ട് വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ യുവ സംരംഭകർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ജലമില്ലാതെ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികളെ ജീവനോടെ കൊണ്ടുപോകുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. ഈ സാങ്കേതിക വിദ്യയ്ക്കുള്ള ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. പരമ്പരാഗത ജല അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലുള്ള ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രഥമ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി റിട്ടയർഡ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്രയെ നിയമിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് മഹന്ത് നൃത്യഗോപാൽദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ശ്രീരാമക്ഷേത്ര സമുച്ചയത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾക്കും പ്രധാന പ്രവർത്തനങ്ങൾക്കും CEO നേതൃത്വം നൽകും. പ്രഥമ വനിതാ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഭരണസമിതിയിലെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്നാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ഇന്ത്യയെ ആതിഥേയരായി പ്രഖ്യാപിച്ചത്. ICC റാങ്കിംഗിൽ മുന്നിലുള്ള ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇന്ത്യ, ന്യൂസിലൻഡ്, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നീ 6 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് അടുത്ത വർഷം February 14 മുതൽ 28 വരെ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും.

0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി. പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി സംവദിക്കും. ഐടി സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രളയക്കെടുതികൾ നേരിടുന്ന നേപ്പാളിന് ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
1: കരുണാസൈ റേഡിയോ 91.2.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്ന് ഇത്ര ഗൗരവമുള്ള കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരിക്കൽ എപ്പോഴോ എന്നോട് മാധവി അമ്മൂമ്മ ചോദിച്ച ഒരു കാര്യമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. നിന്റെ ശകുന്തള മാമി എപ്പോഴും ഇങ്ങനെ വയ്യാ വയ്യാ എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമെന്ത്? ഞാനും ആലോചിച്ചു നോക്കിയിട്ടുണ്ട്. അവർ ഇരിക്കുന്നിടത്ത് നിന്ന് അനങ്ങുന്ന ആളല്ല, എപ്പോഴും വയ്യാ വയ്യാ എന്ന പറച്ചിലാണ്. എന്നാൽ അവർക്ക് കാര്യമായ ഒരു അസുഖവും ഇല്ലതാനും. അമ്പലത്തിൽ പോകാൻ ഉത്സവത്തിന് രാത്രി മുഴുവൻ ചെന്നിരുന്ന് നാടകമോ ബാലയോ കാണാനൊന്നും അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. വേറൊന്നിനും അവർക്ക് ഒരു താല്പര്യവുമില്ല, സന്തോഷവുമില്ല. വീട്ടിൽ വന്നാൽ ഒരിടത്ത് ചടഞ്ഞങ്ങിരിക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ശകുന്തള മാമിയെ ഞാൻ കണ്ടിട്ടേയില്ല. ഇന്ന് അവരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാണ് സീരിയലിന്റെ മുന്നിൽ നിന്ന് അവർ മാറുകയില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെയെന്ന് മാധവി അമ്മൂമ്മ അന്ന് ചോദിച്ചതിന് എനിക്ക് മറുപടിയില്ലായിരുന്നു. പക്ഷെ ഇന്നായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് തലച്ചോറിനെ കുറിച്ചൊരു ക്ലാസ് തന്നെ എടുത്തു കൊടുക്കുമായിരുന്നു. മാധവി അമ്മൂമ്മയോട് എന്ന പോലെ ഞാനിപ്പോ എന്റെ ശ്രോതാക്കളോട് സംസാരിക്കുകയാണ്. അതെ, നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും ഏറ്റവും പ്രധാനമായി നമ്മുടെ പ്രവർത്തിക്കാനുള്ള പ്രചോദനത്തെ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ താക്കോൽ നമ്മുടെ തലച്ചോറിനുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ആ താക്കോലാണ് ഡോപ്പമൈൻ എന്ന നാഡീരസതന്ത്രം. സാധാരണയായി ഡോപ്പമൈനെ സന്തോഷ ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ ഡോപ്പമൈൻ സന്തോഷത്തേക്കാൾ ഉപരിയായി നമ്മെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഊർജമാണ് എന്ന് മനസ്സിലാകും. ലക്ഷ്യബോധം, മുൻകൈയെടുക്കാനുള്ള കഴിവ്, ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശേഷി, ഇവയെല്ലാം ഈ ഒറ്റ തന്മാത്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോപ്പമൈൻ കുറവായ തലച്ചോറ് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം. ഡോപ്പമൈൻ കുറവാണ് എന്ന് പറയുമ്പോൾ രക്തത്തിൽ ഈ തന്മാത്രയുടെ അളവ് പൂർണമായി കുറയുന്നു എന്നല്ല അർത്ഥമാക്കുന്നത്. മറിച്ച് തലച്ചോറിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം മന്ദഗതിയിലാവുന്നു അല്ലെങ്കിൽ ദുർബലമാകുന്നു എന്നാണ്. ഇതിനെ നമ്മൾ ശാസ്ത്രീയമായി ഡോപ്പമൈൻ സിഗ്നലിംഗ് കുറയുന്നു എന്ന് വിളിക്കുന്നു. ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്ന മൂന്ന് തലച്ചോറിലെ ഭാഗങ്ങളുണ്ട്. ഇവയെ നമ്മൾ പൊതുവായി പ്രചോദനത്തിന്റെ സർക്യൂട്ട് അഥവാ മോട്ടിവേഷൻ സർക്യൂട്ട് എന്ന് വിളിക്കും. ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമായ വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ അഥവാ VTA, പ്രചോദനം, പ്രതിഫലത്തിനായുള്ള ആഗ്രഹം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ന്യൂക്ലിയസ് അക്കംബൻസ് അഥവാ NA, തീരുമാനമെടുക്കൽ, ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ എന്നിവയുടെ കേന്ദ്രമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് അഥവാ PFC. ഈ മൂന്ന് ഭാഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ഒരു പ്രവൃത്തിക്ക് എത്രമാത്രം മൂല്യം നൽകണം, അതിനായി എത്രമാത്രം ഊർജം ചിലവഴിക്കണം, അത് പൂർത്തിയാകുമ്പോൾ എന്ത് പ്രതിഫലം ലഭിക്കും എന്ന് കണക്കുകൂട്ടുന്നത്. ഈ സർക്യൂട്ട് മന്ദഗതിയിലാകുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഒരു ആന്തരിക പ്രേരണ ഉണ്ടാക്കാൻ കഴിയാതെ വരുന്നു. സാധാരണയായി ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇതൊന്ന് ചെയ്തു നോക്കിയാലോ എന്ന തോന്നൽ ഇല്ലാതാകുന്നു. അതായത് ഡോപ്പമൈൻ കുറയുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു പ്രവൃത്തി ചെയ്യാൻ ശാരീരികമായി കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് പോലെയാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മളൊരു കസേരയിൽ ഇരിക്കുമ്പോൾ അറിയാം ഒരു റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന്. പക്ഷേ എഴുന്നേൽക്കാനും ആ ജോലി തുടങ്ങാനും ഒരു മഹാപ്രയത്നം നടത്തേണ്ടി വരുന്നു. അതാണ് ഡോപ്പമൈൻ സിഗ്നലിംഗ് കുറയുമ്പോൾ സംഭവിക്കുന്നത്.

ഈ മന്ദഗതിയിലുള്ള ഡോപ്പമൈൻ സർക്യൂട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നോക്കാം. ഒന്നാമത്തേത് മടി അല്ലെങ്കിൽ നീട്ടിവെക്കൽ അഥവാ പ്രോക്രാസ്റ്റിനേഷൻ ആണ്. നിങ്ങൾ ഒരു വലിയ ജോലി ഏറ്റെടുക്കുമ്പോൾ ഇതിപ്പോ വേണ്ട, 5 മിനിറ്റ് കഴിഞ്ഞു തുടങ്ങാം എന്ന് പറഞ്ഞ് അത് മാറ്റിവെക്കാറുണ്ടോ? അതിനുശേഷം എളുപ്പമുള്ള മറ്റു ജോലികളിലേക്കോ സോഷ്യൽ മീഡിയയിലേക്കോ ശ്രദ്ധ മാറാറുണ്ടോ? ഇവിടെ സംഭവിക്കുന്നത് ഇതാണ്. ഡോപ്പമൈൻ സാധാരണയായി ഒരു ജോലിയെക്കുറിച്ചുള്ള മാനസിക ചിത്രം ശക്തിപ്പെടുത്തുന്നു. ജോലി പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് തലച്ചോറിന് കൃത്യമായ പ്രവചനം നൽകുന്നു. എന്നാൽ ഡോപ്പമൈൻ കുറയുമ്പോൾ ആ വലിയ ജോലി തലച്ചോറിന് വലിയ ഭാരമായി തോന്നുന്നു. പ്രതിഫലം നേടുന്നതിന്റെ പ്രവചനം ദുർബലമാവുന്നു. തൽഫലമായി തലച്ചോറ് യാതൊരു പരിശ്രമവും വേണ്ടാത്ത എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. കാരണം അതാണ് എളുപ്പത്തിൽ വിജയം നേടാനുള്ള വഴി. രണ്ടാമത്തേത് നിസ്സംഗതയും വൈകാരികമായ ശൂന്യതയും, അതായത് അപ്പത്തി ആൻഡ് ഇന്നർ ഫ്ലാറ്റ്നെസ് ആണ്. ചിലപ്പോ നമ്മളൊരു പ്രത്യേക വൈകാരിക അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട്. നമുക്ക് സന്തോഷമില്ല, സങ്കടമില്ല, പ്രത്യേകിച്ച് ഒരു വികാരവുമില്ല. ഒരുതരം അകത്തെ പരന്ന അവസ്ഥ അഥവാ ഇന്നർ ഫ്ലാറ്റ്നെസ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ന്യൂക്ലിയസ് അക്കംബൻസ് എന്ന ഭാഗമാണ്. ഈ ഭാഗം നമുക്ക് ഇത് വേണം എന്ന ആഗ്രഹം അഥവാ വോണ്ടിങ് ഉളവാക്കാൻ സഹായിക്കുന്നു. ഇതിഷ്ടമാണ് എന്ന ആസ്വാദനത്തിൽ ഇതിന് വലിയ പങ്കില്ല. ഡോപ്പമൈൻ കുറയുമ്പോൾ കാര്യങ്ങൾ നേടാനുള്ള ആ ആഗ്രഹം കുറയുന്നു. ഒരു കാര്യം നമുക്ക് നല്ലതാണെന്ന് യുക്തിപരമായി അറിയാമെങ്കിലും അത് നേടാനുള്ള ഊർജം തലച്ചോറിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. ഇതൊരുതരം വൈകാരിക നിഷ്പക്ഷതയിലേക്ക് നമ്മെ എത്തിക്കുന്നു. മൂന്നാമത്തേത് പ്രവർത്തനക്ഷമതയില്ലായ്മയും തുടങ്ങാനുള്ള ബുദ്ധിമുട്ടും അഥവാ ലോ ഡ്രൈവ് ആൻഡ് ട്രബിൾ ഇനിഷ്യേറ്റിംഗ് ആണ്. ചെയ്യേണ്ടത് എന്താണെന്നറിയാം, പക്ഷെ എഴുന്നേൽക്കാൻ തോന്നുന്നില്ല. ഈ അവസ്ഥ പലരും അനുഭവിച്ചിട്ടുണ്ടാവാം. നമ്മുടെ തലച്ചോറ് ഒരു വാഹനം പോലെയാണെങ്കിൽ ഡോപ്പമൈനാണ് ആ വാഹനം സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്പാർക്ക് പ്ലഗ്. ഉദ്ദേശത്തിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് മാറാൻ ആവശ്യമായ ആ ചെറിയ തള്ളൽ അഥവാ സ്പാർക്ക് നൽകുന്നത് ഡോപ്പമൈനാണ്. ഈ സിഗ്നൽ ദുർബലമാകുമ്പോൾ തുടങ്ങുക എന്ന ആദ്യ പടി പോലും ശാരീരികമായി വളരെ കഠിനമായി തോന്നുന്നു. ചെയ്യേണ്ട ജോലിയിൽ നിന്ന് ശ്രദ്ധ മാറ്റി അനങ്ങാതെ ഒരേയിടത്ത് കൂടുതൽ നേരം ഇരിക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. നാലാമത്തേത് സംതൃപ്തി കുറയുന്നത് അഥവാ റിഡ്യൂസ്ഡ് പ്ലഷർ ഓർ സാറ്റിസ്ഫാക്ഷൻ ആണ്. നേരത്തെ നമുക്ക് വലിയ സന്തോഷം നൽകിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുമ്പോൾ ആ പഴയൊരു സംതൃപ്തി ലഭിക്കാത്ത അവസ്ഥ. ഇത് സംഭവിക്കുന്നത് നമ്മുടെ തലച്ചോറ് ഭാവിയിലുള്ള പ്രതിഫലത്തെക്കുറിച്ച് മുൻകൂട്ടി നടത്തുന്ന പ്രവചനങ്ങൾ അഥവാ റിവാർഡ് പ്രഡിക്ഷൻ എറേഴ്സ് ദുർബലമാകുമ്പോഴാണ്. ഒരു പ്രവൃത്തി ചെയ്താൽ ഇത്ര സന്തോഷം കിട്ടും എന്ന് തലച്ചോറ് പ്രതീക്ഷിക്കുന്നു. ഡോപ്പമൈൻ കുറയുമ്പോൾ ഈ പ്രതീക്ഷ കുറയുന്നു. ഇതുകൊണ്ട് എനിക്കെന്ത് കിട്ടാനാണ് എന്ന ചിന്ത വരുന്നു. ഇത് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പര്യവേക്ഷണം ചെയ്യാനുമുള്ള കൗതുകത്തെ ഇല്ലാതാക്കുന്നു. മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്ന ആൻഹെഡോണിയയുടെ ആദ്യ ലക്ഷണങ്ങളുമായി ഇതിന് സാമ്യമുണ്ട്. അഞ്ചാമത്തേത് എളുപ്പമുള്ള ഡോപ്പമൈൻ ഹിറ്റുകൾ തേടുന്നതാണ്. നമ്മുടെ പ്രചോദന സർക്യൂട്ട് താഴ്ന്ന നിലയിലായിരിക്കുമ്പോൾ തലച്ചോറ് ചെയ്യുന്നത് സ്വയം അതിജീവനത്തിനുള്ള ഒരു എളുപ്പ വഴി തേടുക എന്നതാണ്. അതായത് ഏറ്റവും കുറഞ്ഞ പരിശ്രമം കൊണ്ട് ഉടനടി പ്രതിഫലം നൽകുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നു. ഉദാഹരണത്തിന് വെറുതെ മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നത്, അമിതമായി ലഘുഭക്ഷണം കഴിക്കുന്നത്, ടി വി കാണുന്നത് പോലുള്ള നിഷ്ക്രിയമായ വിനോദങ്ങൾ. ഇതിന് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ വലിയ പരിശ്രമമൊന്നും ആവശ്യമില്ല. പക്ഷെ അത് ചെറിയ രീതിയിലെങ്കിലും ഉടനടി ഡോപ്പമൈൻ നൽകുന്നു. ഈ ചെറിയ ഷോട്ടുകൾ തലച്ചോറിന് താൽക്കാലിക ആശ്വാസം

ഇനി ഇതെങ്ങനെ സ്വയം വിലയിരുത്താമെന്നും എങ്ങനെ പരിഹരിക്കാൻ ശ്രമിക്കാമെന്നും നോക്കാം. ഡോപ്പമൈൻ സർക്യൂട്ട് ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നത് എന്നെങ്ങനെ അറിയാം? നമുക്കൊരു ചെറിയ സ്വയം വിലയിരുത്തൽ ചെക്ക് ലിസ്റ്റ് നോക്കാം. ഈ ചോദ്യങ്ങൾക്ക് അതെ എന്നാണോ നിങ്ങൾ ഉത്തരം നൽകുന്നതെങ്കിൽ നിങ്ങളുടെ ഡോപ്പമൈൻ സർക്യൂട്ട് ഒപ്റ്റിമൽ റേഞ്ചിന് താഴെയായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ അടുത്ത കാലത്തായി ഇത് ശരിയാണോ എന്നാലോചിച്ചാൽ മതി. പ്രധാനപ്പെട്ട ജോലികൾ സങ്കീർണമല്ലെങ്കിൽ പോലും തുടങ്ങാൻ കൂടുതൽ പ്രയാസം തോന്നാറുണ്ടോ? ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാമെങ്കിലും അത് പ്രവൃത്തിയിൽ വരുത്താൻ അസാധാരണമായ കാലതാമസം അനുഭവപ്പെടുന്നുണ്ടോ? മുമ്പ് നിങ്ങളെ ആവേശം കൊള്ളിച്ചിരുന്ന ലക്ഷ്യങ്ങളോട് ഇപ്പോൾ വൈകാരികമായി നിസ്സംഗത തോന്നുന്നുണ്ടോ? പുരോഗതി നൽകുന്ന ജോലികളേക്കാൾ ആശ്വാസകരമായ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുത്ത് മടിച്ചിരിക്കുന്നുണ്ടോ? കിടന്നു വിശ്രമിച്ചിട്ടും മാനസികമായി ക്ഷീണം തോന്നുന്നുണ്ടോ? അർത്ഥവത്തായ കാര്യങ്ങളേക്കാൾ കൂടുതൽ വേഗത്തിലുള്ള എളുപ്പമുള്ള പ്രതിഫലങ്ങൾ തേടുന്നുണ്ടോ? ചെറിയ നേട്ടങ്ങൾ പോലും പഴയതുപോലെ സംതൃപ്തി നൽകുന്നില്ലേ? കൂടുതൽ അതേ ഉത്തരങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രചോദനത്തിന്റെ സർക്യൂട്ട് ഒപ്റ്റിമൽ ലെവലിൽ അല്ല പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഡോപ്പമൈൻ സർക്യൂട്ട് പുനഃസ്ഥാപിക്കാനുള്ള വഴികൾ എന്തെന്ന് പറയാം. ഏറ്റവും സന്തോഷകരമായ സത്യം എന്തെന്നാൽ നമ്മുടെ ഡോപ്പമൈൻ സിസ്റ്റം വഴക്കമുള്ളതാണ്, അഥവാ മാലിയബിൾ ആണ്. തലച്ചോറിലെ ഈ നാഡീവ്യൂഹങ്ങൾക്ക് ശക്തി കൂടാനും കുറയാനും കഴിയും. അതിന് കാരണമാകുന്നത് നമ്മുടെ ശീലങ്ങൾ, മാനസിക പിരിമുറുക്കം, ഉറക്കത്തിന്റെ ഗുണനിലവാരം, നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ എന്നിവയാണ്. കൃത്യമായ തന്ത്രങ്ങളിലൂടെ ഡോപ്പമൈൻ സർക്യൂട്ടിന്റെ സംവേദനക്ഷമത വീണ്ടെടുക്കാനും പ്രചോദനം പുനഃസ്ഥാപിക്കാനും സാധിക്കും. ചെറിയ ആവർത്തിച്ചുള്ള വിജയങ്ങളാണ് ആദ്യം ശീലിക്കേണ്ടത്. അതായത്, വലിയ ജോലിയെ ചെറിയ ഭാഗങ്ങളായി തിരിച്ച് ഓരോ ഭാഗം പൂർത്തിയാക്കാൻ ശ്രമിക്കണം. ഇത് തലച്ചോറിന് ചെറിയ വിജയത്തിന്റെ ഡോപ്പമൈൻ നൽകും. അതിലൂടെ പ്രചോദന സർക്യൂട്ടിനെ ശക്തിപ്പെടുത്താനാവും. പ്രവചനാതീതമായ ചിട്ടകൾ അഥവാ പ്രെഡിക്റ്റബിൾ റൂട്ടീൻസ് ആണ് മറ്റൊരു പ്രധാന കാര്യം. അതായത്, ഒരു സ്ഥിരമായ ദിനചര്യ തലച്ചോറിന് സുരക്ഷിതത്വം നൽകുന്നു. അനിശ്ചിതത്വം കുറയുമ്പോൾ തലച്ചോറ് പാഴാക്കി കളയുന്ന ഊർജം ലാഭിക്കുകയും അത് പ്രചോദനത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. സമ്മർദ്ദം കുറയ്ക്കുക അഥവാ സ്ട്രെസ് ബഫറിംഗ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദീർഘകാല സമ്മർദ്ദം ഡോപ്പമൈൻ സിഗ്നലിനെ നശിപ്പിക്കും. വ്യായാമം, ധ്യാനം, നല്ല ഉറക്കം എന്നിവയിലൂടെ സമ്മർദ്ദം കുറയ്ക്കുന്നത് ഡോപ്പമൈൻ പാതകളെ സംരക്ഷിക്കും. അതുപോലെ ഉടനടി പ്രതിഫലം നൽകുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുക അഥവാ ലിമിറ്റ് ക്വിക്ക് ഹിറ്റ്സ് എന്നത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായ സംഗതിയാണ്. മൊബൈൽ സ്ക്രോളിംഗ് പോലെയുള്ള കാര്യങ്ങൾക്കായി ഒരു സമയപരിധി വയ്ക്കുക. എളുപ്പമുള്ള പ്രതിഫലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് തലച്ചോറിനെ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ അർത്ഥവത്തായതുമായ ലക്ഷ്യങ്ങൾ തേടാൻ പ്രേരിപ്പിക്കും. തലച്ചോറിലെ ഡോപ്പമൈൻ സംവിധാനം ഒരു പേശിയെ പോലെയാണ്. അതിന് നല്ല പരിശീലനവും വിശ്രമവും ആവശ്യമുണ്ട്. ഈ തിരിച്ചറിവോടെ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് എത്തിപ്പിടിക്കാനുള്ള ഊർജം വീണ്ടെടുക്കാൻ നമുക്ക് കഴിയുമെന്ന് മറന്നുപോകരുത്. അതെ, ഇതന്നേ എനിക്കറിയാമായിരുന്നു എങ്കിൽ ഞാൻ ശകുന്തല മാമിയെ ഇംപ്രൂവ് ചെയ്തേനെ, മാധവി അമ്മൂമ്മയും എന്നോടൊപ്പം നിന്നേനെ. ആരും മടിച്ചി, ജോലിക്കള്ളി എന്നൊന്നും പറഞ്ഞ് ശകുന്തല മാമിയെ കളിയാക്കില്ലായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കേൾക്കാൻ മാധവി അമ്മൂമ്മയുമില്ല, നന്നാക്കിയെടുക്കാൻ ശകുന്തല മാമിയുമില്ല. കാലം അതിന്റെ കൈവിരലുകളാൽ അവരെ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ആക്രോശങ്ങളുടെ വാളുകൾ താഴെ വയ്ക്കൂ, അന്വേഷണങ്ങളുടെ റാന്തൽ വിളക്കുകൾ കയ്യിലെടുക്കൂ. അസ്വസ്ഥമായ ഈ കാലഘട്ടത്തിൽ നാം കേൾക്കേണ്ട ഏറ്റവും വലിയ സന്ദേശമാണിത്. ശബ്ദമുയർത്തുന്നതും ആയുധം ഓങ്ങുന്നതുമാണ് കരുത്തെന്ന് വിശ്വസിക്കുന്ന ലോകത്ത് വിനയത്തോടെയുള്ള അന്വേഷണമാണ് യഥാർത്ഥ വെളിച്ചമെന്ന് ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം ഇന്ന് ജീവിക്കുന്നത് വിദ്വേഷത്തിന്റെയും മുൻവിധികളുടെയും ലോകത്താണ്. സംവാദങ്ങൾക്ക് പകരം വിവാദങ്ങളും ചർച്ചകൾക്ക് പകരം ആക്രോശങ്ങളുമാണ് എല്ലായിടത്തും. എന്റെ പക്ഷം മാത്രമാണ് ശരിയെന്ന വാശിയും മറ്റുള്ളവരെ വെട്ടിമാറ്റാനുള്ള വെമ്പലും ഒരുതരം മാനസികമായ വാൾ കയ്യിലെന്തുന്നതിന് തുല്യമാണ്. എന്നാൽ ആക്രോശങ്ങൾ കൊണ്ട് ഒരാളെയും തോൽപ്പിക്കാനാവില്ല, അത് മുറിവുകൾ വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യൂ. ആക്രോശങ്ങൾ അറിവില്ലായ്മയുടെയും അസഹിഷ്ണുതയുടെയും അടയാളമാണ്. സത്യം എന്നത് ആക്രോശിച്ചു പറയേണ്ട ഒന്നല്ല, അത് അന്വേഷിച്ചു കണ്ടെത്തേണ്ട ഒന്നാണ്. ഒരു റാന്തൽ വിളക്കുമായി ഇരുട്ടിൽ വഴിതിരിയുന്നയാൾക്ക് വിനയമുണ്ടാകും. ഓരോ ചുവടിലും അയാൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. അന്വേഷണം എന്നാൽ തനിക്കെല്ലാം അറിയാം എന്ന അഹങ്കാരം വെടിഞ്ഞ് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലേക്കും മനുഷ്യത്വത്തിന്റെ ആഴങ്ങളിലേക്കും വെളിച്ചം വീശലാണ്. റാന്തൽ വിളക്ക് തെളിക്കുന്നത് മറ്റുള്ളവരെ വെട്ടിമാറ്റാനല്ല, മറിച്ച് എല്ലാവർക്കും വഴി കാണിക്കാനാണ്. നമുക്ക് വേണ്ടത് വാക്കുകൾ കൊണ്ടുള്ള യുദ്ധങ്ങളല്ല, മറിച്ച് അറിവുകൾ കൊണ്ടുള്ള വിനിമയങ്ങളാണ്. മറ്റൊരാളുടെ അഭിപ്രായത്തെ ആക്രോശത്തോടെ നേരിടുന്നതിനു പകരം അതെന്തുകൊണ്ടായിരിക്കാം എന്ന് ഒരു റാന്തൽ വെളിച്ചത്തിൽ എന്ന പോലെ പരിശോധിക്കുക. അപ്പോൾ ശത്രുത മാറി അവിടെ സൗഹൃദവും ധാരണയും ഉണ്ടാകുന്നു. ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയപ്പെടരുത്, പക്ഷേ ആ ചോദ്യങ്ങൾ സത്യം കണ്ടെത്താനുള്ള വിളക്കുകളായിരിക്കണം. മറ്റൊരാളെ തകർക്കാനുള്ള വാളുകളാകരുത്. കരുണാസായി പോലുള്ള ഇടങ്ങൾ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് മനുഷ്യരിലെ നന്മയെ തൊട്ടുണർത്താനാണ്. വിദ്വേഷത്തിന്റെ ഇരുട്ടിനെ മാറ്റാൻ കൂടുതൽ ഇരുട്ടുകൊണ്ട് സാധിക്കില്ല, അതിന് വെളിച്ചം തന്നെ വേണം. ആ വെളിച്ചമാണ് അന്വേഷണം. നാം നമ്മളെ തന്നെ അന്വേഷിക്കുമ്പോൾ, മറ്റുള്ളവരിലെ വേദനകളെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ കയ്യിലെ വാളുകൾ താനെ താഴെ വീഴും. പകരം സ്നേഹത്തിന്റെ റാന്തലുകൾ അവിടെ തെളിയും. ആയുധങ്ങൾ കൊണ്ട് കീഴടക്കുന്ന ലോകം താൽക്കാലികമാണ്, എന്നാൽ അറിവുകൊണ്ട് നേടുന്ന ലോകം ശാശ്വതമാണ്. ആക്രോശങ്ങളുടെ ശബ്ദ കോലാഹലങ്ങളിൽ സത്യം മുങ്ങിപ്പോകാതിരിക്കട്ടെ. ഓരോ മനുഷ്യനും ഓരോ റാന്തൽ വിളക്കായി മാറട്ടെ. ആ വെളിച്ചത്തിൽ നമുക്ക് സമാധാനത്തോടെ ഒന്നിച്ചു നടക്കാം.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും പൂവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: 30 വർഷങ്ങൾക്ക് മുമ്പ് 25 കുട്ടികളുമായി എന്റെ ഹസ്ബൻഡ് തുടങ്ങിയ ഒരു സ്കൂളാണിത്. ഇന്നിപ്പോ 1200 കുട്ടികളുമായി വളരെ നല്ല റെപ്യൂട്ടേഷനോടുകൂടി നടക്കുന്ന ഒരു സ്ഥാപനമാണ്. എനിക്ക് വേണമെങ്കിൽ 1.5 ലക്ഷം വാങ്ങിക്കാം ഒരു പോസ്റ്റിന്, പക്ഷെ പണമല്ല, മെരിറ്റും എഫിഷ്യൻസിയുമേ ഞാൻ നോക്കാറുള്ളൂ.
2: എനിക്കറിയാം, എന്നാലും ഇതൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് പരിഗണിച്ച്.
1: ഗീതി വന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ബട്ട് നൗ ഐ എം സോറി ഗിരി.
2: ആ കുട്ടിക്ക് ഞാൻ ഉറപ്പ് കൊടുത്തുപോയി. ഒരു ടെമ്പററി പോസ്റ്റെങ്കിലും, ശമ്പളം അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയില് ഷീ ബാഡ്ലി നീഡ്സ് ടു ബി എൻഗേജ് സംവെയർ.
1: ആ കുട്ടി ഗിരിയുടെ ആരാണെന്നാ പറഞ്ഞത്?
2: എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററല്ല.
1: ഓ, അത്രല്ലേ ഉള്ളൂ?
2: അത്രയല്ല.
1: പിന്നെ
2: മാഡം എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചേ പറ്റൂ.
1: എന്താ, വല്ല പ്രേമവും കുടുങ്ങിയിട്ടുണ്ടോ ഫ്രണ്ടിന്റെ സിസ്റ്ററിലായിട്ട്?
2: അയ്യേ, അങ്ങനെയൊന്നുമില്ല.
1: പൂങ്കുന്നത്ത് ബാലകൃഷ്ണ മേനോന്റെ മോനല്ലേ താൻ? പണ്ട് മാരാസ് കോളേജിൽ ഒരുമിച്ച് പഠിക്കുമ്പോ എനിക്ക് പ്രേമലേഖനം തന്നിട്ടുണ്ട് തന്റെ അച്ഛൻ.
2: മലയാളി ക്ലബിന്റെ വാർഷികത്തിന് വന്നപ്പോ മാഡം പറഞ്ഞിരുന്നു ഒരിക്കല്.
1: അതെ അതെ, മറക്കാൻ പറ്റില്ല ആ വിദ്വാനെ. പരമരസികനായിരുന്നു, കവിതയും പാട്ടും രാഷ്ട്രീയൊക്കെ ആയി. ഞങ്ങൾ പെൺകുട്ടികളുടെ ഒക്കെ ഒരു ഹീറോ ആയിരുന്നു. മരിച്ചിട്ടിപ്പോ
2: 5 വർഷം.
1: എന്താ കുട്ടിയുടെ സബ്ജക്ട്?
2: മാത്സ്.
1: അയ്യോ, അപ്പൊ പ്രശ്നമാണല്ലോ, മാത്സിന് ഇപ്പൊ തന്നെ ആളധികമാ. ആ കുട്ടി നന്നായി ഡാൻസ് ചെയ്യുന്നല്ലേ ഗിരി പറഞ്ഞത്? ഒരു കാര്യം ചെയ്യ്, കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ച ഒരു വിമല ടീച്ചറാണ് ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്നത്. ആ കുട്ടി ഡെലിവറിക്ക് നാട്ടിൽ പോവാണ്. തൽക്കാലം ഡാൻസ് പഠിപ്പിക്കുന്നു വെച്ചാൽ ആ കുട്ടിയുടെ ലീവ് വേക്കൻസിയിൽ കയറിക്കൊള്ളാൻ പറ.
2: താങ്ക് യു.
3: ഐ എം സോറി, എന്നെ കൊണ്ടൊക്കില്ല ഡാൻസ് ചെയ്യാൻ.
4: ചേടാ, ഇതിപ്പോ പണ്ടാകണ്ട പറഞ്ഞ പോലെ ആയല്ലോ. നീ തന്നെ പറഞ്ഞിട്ടല്ലേ ഗിരി കഷ്ടപ്പെട്ട തലയുടെ കയ്യും കാലം പിടിച്ചത്. ബോറ്, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മീനാക്ഷിക്ക് ബോർഡടിക്കണ്ടല്ലോ എന്ന് കരുതി നാളെ മുതൽ എന്നെ ലീവ് എടുപ്പിച്ചു വിമല ടീച്ചറെ കൊണ്ടേ. പ്രസവത്തിന് നീ നാളെ പോലെ ഉണ്ട്.
3: എന്തായാലും ഈ ജോലി എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ ഇരുന്ന് ബോറടിച്ചോളാം.
4: ആ അഖിലേന്ദ്രൻ അരവട്ടൻ പണ്ട് ഏതാണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ തുടങ്ങിയാലോ. ഉമേ, ഇയാളെ എന്താന്ന് വെച്ചാൽ അവളോട് തീരുമാനിക്കാൻ പറ എനിക്ക് വയ്യ.
3: എനിക്കും വയ്യ, അവൾ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ, എന്ത് കാര്യത്തിനുണ്ടല്ലോ അവൾക്കൊരു പിടിവാശി.
4: കേട്ടിടത്തോളം ഈ അഖിലേന്ദ്രൻ അരവട്ടല്ല, മുഴുവട്ട. ഇതുപോലുള്ള വട്ടുകളുടെ പേരില് താൻ തന്റെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യങ്ങളൊക്കെ വേണ്ടെന്ന് നോക്കേണ്ട കാര്യമുണ്ടോ? തുമ്മയെ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ചു പോട്ടെ മൂക്ക്.
3: എന്റെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യമൊക്കെ ഞാൻ തീരുമാനിച്ചോളാം.
2: ആരോട് എന്താ പറയേണ്ടതെന്ന് ചിലപ്പോ ഞാൻ മറന്നുപോകും.
1: ചില നേരത്തെ എന്താ പറയണ്ടെന്ന് അറിയില്ലല്ലോ നിനക്ക്. നിനക്കും തുടങ്ങിയ വട്ട്. ആ ഗിരി അവൻ വല്ലാതെ ഇൻസൾട്ടഡ് ആയിട്ടുണ്ട്. കുറച്ച് കൂടുന്നുണ്ട് നിന്റെ
4: അഹങ്കാരം. കൊച്ചുകുട്ടികളെ പോലെ അവൻ സാരമില്ല, മീനാക്ഷിക്ക് ഇഷ്ടമുണ്ടേ മതി.
1: ഞാനെന്താ എങ്ങനെയെന്ന് അറിയില്ല, എനിക്കുണ്ടൊരല്പം വട്ട്. അരവട്ടല്ല, മുഴുവട്ടന്നെയാ. ഐ എം സോറി, വല്ലാണ്ട് ഇൻസൾട്ടഡ് ആയില്ലേ?
2: ഏയ്, അങ്ങനെയൊന്നുമില്ല, ഞാനല്പം കൂടുതൽ ഫ്രീഡം കാണിച്ചു തന്നൊരു.
1: നമുക്കിതൊക്കെ ഒരു തമാശയാക്കല്ലേ, ഞാൻ ചൂടായതും ഇണങ്ങിപ്പോയതും ഒക്കെ. നാളെ എപ്പോഴാ ട്രെയിൻ ആലിനെ കൊണ്ടേക്ക്? സീസൺ ടിക്കറ്റ് എടുക്കാല്ലേ? അവയേട്ടനും ഉമ്മേച്ചിയും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ ജോയിൻ ചെയ്യാം സ്കൂളില്. വെറുതെ വിമല ടീച്ചറിനെ കൊണ്ട് ലീവ് എടുപ്പിച്ചതല്ലേ.
2: വാ. എന്തേ പെട്ടെന്ന് ഇങ്ങനെ മനസ്സ് മാറാൻ?
1: ആലോചിച്ചു, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ചില വട്ടുകളുടെ പേരില് എന്റെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യമൊക്കെ ഞാൻ വേണ്ടെന്ന് വെക്കുന്ന എന്തിനാ? തുമ്മിയെ തിരിക്കണ മൂക്കാണെങ്കിൽ തെറിച്ചു പോട്ടെ ആ മൂക്ക് അല്ലേ.
2: പിന്നെ ഈ കാത്തിരിപ്പിന്റെ അർത്ഥം?
1: ഞാൻ കാത്തിരിക്കുന്നില്ലല്ലോ.
2: ഇല്ലേ,
5: గిరి గారు ఎవరి పిల్ల?
6: మా నాన్నగారు, అమ్మగారు, తాతగారు, అక్కయ్య గారు,
5: భర్తడు, కూతడు, అల్లెడు, చెల్లెలు, కూతురు. తెలిసిందా?
7: తెలియలేదే.
5: తెలియదే? నీ పోడా తెండి.
7: ఏమిటి
5: తెండి? తెండి తూమేరా స్నేహితులు తెండిలు.
7: ఓహో.

ജീവിതത്തിന്റെ തിരക്കിട്ട വഴികളിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടെന്ന് തോന്നാറില്ലേ? ലോകം മുഴുവൻ നമുക്കെതിരാണെന്നും നമ്മൾ തളർന്നു പോയി എന്നും ചിന്തിച്ചു പോകാറില്ലേ? അങ്ങനെയുള്ള നിമിഷങ്ങളിൽ ഒരു നിമിഷം ഓർക്കുക, ചുറ്റുമുള്ളതെല്ലാം നിനക്കെതിരായി വന്നേക്കാം, എന്നാലും നീ തളരരുത്. പ്രതിസന്ധികൾ പ്രകൃതി നിയമമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുക എന്നത് ഒരു അസാധാരണ സംഭവമല്ല. ഒരു നദിക്ക് അതിന്റെ ഒഴുക്കിനിടയിൽ പാറക്കെട്ടുകളും കുന്നുകളും ഉണ്ടാകുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും തടസ്സങ്ങളുണ്ടാവും. പക്ഷേ ഒരു നദി ആ പാറകളിൽ തട്ടി ചിതറിപ്പോകാതെ അതിനെ ചുറ്റിയോ അതിനു മുകളിലൂടെയോ ഒഴുകി മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ നമ്മളും പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ അതിനെ അതിജീവിക്കാൻ പഠിക്കണം. പരീക്ഷയിൽ തോൽക്കുന്നത്, ഒരു ജോലി നഷ്ടപ്പെടുന്നത്, ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അകൽച്ചകൾ, ഇവയെല്ലാം ഒരു തിരിച്ചടിയായി തോന്നാം. എന്നാൽ ഓരോ തിരിച്ചടിയും നമ്മളെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. പ്രതിസന്ധികളാണ് നമുക്ക് പുതിയ വഴികൾ കാണിച്ചു തരുന്നത്, നമ്മളിലെ കഴിവുകൾ കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നത്. തോൽവി എന്നത് അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്നവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. എഡിസൺ 1000 തവണ പരാജയപ്പെട്ടിട്ടും ബൾബ് കണ്ടെത്തിയത് അതിനുദാഹരണമാണ്. ഓർക്കുക,

പ്രതിസന്ധികൾ ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. അതിനെ അതിജീവിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ പ്രകാശമുള്ള ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കൂ. പുറത്തുനിന്നുള്ള പ്രതിസന്ധികളെ നേരിടാൻ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയാണ്. ആ ശക്തിയാണ് നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നത്. നമ്മുടെ കഴിവുകളിൽ ആദ്യം വിശ്വസിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ലോകം മുഴുവൻ നമ്മളെ എതിർത്താലും നമ്മൾ ശരിയായ പാതയിലാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ എളുപ്പമാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നല്ല കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇരുട്ടിലേക്ക് നോക്കുന്നതിന് പകരം പ്രകാശത്തിന്റെ ഒരു ചെറിയ കണികയെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുക. വലിയ പ്രതിസന്ധികളെ ഒറ്റയടിക്ക് നേരിടാൻ ശ്രമിക്കാതെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് മുന്നോട്ട് പോവുക. ഓരോ ചെറിയ വിജയവും നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകും. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള നല്ല ആളുകളെക്കുറിച്ച് ഓർക്കുക. കുടുംബം, സുഹൃത്തുക്കൾ, നമുക്ക് പിന്തുണ നൽകുന്നവർ, അവരുടെ സാന്നിധ്യം നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കും. മതത്തിൽ അഭയം തേടാതിരിക്കുക. തളരാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ചില പ്രായോഗികമായ കാര്യങ്ങളുണ്ട്. ശരിയായ ഉറക്കം, പോഷകസമൃദ്ധമായ ഭക്ഷണം, വ്യായാമം എന്നിവ നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ആരോഗ്യമുള്ള മനസ്സും ശരീരവും പ്രതിസന്ധികളെ നേരിടാൻ നമ്മെ പ്രാപ്തരാക്കും. മാനസികമായി തളരുമ്പോൾ ഒരു സുഹൃത്തിനോടോ കുടുംബാംഗത്തോടോ അല്ലെങ്കിൽ ഒരു കൌൺസിലറോടോ സംസാരിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് ധീരതയാണ്. സംഗീതം കേൾക്കുക, പുസ്തകങ്ങൾ വായിക്കുക, യാത്രകൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജീവിതം ഒരു നദിയാണ്. പ്രതിസന്ധികൾ ആ നദിയിലെ പാറക്കെട്ടുകളാണ്. പക്ഷെ ഒരു നദി പോലും തന്റെ ലക്ഷ്യം മറന്ന് തിരികെ ഒഴുകാറില്ല. അതുപോലെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയരുത്. ഓർക്കുക, ചുറ്റുമുള്ളതെല്ലാം നിനക്കെതിരായി വന്നേക്കാം, എന്നാലും നീ തളരരുത്. ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വെളിച്ചമായി എപ്പോഴും ഉണ്ടാവട്ടെ.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകുചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: സമയത്തും മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: നമ്മളെല്ലാവരും ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, ഒരു പുതിയ ശീലം തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു പഴയ ശീലം ഉപേക്ഷിക്കാൻ എന്താണ് ഇത്ര പ്രയാസം എന്ന്. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് എളുപ്പമാണ്, എന്നാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ തലച്ചോർ അതിനെ ശക്തിയായി ചെറുക്കുന്ന പോലെ തോന്നും. ഇപ്രകാരം നമ്മുടെ തലച്ചോർ മാറ്റങ്ങളെ ചെറുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രതിരോധത്തെ മറികടക്കാൻ പ്രതിഫലങ്ങൾ അഥവാ റിവാർഡ്സ് എങ്ങനെയാണ് സഹായിക്കുന്നത്? കൗതുകകരമായ ഒരു കാര്യമാണത്. മാറ്റമെന്നത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. എന്നാൽ നമ്മുടെ തലച്ചോറ് ഈ മാറ്റങ്ങളെ സ്വാഭാവികമായും ചെറുക്കാൻ ശ്രമിക്കുന്നു. ഇതിന് മൂന്ന് പ്രധാന ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. സ്ഥിരത നിലനിർത്താനുള്ള വയറിംഗ് അഥവാ ഹോമിയോസ്റ്റാറ്റസ്, അതായത് തലച്ചോറിന്റെ പ്രധാന ധർമ്മം ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആന്തരിക സ്ഥിരത നിലനിർത്തുക എന്നതാണ്. ഇതിന് ശാസ്ത്രത്തിൽ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നു. അപ്രവചനീയത സമ്മർദ്ദ പ്രതികരണങ്ങൾക്ക് അഥവാ സ്ട്രെസ് റെസ്പോൺസിന് കാരണമാകും. അതുകൊണ്ട് നിലവിലുള്ള അവസ്ഥ അതെത്ര മോശമാണെങ്കിൽ പോലും പരിചിതമായ സ്ഥിരത നൽകുന്നതിനാൽ തലച്ചോറ് അതിൽ തന്നെ തുടരാൻ ഇഷ്ടപ്പെടുന്നു. പരിചിതമായ പാത സുരക്ഷിതമാണെന്ന സന്ദേശമാണ് തലച്ചോറ് നൽകുന്നത്. വൈജ്ഞാനിക പരിശ്രമം അഥവാ കോഗ്നിറ്റീവ് എഫേർട്ട് ആണ്, അതായത് പുതിയ ചിന്തകളോ പുതിയ പെരുമാറ്റങ്ങളോ പഠിക്കാൻ തലച്ചോറിന് കൂടുതൽ മാനസിക ഊർജം ആവശ്യമാണ്. തലച്ചോറ് വളരെ മടിയനാണ്. ഊർജം സംരക്ഷിക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് വർഷങ്ങളായി ഉപയോഗിച്ച തഴക്കമായ ന്യൂറൽ പാതകളിലേക്ക്, അതായത് നമ്മുടെ ശീലങ്ങളിലേക്ക് എളുപ്പത്തിൽ മടങ്ങിപ്പോകാനാണ് ഇഷ്ടപ്പെടുന്നതും. ഈ പഴയ ശീലങ്ങൾ ഒരു ഷോർട്ട് കട്ട് പോലെയാണ്. ഒരു പുതിയ വഴി വെട്ടിത്തെളിക്കുന്നതിനേക്കാൾ എളുപ്പം പഴയ പാതയിലൂടെ നടക്കുക എന്നതാണ് ഈ തലച്ചോറിന്റെ ഒരു രീതി. മൂന്നാമത്തേത് ഭയവും അപകട സാധ്യതയുമാണ്. അതായത് മാറ്റം എന്ന് കേൾക്കുമ്പോൾ അത് അപകട സാധ്യത നിറഞ്ഞതാണെന്ന സന്ദേശം തലച്ചോറിന്റെ ചില ഭാഗങ്ങൾ നൽകുന്നു. തലച്ചോറിലെ ഭയത്തെയും ഭീഷണിയെയും തിരിച്ചറിയുന്ന ഭാഗമായ അമിഗ്ഡല മാറ്റമുണ്ടാകുമ്പോൾ സജീവമാകും. ഇത് പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള പ്രവണതയിലേക്ക് നമ്മെ നയിക്കുന്നു. ഒരു പുതിയ ജോലി ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉത്കണ്ഠ ഇതിന് ഉദാഹരണമാണ്. നമ്മുടെ തലച്ചോറിന്റെ ഈ സ്വാഭാവിക പ്രതിരോധത്തെ മറികടക്കാനുള്ള ശക്തമായൊരു വഴിയാണ് പ്രതിഫലങ്ങൾ അഥവാ റിവാർഡ്സ്. പ്രതിഫലങ്ങൾ ഉപയോഗിച്ച് മാറ്റങ്ങളെ എങ്ങനെയാണ് തലച്ചോറ് സ്വീകരിക്കുന്നത് എന്ന് നോക്കാം. ഒരു പുതിയ പെരുമാറ്റം ഒരു പ്രതിഫലത്തിലേക്ക് നയിക്കുമ്പോൾ അതൊരു അഭിനന്ദനമാവാം അല്ലെങ്കിൽ ആത്മസംതൃപ്തിയാവാം. തലച്ചോറ് ഡോപമൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ പുറത്തുവിടും. ഡോപമൈൻ പഠനത്തെയും പ്രചോദനത്തെയും ശക്തിപ്പെടുത്തും. ഈ ഡോപമൈൻ തരംഗം തലച്ചോറിന് ഇങ്ങനെയൊരു സന്ദേശം നൽകും: ഈ പ്രവർത്തനം നല്ലതാണ്, ഇത് ആവർത്തിക്കണം. ഈ പ്രതിഫലം കാരണം പുതിയ ശീലം തലച്ചോറിന് സന്തോഷകരമായൊരു അനുഭവമായി മാറും. തലച്ചോറിന് പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കാനും നിലവിലുള്ളവയെ ശക്തിപ്പെടുത്താനുമുള്ള കഴിവാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. പോസിറ്റീവായ പ്രതിഫലങ്ങൾ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ പ്രോത്സാഹിപ്പിക്കും. തുടർച്ചയായി പ്രതിഫലം ലഭിക്കുമ്പോൾ പുതിയ പെരുമാറ്റത്തിനായി തലച്ചോറിൽ ശക്തമായ പുതിയ ന്യൂറൽ പാതകൾ രൂപപ്പെടും. ഈ പുതിയ ശീലം കാലക്രമേണ കൂടുതൽ എളുപ്പമുള്ളതാക്കി മാറ്റും. ഉദാഹരണത്തിന്, സ്ഥിരമായി വ്യായാമം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജസ്വലത ഒരു പ്രതിഫലമാണ്. ഈ പ്രതിഫലം കാരണം വ്യായാമം ചെയ്യുന്നത് പിന്നീട് തലച്ചോറിനൊരു ഭാരമാകാതെ മാറും. പ്രതിഫലങ്ങൾ ലഭിക്കുമ്പോൾ തലച്ചോറ് ആ പുതിയ പെരുമാറ്റത്തിൽ നിന്ന് നല്ല ഫലം പ്രതീക്ഷിക്കാൻ പഠിക്കുന്നു. ഒരു പുതിയ പെരുമാറ്റം ഒരു പ്രതിഫലത്തിന് കാരണമാകുമെന്ന് തലച്ചോറ് പ്രതീക്ഷിക്കുമ്പോൾ മാറ്റത്തോടുള്ള അതിന്റെ പ്രതിരോധം കുറയും. കാരണം പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ അമിഗ്ഡലയുടെ ഭയത്തെ മറികടക്കാൻ തലച്ചോറിന് ശക്തി നൽകും. മാറ്റം വരുത്തുന്നതിലെ ബുദ്ധിമുട്ടിനേക്കാൾ വലുതാണ് അതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടം എന്ന ബോധ്യം ഉണ്ടാക്കുന്നു. മാറ്റം നമ്മുടെ തലച്ചോറിന് സ്വാഭാവികമായും ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പുതിയ ശീലങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ മടുപ്പ് തോന്നുന്നത് നിങ്ങളുടെ പരാജയമല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിന്റെ ഹോമിയോസ്റ്റാസിസ് എന്ന പ്രവർത്തനമാണ്. വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിനിടയിൽ ചെറിയ പ്രതിഫലങ്ങൾ നൽകി നിങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുക. ഉദാഹരണത്തിന്, 10 മിനിറ്റ് പഠിച്ച ശേഷം 5 മിനിറ്റ് വിശ്രമം, ഒരു ദിവസത്തെ ജോലി പൂർത്തിയാക്കിയ ശേഷം ഇഷ്ടപ്പെട്ടൊരു ചായ, ഇതൊക്കെ നമ്മുടെ സന്തോഷങ്ങളിലൊന്നല്ലേ? ഇത്തരം ചെറിയ ഡോപ്പമൈൻ റിലീസുകൾ പുതിയ ശീലങ്ങളുമായി ബന്ധപ്പെട്ട ന്യൂറൽ പാതകളെ ശക്തിപ്പെടുത്തും. നമ്മുടെ തലച്ചോറ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഈ അറിവ് സ്വയം മെച്ചപ്പെടുത്താനുള്ള നമ്മുടെ യാത്രയിൽ ഒരു വലിയ ശക്തിയായി മാറും. പ്രതിരോധം തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ശരിയായ പ്രതിഫലങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തലച്ചോറിനെ വഴിതിരിച്ചുവിടാനും പുതിയതും ആരോഗ്യകരവുമായ ശീലങ്ങളിലേക്ക് അതിനെ പരിശീലിപ്പിക്കാനും സാധിക്കും.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

0: നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം. തിരശീല, ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: സാവിത്രി പിക്ചേഴ്സിന്റെ ബാനറിൽ അരുണാചലം ചെട്ടിയാർ നിർമ്മിച്ച് എസ് ആർ പുട്ടണ്ണ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കളഞ്ഞുകിട്ടിയ തങ്കം. ശോലമലയായിരുന്നു കഥ എഴുതിയത്. പൊൻകുന്നം വർക്കി സംഭാഷണം രചിച്ചു. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് ജി ദേവരാജൻ സംഗീത സംവിധാനം നിർവഹിച്ചു. യേശുദാസ്, ഉദയഭാനു, പി ബി ശ്രീനിവാസ്, എ എം രാജ, കോട്ടയം ശാന്ത എന്നിവരായിരുന്നു ഗായകർ. 1964 നവംബർ 27 തീയതി പ്രദർശനത്തിനെത്തിയ കളഞ്ഞുകിട്ടിയ തങ്കം എന്ന ചിത്രത്തിൽ സത്യൻ, തിക്കുറിശി സുകുമാരൻ നായർ, ചന്ദ്രൻ, ആറന്മുള പൊന്നമ്മ, അടൂർ പങ്കജം, സുകുമാരി എന്നിവർ വേഷമിട്ടു. 6 പാട്ടുകളായിരുന്നു കളഞ്ഞുകിട്ടിയ തങ്കം എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം കളഞ്ഞുകിട്ടിയ തങ്കം എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബ്രഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം.

0: മനമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും. ഈ യാത്ര എനിക്കിഷ്ടത്തിൽ ഇന്ന് സിഡ്നിയിലെ പ്രശാന്തമായ ബാൽക്കണിയെ കുറിച്ച് കേൾക്കാം.
1: സിഡ്നിയുടെ തിരക്കേറിയ നഗര ജീവിതത്തിൽ നിന്ന് ഒരല്പം ആശ്വാസം തേടി ഞങ്ങൾ ശാന്തമായ ഒരു യാത്ര പ്ലാൻ ചെയ്തു. ലക്ഷ്യം പ്രകൃതിയുടെ അത്ഭുത ലോകം എന്ന് വിശേഷിപ്പിക്കാവുന്ന റോയൽ നാഷണൽ പാർക്ക്. തീരദേശത്തിന്റെ വന്യ സൗന്ദര്യവും ചരിത്രപരമായ പാതകളും ഇടതൂർന്ന ബുഷ് ലാൻഡും കൂടിച്ചേരുന്ന ഈ ഭൂപ്രദേശം ഞങ്ങളുടെ കാർ യാത്രയുടെ ക്യാൻവാസായി മാറി. സിഡ്നി സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് തെക്കോട്ട് ഏകദേശം 1 മണിക്കൂർ മാത്രമാണ് റോയൽ നാഷണൽ പാർക്കിലേക്കുള്ള ദൂരം. ഒരു പ്രഭാതത്തിൽ സൂര്യരശ്മിയിൽ തിളങ്ങുന്ന ഓസ്ട്രേലിയൻ ഹൈവേയിലൂടെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. കാറിൽ സുഖകരമായ സംഗീതം കേട്ട് നഗരം മെല്ലെ അപ്രത്യക്ഷമാവുകയും വഴിയുടെ ഇരുവശത്തും പച്ചപ്പും പ്രകൃതി ദൃശ്യങ്ങളും നിറയുകയും ചെയ്തു. പാർക്കിന്റെ കവാടത്തിലെത്തുമ്പോൾ തന്നെ ലോകത്തിലെ 2-ാമത്തെ പഴക്കമേറിയ ദേശീയോദ്യാനം എന്ന ചരിത്രപരമായ പ്രാധാന്യം മനസ്സിൽ നിറഞ്ഞു. പാർക്കിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ റോഡുകൾ ശാന്തമായി. ചുറ്റും ഉയരമുള്ള യൂക്കാലിപ്റ്റസ് മരങ്ങൾ തണൽ വിരിച്ചു. അവിടെവിടെയായി കാണുന്ന പ്രാദേശിക പക്ഷിമൃഗാദികൾ യാത്രയ്ക്ക് കൂടുതൽ സൗന്ദര്യം നൽകി. ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ബാൽക്കണി ക്ലിഫ് സ്ഥിതി ചെയ്യുന്നത് പാർക്കിന്റെ വടക്കൻ മേഖലയിലെ ബുണ്ടീന എന്ന തീരദേശ ഗ്രാമത്തിനടുത്താണ്. പാർക്കിനുള്ളിലെ ഡ്രൈവ് അതിമനോഹരമായിരുന്നു. ചിലയിടങ്ങളിൽ വളഞ്ഞു തിരിഞ്ഞ റോഡുകൾ കുന്നിൻമുകളിലേക്ക് കയറുന്നു, മറ്റു ചിലയിടങ്ങളിൽ കായലിനോട് ചേർന്ന് ശാന്തമായി ഒഴുകുന്നു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ ഹെക്കിംഗ് നദിയുടെ മനോഹരമായ കാഴ്ച തുറന്നു കിട്ടി. ആഴമേറിയ പച്ച നിറത്തിൽ ശാന്തമായി ഒഴുകുന്ന ജലവും അതിനിരുവശത്തുമുള്ള വനങ്ങളും ശരിക്കും കണ്ണുകൾക്ക് വിരുന്നായി. ഞങ്ങൾ ബുണ്ടിനയുടെ സമീപം എത്തി വാഹനം സുരക്ഷിതമായ ഒരിടത്ത് പാർക്ക് ചെയ്തു. ഇനി കാൽനട യാത്രയുടെ ഊഴമാണ്. കോസ്റ്റ് ട്രാക്കിന്റെ ഒരു ഭാഗമാണ് ബാൽക്കണി ക്ലിഫിലേക്കുള്ള പാത. ഏകദേശം 2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ നടത്തം വളരെ എളുപ്പമുള്ളതായിരുന്നു. പാതയുടെ ഇരുവശത്തും അപൂർവമായ ഓസ്ട്രേലിയൻ ബുഷ്ലാൻഡ് സസ്യങ്ങൾ തിങ്ങി നിറഞ്ഞു. ചെറുതും വലുതുമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. അല്പം മുന്നോട്ട് നടന്നപ്പോൾ കാടിന് പെട്ടെന്ന് മാറ്റം വന്നു. പാത അവസാനിക്കുകയായി. കടൽത്തീരത്തെ സാൻഡ്സ്റ്റോൺ പാറക്കെട്ടുകൾ മുന്നിൽ തെളിഞ്ഞു. ഞങ്ങൾ ബാൽക്കണി ക്ലിഫിന്റെ അരികിലെത്തി. ആ കാഴ്ച കണ്ട നിമിഷം കാൽനട യാത്രയുടെ ക്ഷീണമോ കാർ യാത്രയുടെ ദൂരമോ ഒന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ലായിരുന്നു. ഭീമാകാരമായ സാൻഡ്സ്റ്റോൺ പാറകൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പടുകൂറ്റൻ ബാൽക്കണി പോലെ. പ്രകൃതിയുടെ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു അത്. തിരമാലകൾ കാലങ്ങളായി അടിച്ചു രൂപപ്പെടുത്തിയ പാളികൾ ഓരോ പാറയിലും വ്യക്തമായി കാണാമായിരുന്നു. ഒരു ശില്പി കൊത്തിയെടുത്തതുപോലെ കൃത്യമായ ചതുരത്തിലും ദീർഘചതുരത്തിലുമുള്ള പാറകഷ്ണങ്ങൾ, വർണ്ണങ്ങളുടെ മായാജാലം. താഴെ അഗാധമായ നീലക്കടൽ, മുകളിൽ തെളിഞ്ഞ നീലാകാശം, അതിനിടയിൽ വെളുവെളുത്ത പാറകൾ. വെളിച്ചം പതിക്കുമ്പോൾ പാറകളിൽ സ്വർണനിറം കലർന്ന മഞ്ഞ നിറങ്ങൾ ഒലിച്ചിറങ്ങുന്നത് കാണാം. ശക്തമായ കടൽക്കാറ്റ് ശരീരത്തിൽ തഴുകി നീങ്ങിയപ്പോൾ മനസ്സും ശരീരവും ആഴത്തിലൊന്ന് തണുത്തു. വിസ്മയ കാഴ്ചയാണിത്. പാറയുടെ അറ്റത്തു നിന്ന് ദൂരെ ശാന്തസമുദ്രത്തിലേക്ക് നോക്കിയിരുന്നു. മനസ്സിന് അഭൂതപൂർവമായ ശാന്തത ലഭിക്കുന്ന ഒരനുഭവം. അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ചുനേരം മൗനമായി തിരമാലകളുടെ താളം കേട്ടു. പ്രകൃതിയുമായി നേരിട്ട് സംവദിക്കുന്നത് പോലെയുള്ള അനുഭവം. ഇവിടെ നിന്ന് അധികം ദൂരെയല്ലാതെയാണ് വെഡ്ഡിംഗ് കേക്ക് റോക്ക് എന്നറിയപ്പെടുന്ന കേക്ക് പോലെ തട്ടുതട്ടായ മറ്റൊരു വെളുത്ത പാറക്കെട്ടുള്ളത്. ഒരു മുറിച്ചെടുത്ത വെഡ്ഡിംഗ് കേക്ക് കഷ്ണത്തെ പോലെ തികച്ചും സമചതുര ആകൃതിയിൽ മിനുസമാർന്നതും വെളുത്തതുമായ അതുല്യമായ രൂപമാണ് ഇതിന് വെഡ്ഡിംഗ് കേക്ക് റോക്ക് എന്ന പേര് നേടിക്കൊടുത്തത്. പാറയുടെ നിറം വളരെ വെളുത്തതാണ്. ഇത് സാധാരണയായി കണ്ടുവരുന്ന മഞ്ഞ കലർന്നതോ ചാരനിറത്തിലോ ആയ പാറകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ഇതിലെ ധാതുക്കളുടെ രൂപീകരണമാണ് ഈ പാറയ്ക്ക് മിനുസമുള്ളതും കൃത്യമായ കോണുകളുള്ളതുമായ ഈ രൂപം നൽകുന്നത്. വെഡ്ഡിംഗ് കേക്ക് റോക്ക് ഒരു കാലത്ത് വിനോദസഞ്ചാരികൾക്കിടയിൽ ഫോട്ടോ എടുക്കുന്നതിനായി ഏറെ പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു. എന്നാൽ പാറയുടെ അരികുകൾക്ക് കാര്യമായ ബലഹീനതയുണ്ടെന്നും അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് തകർന്ന് കടലിലേക്ക് വീഴാൻ സാധ്യതയുണ്ടെന്നും ജിയോളജിക്കൽ സർവേകളിലൂടെ കണ്ടെത്തി. പാറയുടെ ഘടനയിലുണ്ടായ വിള്ളലുകളും മറ്റും കാരണം ഏതു സമയത്തും അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുത്ത കാലത്തായി പാറയുടെ അരികുകളിൽ വേലി കെട്ടിത്തിരിക്കുകയും സന്ദർശകർക്ക് സുരക്ഷിതമായ അകലത്തിൽ നിന്ന് മാത്രം കാണാൻ സൗകര്യമൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കാഴ്ചകളും ബാൽക്കണി ക്ലിഫിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. സന്ധ്യയോടടുപ്പിച്ച് സൂര്യൻ കടലിൽ അസ്തമിക്കാൻ തുടങ്ങുന്ന സമയം ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. പാർക്കിലൂടെയുള്ള കാർ യാത്ര വീണ്ടും മനോഹരമായി. അസ്തമയ സൂര്യന്റെ ചുവപ്പ് വെളിച്ചം മരങ്ങൾക്കിടയിലൂടെ റോഡിലേക്ക് അരിച്ചിറങ്ങി. മടക്കയാത്രയിൽ കണ്ട കാഴ്ചകളുടെ ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞു. ബാൽക്കണി ക്ലിഫ് സമ്മാനിച്ച ശാന്തതയും കാർ യാത്രയുടെ സുഖവും തിരമാലകളുടെ താളവും എല്ലാം ചേർന്ന് അതൊരു തികഞ്ഞ യാത്രാനുഭവമായിരുന്നു.

കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് വേനൽക്കാലത്ത് കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാം. സൂര്യൻ അതിന്റെ ഉഗ്രതാപത്തോടെ ആകാശമധ്യത്തിൽ ജ്വലിച്ചു നിൽക്കുകയും ഉഷ്ണതരംഗങ്ങളാൽ ഭൂമി വരളുകയും ചെയ്യുന്ന കടുത്ത വേനൽക്കാലം മനുഷ്യർക്ക് മാത്രമല്ല പ്രകൃതിയിലെ സസ്യലതാദികൾക്കും കഠിനമായ പരീക്ഷണങ്ങളുടെ കാലമാണ്. ഈ കാലയളവിൽ സസ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ചൂട് സമ്മർദ്ദമാണ്. അന്തരീക്ഷ താപനില പരിധിക്കപ്പുറം ഉയരുമ്പോൾ മണ്ണിലെ ഈർപ്പം അതിവേഗം ആവിയായി പോകുകയും ഇലകൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികം ചൂടേൽക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇത് സസ്യങ്ങളിൽ ബാഷ്പീകരണത്തിന്റെ നിരക്ക് വർദ്ധിപ്പിക്കുകയും വേരുകൾക്ക് ആഗിരണം ചെയ്യാൻ കഴിയുന്നതിലും വേഗത്തിൽ ഇലകളിലൂടെ വെള്ളം നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. തൽഫലമായി ജീവന്റെ ജലകണികകൾ നഷ്ടപ്പെട്ട് ഇലകൾ വാടിത്തളരുകയും പ്രകാശ സംശ്ലേഷണം തടസ്സപ്പെട്ട് ചെടികളുടെ വളർച്ച മന്ദഗതിയിലാകുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ ഈ രൗദ്രഭാവത്തിന് മുന്നിൽ തളർന്നു പോകുന്ന ചെടികൾക്ക് കരുത്തും പ്രതിരോധശേഷിയും നൽകുക എന്നത് ഏതൊരു കർഷകന്റെയും ഉദ്യാനപ്രേമിയുടെയും അടിയന്തര കടമയാണ്. ആധുനിക കൃഷിശാസ്ത്രവും ജൈവ സാങ്കേതിക വിദ്യയും കൈകോർക്കുന്ന ചില സവിശേഷ മാർഗങ്ങളിലൂടെ വേനലിന്റെ ഈ കാഠിന്യത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും. വേനൽ ചൂടിന്റെ തീക്ഷ്ണതയിൽ നിന്നും സസ്യങ്ങളെ സംരക്ഷിക്കാൻ കർഷകർ ഏറെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒന്നാണ് പൊട്ടാസ്യം സിലിക്കേറ്റ്. സസ്യങ്ങളുടെ ആന്തരിക ഘടനയെ ദൃഢപ്പെടുത്തുന്നതിൽ ഇതിന് സമാനതകളില്ലാത്ത പങ്കുണ്ട്. പൊട്ടാസ്യം സിലിക്കേറ്റ് വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലകളിൽ തളിക്കുമ്പോൾ സസ്യകോശങ്ങളിലേക്ക് ഇത് ആഗിരണം ചെയ്യപ്പെടുകയും കോശഭിത്തികളെ അസാധാരണമാവിധം ശക്തമാക്കുകയും ചെയ്യുന്നു. ഇലകളുടെ ഉപരിതലത്തിൽ സിലിക്കന്റെ ഒരു സംരക്ഷണ കവചം രൂപപ്പെടുന്നതിലൂടെ കടുത്ത ചൂടിനെ സഹിക്കാനുള്ള ശേഷി ചെടികൾക്ക് കൈവരുന്നു. അത് ഇലകളിലെ സുഷിരങ്ങളിലൂടെ അനാവശ്യമായി ജലം ആവിയായി പോകുന്നത് തടയുകയും ജലനഷ്ടം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നു. തന്മൂലം കടുത്ത വെയിലിലും ചെടികൾ വേഗത്തിൽ വാടിപ്പോകാതെ ദീർഘനേരം ഉന്മേഷത്തോടെ നിലനിൽക്കാൻ ഇത് സഹായിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ വരൾച്ചയ്ക്കെതിരെ ചെടികൾക്ക് നൽകുന്ന ഒരു ആന്തരിക പ്രതിരോധ കവചമാണ് പൊട്ടാസ്യം സിലിക്കേറ്റ്. പൊട്ടാസ്യം സിലിക്കേറ്റ് പോലെയുള്ള രാസഘടകങ്ങൾക്കപ്പുറം പ്രകൃതിയുടെ ജൈവപരമായ വിസ്മയങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സസ്യങ്ങൾക്ക് ഉത്തേജനം നൽകാൻ സാധിക്കുന്ന മറ്റൊരു മികച്ച ഉപാധിയാണ് മെത്തിലോ ബാക്ടീരിയം. ശാസ്ത്രലോകം PPFM എന്ന് വിളിക്കുന്ന ഈ ബാക്ടീരിയകൾ സസ്യങ്ങളുടെ ഇലകളിൽ സ്വാഭാവികമായി വസിക്കുന്ന ഗുണകരമായ സൂക്ഷ്മജീവികളാണ്. സസ്യങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന സൈറ്റോകിനിൻ, ഓക്സിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ ബാക്ടീരിയകൾക്ക് സവിശേഷമായ ശേഷിയുണ്ട്. ഇലകളിൽ ഇവയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതോടെ ചെടികളുടെ ഹരിതകം മെച്ചപ്പെടുകയും ഇലകളുടെ ആരോഗ്യം ദീർഘനാൾ നിലനിൽക്കുകയും ചെയ്യുന്നു. കടുത്ത വേനലിൽ ചെടികൾ അനുഭവിക്കുന്ന വരൾച്ചാ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പ്രതികൂല കാലാവസ്ഥകളോട് പൊരുതി നിൽക്കാനുള്ള ആർജവം ചെടികൾക്ക് നൽകുന്നതിലും മെത്തിലോ ബാക്ടീരിയം വഹിക്കുന്ന പങ്ക് അതിമഹത്തായ ഒന്നാണ്. ജൈവ കൃഷിരീതികളിൽ വേനൽക്കാല പ്രതിരോധത്തിന് ഏറ്റവും ഉത്തമമായ ഒരു സുഹൃത്താണ് ഈ ബാക്ടീരിയ. എന്നാൽ കൃഷിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഈ രണ്ട് ഘടകങ്ങളും ഉപയോഗിക്കുമ്പോൾ കർഷകർ അത്യധികം ശ്രദ്ധിക്കേണ്ട ഒരു സാങ്കേതിക വശമുണ്ട്. പൊട്ടാസ്യം സിലിക്കേറ്റും മെത്തിലോ ബാക്ടീരിയവും ഒരേ സമയം മിക്സ് ചെയ്ത് ചെടികളിൽ സ്പ്രേ ചെയ്യുന്നതൊട്ടും ഗുണപ്രദമല്ല, മറിച്ച് അത് ദോഷം ചെയ്യും. കാരണം പൊട്ടാസ്യം സിലിക്കേറ്റ് സ്വഭാവത്താൽ കടുത്ത ക്ഷാരഗുണമുള്ള ഒന്നാണ്. നേരെ മറിച്ച് മെത്തിലോ ബാക്ടീരിയം എന്നത് ജീവനുള്ള ഒരു ബാക്ടീരിയയാണ്. ഉയർന്ന PH മൂല്യമുള്ള പൊട്ടാസ്യം സിലിക്കേറ്റുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഈ ഗുണകരമായ ബാക്ടീരിയകൾ നശിച്ചുപോകാനോ അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനം പൂർണ്ണമായും മന്ദഗതിയിലാകാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവ രണ്ടും ഒന്നിച്ചു ചേർത്ത് പ്രയോഗിക്കുന്നത് പണവും അധ്വാനവും പാഴാക്കുന്നതിന് തുല്യമാണ്. ശാസ്ത്രീയമായ കൃഷിരീതികൾ എപ്പോഴും പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ഈ രണ്ട് ഘടകങ്ങളുടെയും പൂർണ്ണമായ ഗുണം ചെടികൾക്ക് ലഭിക്കണമെങ്കിൽ അവ കൃത്യമായ ഇടവേളകളിൽ വേർതിരിച്ചു തന്നെ നൽകണം. ഒരു തവണ പൊട്ടാസ്യം സിലിക്കേറ്റ് ഇലകളിൽ സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ കുറഞ്ഞത് 15 ദിവസത്തെ ഇടവേളയെങ്കിലും നൽകിയതിനു ശേഷം മാത്രമേ മെത്തിലോ ബാക്ടീരിയം പ്രയോഗിക്കാവൂ.

0: ഈ രണ്ടാഴ്ചത്തെ കാലയളവ് കൊണ്ട് പൊട്ടാസ്യം സിലിക്കേറ്റ് ചെടികളുടെ കോശങ്ങളിൽ ലയിച്ചു ചേരുകയും ഇലകളുടെ ഉപരിതലത്തിലെ തീക്ഷ്ണമായ ക്ഷാര സ്വഭാവം കുറയുകയും ചെയ്യും. അതിനുശേഷം ജൈവ ബാക്ടീരിയയായ മെത്തലോ ബാക്ടീരിയം തളിക്കുമ്പോൾ അവയ്ക്ക് ഇലകളിൽ സുരക്ഷിതമായി വംശവർദ്ധനവ് നടത്താനും അവയുടെ ഔഷധഗുണം ചെടികളിലേക്ക് പകർന്നു നൽകാനും സാധിക്കും. ഇത്തരത്തിൽ കൃത്യമായ ആസൂത്രണത്തോടെയും വേർതിരിച്ചും നൽകിയാൽ മാത്രമേ വരൾച്ചയ്ക്കെതിരെയുള്ള ഈ രണ്ട് പ്രതിരോധ മാർഗങ്ങളും അതിന്റെ പൂർണ്ണ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. ഇത്തരം ലായനികൾ ചെടികളിൽ തളിക്കുന്ന സമയവും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഉച്ചസമയത്തെ കടുത്ത വെയിലിൽ ഇവ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ല. സൂര്യപ്രകാശത്തിന്റെ തീക്ഷ്ണത കുറഞ്ഞ പുലർക്കാലങ്ങളിലോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. പുലർക്കാലങ്ങളിൽ ഇലകളിലെ സുഷിരങ്ങൾ തുറന്നിരിക്കുന്നതിനാൽ ലായനികൾ എളുപ്പത്തിൽ ആഗിരണം ചെയ്യപ്പെടും. വൈകുന്നേരങ്ങളിൽ തളിക്കുമ്പോൾ ലായനി പെട്ടെന്നുണങ്ങിപ്പോകാതെ ദീർഘനേരം ഇലകളിൽ തങ്ങി നിൽക്കുകയും ബാക്ടീരിയകൾക്ക് പ്രവർത്തിക്കാൻ അനുയോജ്യമായ അന്തരീക്ഷം ലഭിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, കടുത്ത വേനലിൽ നമ്മുടെ തോട്ടങ്ങളെയും കൃഷിയിടങ്ങളെയും പച്ചപ്പോടെ നിലനിർത്താൻ ശാസ്ത്രീയമായ ഇത്തരം അറിവുകൾ പ്രയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. മണ്ണിലെ ഈർപ്പം കാത്തു സൂക്ഷിക്കുന്നതിനൊപ്പം ചെടികളുടെ ഇലകളെയും കോശങ്ങളെയും ഉള്ളിൽ നിന്ന് ശക്തിപ്പെടുത്തുന്ന ഇത്തരം മാർഗങ്ങൾ അവലംബിക്കുന്നതിലൂടെ ഏത് കടുത്ത വേനലിനെയും അതിജീവിച്ച് സമർത്ഥമായ വിളവ് കൊയ്യാൻ നമ്മുടെ കർഷകർക്ക് സാധിക്കും.
1: അവതരണം ഷാൽമ.

നീരുറവകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരും. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി വൃതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

അകലെ തിളങ്ങുന്ന ആദിയും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആദര ബി രവീന്ദ്രൻ.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കും.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. കാലം അവിശ്രമമായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ നമ്മൾ ചെറിയ കൈവഴികൾ മാത്രം. കനകസഭാതലത്തിലിരിക്കുന്നു എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാമെങ്കിലും യാഥാർത്ഥ്യം അതൊന്നുമല്ല തന്നെ. ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഭൂമി ഒരു പൊട്ടുപോലെ സൂക്ഷ്മമായിരിക്കുന്നു. അതിലെത്രയോ സൂക്ഷ്മതയാർന്ന് നമ്മൾ, അത്രയേറെ സുതാര്യ സൂക്ഷ്മമായിരിക്കുന്ന നമ്മൾ പരസ്പരം മത്സരിക്കുന്നതെന്തിന്? പല കാര്യങ്ങളിൽ അതിരുകൾ നിശ്ചയിക്കുന്നതെന്തിന്? ജാതിയും മതവുമില്ലാത്ത മനോഹരമായൊരു ലോകത്തെക്കുറിച്ച് ആലോചിക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ. അത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ജാതിയും മതവുമില്ലാത്ത ഒരു നാട്ടിൽ ജീവിക്കുക എന്നതിനേക്കാൾ മഹത്വം മറ്റെന്താണുള്ളത്? ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കരിങ്കുറ്റി കോളനിയിൽ നിന്നും സുകുമാരൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം പരീക്ഷ, രചന പി ഭാസ്കരൻ, സംഗീതം ബാബുരാജ്, ആലാപനം കെ ജെ യേശുദാസ്.

ആളുകൾ എപ്പോഴാണ് അപരിഷ്കൃതരായി തീരുന്നത്? സംശയമേതുമില്ല, ഉള്ളിൽ ജാതി ചിന്ത ഉയരുമ്പോൾ തന്നെയാണ്. ജാതി ചിന്തിക്കുന്നതും മതപരമായി ജീവിക്കുന്നതും അവികസിതം തന്നെയാണ്. മനുഷ്യനാണ് ഏറ്റവും പരിഷ്കൃതമായി ജീവിച്ചേ തീരൂ. ഒന്നാലോചിച്ചു നോക്കൂ, ആധുനിക ജീവിത സൗകര്യങ്ങളൊക്കെയുള്ള ഒരാൾ, വലിയ കാറും വീടും ഓഫീസും പണവും ഒക്കെയുണ്ട്, പക്ഷെ മനസ്സ് നിറയെ ജാതിയും മതവും. എങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരാൾ മതം പറഞ്ഞു നടന്നാൽ വിദ്യാഭ്യാസം പ്രയോജനരഹിതമാവുകയല്ലേ ചെയ്യുന്നത്? ഒരാൾ പഠിക്കുന്നതും ജീവിതാനുഭവങ്ങൾ നേടുന്നതും മനുഷ്യർ ഒന്നാണെന്ന് തിരിച്ചറിയാനല്ലേ? അങ്ങനെ തിരിച്ചറിവുള്ള ആളാണോ നിങ്ങൾ? എങ്കിൽ ഹൃദയത്തോട് നിങ്ങളെ ചേർത്തു വയ്ക്കുന്നു. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി ONV രചന നിർവഹിച്ച ഗാനം. സംഗീതം ഔസേപ്പച്ചൻ. പുറപ്പാട് എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് KJ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് മണക്കാല നിന്നും സുശീല, രവികുമാർ, ശൈലൻ എന്നിവർ.

വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്ന പാദങ്ങൾ, മുന്നോട്ടു കുതിക്കുന്ന ജീവിതപാതകൾ. അങ്ങനെയാകുമെങ്കിൽ മനുഷ്യൻ അന്ധകാരം അന്വേഷിക്കുന്നത് എന്തിന്? ജാതിചിന്തകളേക്കാൾ വലിയ ഇരുട്ട് വേറെയില്ല തന്നെ. മതചിന്തകളേക്കാൾ വലിയ മാനക്കേടും വേറെയില്ല തന്നെ. ഒന്നല്ലി സഹോദരരല്ലി നമ്മൾ എന്ന വരികളാണ് ഓർമ്മ വരുന്നത്. ഒരൊറ്റ ഭൂമി, ഒരൊറ്റ ജനത, അതിനെ വേർതിരിക്കുന്നത് എന്ത് ക്രൂരമാണ്, ഭീകരമാണ്. മനുഷ്യൻ മനുഷ്യനെ വേറിട്ട് കാണുന്നതിനേക്കാൾ മോശമായ കാര്യം വേറെയില്ല തന്നെ. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം മുളേറ നിന്നും ലീല, വിക്രമൻ, ഗായത്രി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം, ഗീതാഞ്ജലി എന്ന ചിത്രത്തിനുവേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും സംഘവും ആലപിച്ചത്. ഗാനത്തിന് തൂലിക ചലിപ്പിച്ചത് അന്തിക്കാട് മണി. സംഗീതം ഇളയരാജ.

എത്രമേൽ നമ്മൾ പുതിയ ലോകത്തിന്റെ പാതയോരങ്ങളിലൂടെ നടന്നു. എന്തൊക്കെ നമ്മൾ നേടി. പര്യവേഷണങ്ങൾ, അന്വേഷണങ്ങൾ, ഗവേഷണങ്ങൾ, ശാസ്ത്രത്തിന്റെ സൗര തേജസ്സുകളിലൂടെയുള്ള സഞ്ചാരങ്ങൾ. എന്നിട്ടും ചിലരെങ്കിലും അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പാതാളങ്ങളിൽ വീണുകിടക്കുന്നുണ്ടെങ്കിൽ അവരെയും ശാസ്ത്രലോകത്തിന്റെ ഭൂമികയിലൂടെ നടത്തേണ്ടതുണ്ട്. അതൊരു സാമൂഹിക ബോധമാണ്. അതുകൊണ്ടാണ് ശാസ്ത്രം ആഘോഷമാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. ലോകം വെളിച്ചം തേടുമ്പോൾ അതറിയാതെ ചിലരെങ്കിലും മതാന്ധതയിൽ മുങ്ങിക്കിടന്നാൽ അവരെ അതിൽ നിന്നും കരകയറ്റാതിരിക്കുന്നത് അവരോട് ചെയ്യുന്ന അനീതിയാണെന്നേ പറയാനാവൂ. അല്ലാത്ത പക്ഷം കാലം ഒരുപാട് കഴിയുമ്പോൾ അവർ അവരെ ഓർത്ത് ലജ്ജിക്കേണ്ടതായി വരില്ലേ? തീർച്ചയായും അതൊരു ലജ്ജാവഹമായ സംഗതി തന്നെയാണ്. ബസ് കിട്ടാതെ നിൽക്കുന്നവരെ ഉപേക്ഷിച്ചു പോവുകയല്ലോ വേണ്ടത്. മറ്റൊരു ബസ്സിലെങ്കിലും അവരെയും കൂട്ടിക്കൊണ്ടു വരികയല്ലേ വേണ്ടത്. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. രചന ഒ എൻ വി, സംഗീതം മോഹൻ സിതാര. വചനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു പാങ്ങോട് നിന്നും മനു, സുഗു, വിനു, പ്രസാദ്, ലാവണ്യ എന്നിവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ശാസ്ത്രത്തിന്റെ ജാലകങ്ങൾ തുറന്നു കഴിഞ്ഞു. യുക്തിയുടെ കാറ്റ് വീശി തുടങ്ങി. ചിന്തയുടെ സൂര്യവെളിച്ചം പരന്നു തുടങ്ങി. യക്ഷിയും ഭൂതവും പിശാചും സാത്താനുമൊക്കെ വെറും കെട്ടുകഥകളായി. ആകാശഗ്രഹങ്ങളായ ചൊവ്വയ്ക്ക് വിവാഹം മുടക്കാനോ ശുക്രന് സമ്പത്ത് കൊണ്ടുവരാനോ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഇന്ന് മിക്കവാറും പേർക്കറിയാം. ഒരു ക്ഷുദ്രപ്രയോഗം കൊണ്ടും ആരെയും ഒന്നും ചെയ്യാനാവില്ലെന്നും ഇന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ചിലരെങ്കിലും ഇപ്പോഴും മുട്ടയും ക്ഷുദ്രവുമായി നടക്കുന്നുവെങ്കിൽ അവരെയും മാറ്റിയെടുക്കാനുള്ള ശ്രമം ഉണ്ടാവേണ്ടതല്ലേ? അല്ലെങ്കിൽ അത് അവരോട് ചെയ്യുന്ന അനീതിയല്ലേ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരും അല്ലേ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ശ്യാം സംഗീതം നിർവഹിച്ച ഗാനം. രചന ചുനക്കര രാമൻകുട്ടി, ചിത്രം കോട്ടയം കുഞ്ഞച്ച്. ഈ ഗാനം ആവശ്യപ്പെടുന്നത് കിളികൊല്ലൂരിൽ നിന്നും വസന്ത. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്.

അതുപോലുള്ള ദുരാചാരങ്ങളിലും മനുഷ്യർ ബന്ധിതരായി പോവില്ലേ? ചിന്തിച്ചേ തീരൂ. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി കായലും കയറും എന്ന ചിത്രത്തിലെ ഗാനം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം കെ വി മഹാദേവൻ. യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് അരുവിക്കര നിന്നും നിസാർ.

നമ്മൾ എന്താണോ കുട്ടികളുടെ തലച്ചോറിൽ പകർന്നു കൊടുക്കുന്നത് അതാണ് അവർ ഉൾക്കൊള്ളുന്നത്. ഒരു കുട്ടിയും ഒരു മതസ്ഥരായും ജനിക്കുന്നില്ല. കുട്ടികൾ നിഷ്കളങ്കരാണ്. അവർക്ക് ജാതിയും മതവും ഒന്നുമില്ല. അങ്ങനെ അവരെ ആക്കി തീർക്കുന്നത് മുതിർന്നവരാണ്. മതപുസ്തകങ്ങൾക്ക് പകരം ശാസ്ത്ര പുസ്തകങ്ങളാണ് കുട്ടിക്കാലത്തെ അവർക്ക് പകർന്നു കൊടുക്കുന്നതെങ്കിൽ അവർ അങ്ങനെ ഉൾക്കൊണ്ടു വളരും. അതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ പിന്നെ എന്തിനാണ് രക്ഷിതാക്കൾ അവരെ കുട്ടിക്കാലം മുതലേ എല്ലാ കഥകൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്? മത പാഠപുസ്തകങ്ങളെക്കാൾ കുട്ടികൾ ആദ്യം പരിചയിക്കേണ്ടത് ശാസ്ത്രാവബോധം നൽകുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. പുതിയ ലോകത്തേക്ക് വാതിൽ തുറക്കാൻ അവയ്ക്കേ കഴിയൂ. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കൈതപ്പുറം രചന നിർവഹിച്ച ഗാനം. സംഗീതം ശരത്. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്. ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ചെറുകുളത്തുനിന്നും സിന്ധു.

ചോദ്യമുന്നയിക്കൽ എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. അതെന്താ, ഇതെന്താ, ഇതെന്തുകൊണ്ട, അതെന്തുകൊണ്ട് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. ശരിയായ ശാസ്ത്രാവബോധത്തിന് അത് വഴിതെളിക്കും. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം കേൾക്കാം കളിക്കണം എന്ന ചിത്രത്തിലെ ഗാനം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ. ജി വേണുഗോപാൽ ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മണമ്പൂരിൽ നിന്നും ഹൃദയ, രാജൻ, ലളിത എന്നിവർ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഓരോ മിഠായിക്കും ഓരോരോ മധുരമാണ്. ഈ അടുത്ത കാലത്ത് കഴിച്ച മിഠായിക്ക് കണ്ണിമാങ്ങയുടെ രുചിയായിരുന്നു. മിഠായിയുടെ പേര് കടുമാങ്ങ എന്നായിരുന്നു. എത്ര തരം മിഠായികളുണ്ടാവും ഈ ലോകത്ത്, ആർക്കും അറിഞ്ഞുകൂടായിരിക്കും. മധുരിക്കുന്ന മിഠായികൾ, പുള്ളി മിഠായികൾ, ബോംബെ മിഠായികൾ, മിഠായികളുടെ ഒരു മായാലോകം തന്നെ ചുറ്റുമുണ്ട്. എന്നാലും പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിൽ, അതെ, ആ മിഠായികൾ തന്നെ, നാരങ്ങാ മിഠായികൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

മിഠായി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് ദാ ഈ അടുത്ത കാലത്താണ്. അതുവരെ എന്നല്ല, ഇപ്പോഴും അമ്മയോടും അവളോടും പറയുമ്പോൾ മുട്ടായി എന്ന് തന്നെയാണ് വഴങ്ങുന്നത്. നാട്ടിൽ പണ്ടൊരു മുട്ടായി അപ്പപ്പനുണ്ടായിരുന്നു. എന്തുകൊണ്ടാവും ആളുകൾ അപ്പപ്പനെ മുട്ടായി അപ്പപ്പനെന്ന് വിളിച്ചിരുന്നത്? അറിഞ്ഞുകൂടാ. മുട്ടായി കട നടത്തിയിരുന്നത് കൊണ്ടാവുമോ? അതോ കുട്ടികളെപ്പോലെ മുട്ടായി തിന്നിരുന്നത് കൊണ്ടാവുമോ? അറിഞ്ഞുകൂടാ. ഇനി ചിലപ്പോൾ മുട്ടായി പോലെ അലിയുന്ന സ്വഭാവമുള്ളത് കൊണ്ടാവുമോ? അതും അറിയില്ല. പക്ഷെ മുട്ടായി അപ്പപ്പനെ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

കുട്ടിക്കാലത്ത് ബന്ധുക്കൾ ആരെങ്കിലും വീട്ടിൽ വന്നാൽ കൊച്ചുങ്ങൾക്ക് തരാൻ വാങ്ങിക്കൊണ്ടുവന്നിരുന്നത് ബിസ്ക്കറ്റായിരുന്നു. ആഗ്രഹിച്ചത് മുട്ടായി കൊണ്ടുവരുമെന്നായിരുന്നു. എന്നാലും വല്ലപ്പോഴും ആരെങ്കിലും മുട്ടായിയുമായി വരും. ബിസ്ക്കറ്റിൻ്റെ ആളുകൾ സുരക്കൊച്ചനും സേതുവുമായിരുന്നു. എപ്പോൾ വന്നാലും ബ്രിട്ടാനിയ മിൽക്ക് ബിക്കീസ്. ബിസ്ക്കറ്റ് ഇഷ്ടമായിരുന്നു. എന്നാലും ബിസ്ക്കറ്റ് കമ്പനിയുടെ പാട്ടായിരുന്നു ഏറെ ഇഷ്ടം. ഒരു നാൾ ഞാനും ഏട്ടനെപ്പോലെ വളരും, വലുതാകും. അന്നീ ഞാനും ബ്രിട്ടാനിയ മിൽക്ക് ബിക്കീസ് തന്നെ തിന്നും. ഇപ്പോൾ ആ പാട്ട് പരസ്യത്തിൽ കേൾക്കാറില്ല. എന്നാലും ഇഷ്ടം, അത്രമേലിഷ്ടം.

ഏറ്റവും കൂടുതൽ മുട്ടായികൾ കൊണ്ടുവന്നിരുന്നത് ജനുമാമനായിരുന്നു. പട്ടാളത്തിൽ നിന്ന് അവധിക്ക് വരുമ്പോൾ മുട്ടായികൾ കൊണ്ടുവരും. തിന്നാലും തിന്നാലും തീരില്ല, 1000 മുട്ടായികൾ കാണുമായിരിക്കും. സ്വർണ്ണ കവറുകളുള്ള മുട്ടായികൾ, കവറിനകത്ത് മുട്ടായി പൊതിഞ്ഞ വെള്ളിക്കടലാസുകൾ, അതൊക്കെ കളയാതെ എത്രയോ കാലം സൂക്ഷിച്ചു വെച്ചു. ജനുമാമൻ മരിച്ചു, മുട്ടായികൾ കൊണ്ടുവരാൻ ആളില്ലാതായി. അതായിരുന്നു അന്നത്തെ വിഷമം. പക്ഷെ പെട്ടെന്നാണ് മോനിച്ചേട്ടന് പട്ടാളത്തിൽ ജോലി കിട്ടിയത്. മോനിച്ചേട്ടൻ പോകുന്നതിൽ വലിയ വിഷമമായിരുന്നു. എന്നാലും മുട്ടായി കൊണ്ടുവരുമല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിച്ചു. പക്ഷേ ആദ്യ ലീവിന് വന്നത് നിശ്ചലവും നിശബ്ദവുമായ മോനിച്ചേട്ടനായിരുന്നു. പെട്ടി തുറന്നപ്പോൾ അത് നിറയെ വെളുത്ത മുട്ടായികളാണെന്നാണ് തോന്നിയത്. ജലജമ്മായി അലറി വിളിച്ചു കരഞ്ഞു. കരച്ചിൽ കേൾക്കാനാവാത്ത വിധം മഴ പെയ്തു. മോനിച്ചേട്ടനുമീതെ ആലിപ്പഴങ്ങളുടെ പെരുമഴ. മധുരമില്ലാത്ത മുട്ടായികളാണ് ആലിപ്പഴങ്ങളെന്ന് മോനിച്ചേട്ടൻ പറഞ്ഞിരുന്നത് വെറുതെ ഓർത്തു നിന്നു. ഇന്നും ഇഷ്ടം മധുരമില്ലാത്ത മുട്ടായികൾ, ആലിപ്പഴങ്ങൾ അത്രമേലിഷ്ടം.

മുട്ടായി തിന്നാൽ പുഴുപ്പല്ല് വരുമോ? കൂടുതൽ മുട്ടായി തിന്ന ഏതൊരു കുട്ടിയും പേടിച്ചിരുന്ന കാര്യമാണ് പുഴുപ്പല്ല്. പല്ല് കറുത്ത് പൊട്ടും, പുഴുക്കൾ വരും, അയ്യോ. എന്നാലും മുട്ടായി കാണുമ്പോൾ അതെല്ലാം മറക്കും, അറിയാതെ കഴിച്ചു പോകും. പുഴുപ്പല്ല് വരുന്നെങ്കിൽ വന്നോട്ടെ, അത്ര തന്നെ. എന്നാലും ഈ മധുരം, അലിഞ്ഞലിഞ്ഞില്ലാതാകുന്ന ഈ മധുരം, അതുപേക്ഷിക്കാൻ വയ്യ. അത്രമേലിഷ്ടം അന്നും ഇന്നും ഈ മധുരം.

മണിമുട്ടായി, ബോംബെ മുട്ടായി, പഞ്ഞിമുട്ടായി, മഞ്ഞുമുട്ടായി, വെള്ളയും പിങ്കും നിറത്തിൽ അപ്പൂപ്പൻ താടി പോലത്തെ മുട്ടായി. എങ്ങനെയാവും അതുണ്ടാക്കുന്നത്? നാവിലോട്ടങ്ങ് വെച്ചാൽ മതി അലിഞ്ഞു തീരാൻ. മധുരം മാത്രം, മറ്റൊന്നുമില്ല, മധുരം മാത്രം. പൂ പോലെ മൃദുലമായ ബോംബെ മുട്ടായി ഇഷ്ടം, അത്രമേലിഷ്ടം.

ഉടുപ്പുള്ള മുട്ടായികളേക്കാൾ കുട്ടിക്കാലത്ത് കൂടുതലും പരിചയം ഉടുപ്പില്ലാത്ത മുട്ടായികളായിരുന്നു. ഉരലുമിട്ടായി, ഗോലിമുട്ടായി, നാരങ്ങമുട്ടായി, കോലുമുട്ടായി, അതിനൊന്നും ഉടുപ്പുണ്ടായിരുന്നില്ല. പെട്ടിക്കടകളിലും ബേക്കറി കടകളിലുമൊന്നും അവ കിട്ടുമായിരുന്നുമില്ല. പള്ളിക്കൂടത്തിന് പുറത്ത് അരിവെട്ടിയിൽ മുട്ടായി വെച്ച് കാത്തിരുന്ന മുട്ടായി അമ്മമ്മയിൽ നിന്നേ ഉരലുമിട്ടായി കിട്ടും. വേലിക്കുട്ടി മാമൻ്റെ കടയിൽ ഗോലിമുട്ടായി കിട്ടും. എന്നാലും ഉരലുമുട്ടായി അലിഞ്ഞു തീരാറാവുമ്പോൾ കിട്ടുന്ന തേങ്ങാക്കൊത്തിൻ്റെ രുചി, അത് ഗോലിമുട്ടായിക്കില്ല. ഉരലുമിട്ടായിയോടുള്ള ഇഷ്ടം ഇന്നും നാവ് മറക്കുന്നില്ല. ഇഷ്ടം അത്രമേൽ ഇഷ്ടം.

ദൈവങ്ങൾ മുട്ടായി തിന്നുമോ? പഴങ്ങൾ തിന്നും, പായസവും തിന്നും, കള്ളുകുടിക്കുന്ന ദൈവങ്ങളുമുണ്ട്. പക്ഷെ മുട്ടായി തിന്നുന്ന ദൈവങ്ങൾ, ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു മുരുകക്ഷേത്രമുണ്ട്, മഞ്ച് മുരുകൻ. മഞ്ചുമുട്ടായിയാണ് ഇഷ്ടം. ഉരുളി നിറയെ മഞ്ച് വയ്ക്കും. ആളുകൾ നടക്കി വയ്ക്കുന്നതും മഞ്ച് തന്നെ. അങ്ങനെ മഞ്ച് തിന്നാൻ കൊടുക്കുന്നതിൽ ഐതിഹ്യമൊന്നുമില്ല. ചരിത്രമുണ്ടാവും. അതെന്തായാലും മുട്ടായി തിന്നുന്ന ദൈവം അത് കൊള്ളാം, അതിഷ്ടം. അത്രമേ

കോഴിക്കോട് മുട്ടായിത്തെരുവുണ്ട്, വിശാലമായ തെരുവ്. അതിൻ്റെ കഥ, തെരുവിൻ്റെ കഥ, വായിച്ചിട്ടും വായിച്ചിട്ടും മതിയാകാത്ത നോവൽ, എസ് കെ പൊറ്റക്കാടിൻ്റെ നോവൽ. മുട്ടായിത്തെരുവാണോ ഇഷ്ടം, അതോ ആ തെരുവിൻ്റെ കഥയാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടം, ഒന്നിനൊന്നിഷ്ടം, അത്രമേലിഷ്ടം.

കരുണ പറഞ്ഞതാണ്. അവൾ കണ്ട ഒരു സ്വപ്നം. മൊട്ടച്ചിക്കുന്നിൻ്റെ മുകളിൽ അവളിരിക്കുന്നു. വിജനമായ ഒരു സന്ധ്യാനേരം. ആകാശത്തിൻ്റെ അപാരതകളിൽ ചുവപ്പും മഞ്ഞയും കലർന്ന സന്ധ്യപ്രകാശം ചാരുത പടർത്തുന്നു. നേർത്ത ഒരു പടിഞ്ഞാറൻ ഇളങ്കാറ്റ് അവളുടെ മുടിയിഴകളെ തഴുകി കിടന്നു പോകുന്നു. കിഴക്കോട്ട് സഞ്ചരിക്കുന്ന മേഘങ്ങളിൽ നിന്ന് ഒരാൾ, ഗന്ധർവനെപ്പോലെ ഒരാൾ, അവളെ നോക്കുന്നു. അയാളുടെ കൈക്കുടന്ന് നിറയെ മുട്ടായികൾ, സ്വർണ്ണക്കടലാസുകൾ കൊണ്ട് പൊതിഞ്ഞ മുട്ടായികൾ. അത് അവൾക്ക് നേരെ വാരിയെറിഞ്ഞ് ഒരു മേഘത്തിൻ്റെ തേരിലേറി അയാൾ പോയി. മൊട്ടച്ചിക്കുന്നിൻ്റെ പരപ്പ് നിറയെ മുട്ടായികൾ. അവ വാരിയെടുക്കാൻ ഓടി നടക്കുന്നതിനിടെ മഴ പെയ്തു. മഴയ്ക്ക് നല്ല തവിട്ട് നിറമായിരുന്നു. മുടി നനച്ച് മഴ ചുണ്ടുകളിലെത്തിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അത് ചോക്ലേറ്റ് മഴയായിരുന്നുവെന്ന്. മഴ കനത്തു. അവൾ കുന്നിറങ്ങാൻ തുടങ്ങി. താഴ്വാരത്തിലെത്തുന്നതിന് മുമ്പേ അവൾ ചോക്ലേറ്റ് പോലെ അലിഞ്ഞുപോയി. ഇഷ്ടപ്പെട്ട സ്വപ്നം, ചോക്ലേറ്റ് പോലൊരു സ്വപ്നം. അതോ സ്വപ്നം പോലെയുള്ള ചോക്ലേറ്റോ? രണ്ടായാലും ഇഷ്ടം, അത്രമേലിഷ്ടം.

0: വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു.
1: മുട്ടായികളെക്കുറിച്ച് കഥകളുണ്ടോ? ഏതെങ്കിലും ഭാഷകളിലുണ്ടാവും. ആയിട്ടായി, മിട്ടായി, തിന്നപ്പോൾ എന്തിഷ്ടായി, തീർന്നപ്പോളോ കഷ്ടായി എന്ന് കുഞ്ഞുണ്ടി കവിത. പക്ഷേ മുട്ടായി കഥകൾ ഓർമ്മയിൽ പെട്ടെന്നെത്തുന്നത് ആർ കെ നാരായണൻ്റെ കഥയാണ്, സ്വീറ്റ്സ് ഫോർ ഏഞ്ചൽസ്, മാലാഖമാർക്ക് വേണ്ടിയുള്ള മുട്ടായികൾ. നല്ല കഥയാണ്, മുട്ടായി പോലത്തെ കഥ ഇഷ്ടം, അത്രമേലിഷ്ടം.

0: കരുണാസായി റേഡിയോ ടൈം ചേഞ്ച്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.

0: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ HIV സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്ന് ഇത്തിരി ഗൗരവമുള്ള കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരിക്കൽ എപ്പോഴോ എന്നോട് മാധവി അമ്മൂമ്മ ചോദിച്ച ഒരു കാര്യമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. നിന്റെ ശകുന്തള മാമി എപ്പോഴും ഇങ്ങനെ വയ്യാ വയ്യാ എന്ന് പറഞ്ഞു നടക്കുന്ന കാര്യമെന്ത്? ഞാനും ആലോചിച്ചു നോക്കിയിട്ടുണ്ട്. അവർ ഇരിക്കുന്നിടത്ത് നിന്ന് അനങ്ങുന്ന ആളല്ല, എപ്പോഴും വയ്യാ വയ്യാ എന്ന പറച്ചിലാണ്. എന്നാൽ അവർക്ക് കാര്യമായ ഒരു അസുഖവും ഇല്ലതാനും. അമ്പലത്തിൽ പോകാൻ ഉത്സവത്തിന് രാത്രി മുഴുവൻ ചെന്നിരുന്ന നാടകമോ ബാലയോ കാണാനൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. വേറൊന്നിനും അവർക്കൊരു താല്പര്യവുമില്ല, സന്തോഷവുമില്ല. വീട്ടിൽ വന്നാൽ ഒരിടത്ത് ചടഞ്ഞങ്ങിരിക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ശകുന്തള മാമിയെ ഞാൻ കണ്ടിട്ടേയില്ല. ഇന്ന് അവരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാണ് സീരിയലിന്റെ മുന്നിൽ നിന്ന് അവർ മാറുകയില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെയെന്ന് മാധവി അമ്മൂമ്മ അന്ന് ചോദിച്ചതിന് എനിക്ക് മറുപടിയില്ലായിരുന്നു. പക്ഷെ ഇന്നായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് തലച്ചോറിനെ കുറിച്ചൊരു ക്ലാസ് തന്നെ എടുത്തു കൊടുക്കുമായിരുന്നു. മാധവി അമ്മൂമ്മയോട് എന്ന പോലെ ഞാനിപ്പോ എന്റെ ശ്രോതാക്കളോട് സംസാരിക്കുകയാണ്. അതെ, നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും ഏറ്റവും പ്രധാനമായി നമ്മുടെ പ്രവർത്തിക്കാനുള്ള പ്രചോദനത്തെ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ താക്കോൽ നമ്മുടെ തലച്ചോറിനുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ആ താക്കോലാണ് ഡോപ്പമൈൻ എന്ന നാഡീരസതന്ത്രം. സാധാരണയായി ഡോപ്പമൈനെ സന്തോഷ ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ ഡോപ്പമൈൻ സന്തോഷത്തേക്കാൾ ഉപരിയായി നമ്മെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഊർജമാണ് എന്ന് മനസ്സിലാകും. ലക്ഷ്യബോധം, മുൻകൈയെടുക്കാനുള്ള കഴിവ്, ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശേഷി, ഇവയെല്ലാം ഈ ഒറ്റ തന്മാത്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോപ്പമൈൻ കുറവായ തലച്ചോറ് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം. ഡോപ്പമൈൻ കുറവാണ് എന്ന് പറയുമ്പോൾ രക്തത്തിൽ ഈ തന്മാത്രയുടെ അളവ് പൂർണമായി കുറയുന്നു എന്നല്ല അർത്ഥമാക്കുന്നത്. മറിച്ച് തലച്ചോറിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം മന്ദഗതിയിലാവുന്നു അല്ലെങ്കിൽ ദുർബലമാകുന്നു എന്നാണ്. ഇതിനെ നമ്മൾ ശാസ്ത്രീയമായി ഡോപ്പമൈൻ സിഗ്നലിംഗ് കുറയുന്നു എന്ന് വിളിക്കുന്നു. ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്ന മൂന്ന് തലച്ചോറിലെ ഭാഗങ്ങളുണ്ട്. ഇവയെ നമ്മൾ പൊതുവായി പ്രചോദനത്തിന്റെ സർക്യൂട്ട് അഥവാ മോട്ടിവേഷൻ സർക്യൂട്ട് എന്ന് വിളിക്കും. ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമായ വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ അഥവാ VTA, പ്രചോദനം, പ്രതിഫലത്തിനായുള്ള ആഗ്രഹം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ന്യൂക്ലിയസ് അക്കംബൻസ് അഥവാ NA, തീരുമാനമെടുക്കൽ, ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ എന്നിവയുടെ കേന്ദ്രമായ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് അഥവാ PFC. ഈ മൂന്ന് ഭാഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ഒരു പ്രവൃത്തിക്ക് എത്രമാത്രം മൂല്യം നൽകണം, അതിനായി എത്രമാത്രം ഊർജം ചിലവഴിക്കണം, അത് പൂർത്തിയാകുമ്പോൾ എന്ത് പ്രതിഫലം ലഭിക്കും എന്ന് കണക്കുകൂട്ടുന്നത്. ഈ സർക്യൂട്ട് മന്ദഗതിയിലാകുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഒരു ആന്തരിക പ്രേരണ ഉണ്ടാക്കാൻ കഴിയാതെ വരുന്നു. സാധാരണയായി ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇതൊന്ന് ചെയ്തു നോക്കിയാലോ എന്ന തോന്നൽ ഇല്ലാതാകുന്നു. അതായത് ഡോപ്പമൈൻ കുറയുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു പ്രവൃത്തി ചെയ്യാൻ ശാരീരികമായി കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് പോലെയാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മളൊരു കസേരയിൽ ഇരിക്കുമ്പോൾ അറിയാം ഒരു റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന്. പക്ഷേ എഴുന്നേൽക്കാനും ആ ജോലി തുടങ്ങാനും ഒരു മഹാപ്രയത്നം നടത്തേണ്ടി വരുന്നു. അതാണ് ഡോപ്പമൈൻ സിഗ്നലിംഗ് കുറയുമ്പോൾ സംഭവിക്കുന്നത്.

ഈ മന്ദഗതിയിലുള്ള ഡോപമൈൻ സർക്യൂട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നോക്കാം. ഒന്നാമത്തേത് മടി അല്ലെങ്കിൽ നീട്ടിവെക്കൽ അഥവാ പ്രോക്രാസ്റ്റിനേഷൻ ആണ്. നിങ്ങളൊരു വലിയ ജോലി ഏറ്റെടുക്കുമ്പോൾ ഇതിപ്പോ വേണ്ട, 5 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങാം എന്ന് പറഞ്ഞ് അത് മാറ്റിവെക്കാറുണ്ടോ? അതിനുശേഷം എളുപ്പമുള്ള മറ്റു ജോലികളിലേക്കോ സോഷ്യൽ മീഡിയയിലേക്കോ ശ്രദ്ധ മാറാറുണ്ടോ? ഇവിടെ സംഭവിക്കുന്നത് ഇതാണ്. ഡോപമൈൻ സാധാരണയായി ഒരു ജോലിയെക്കുറിച്ചുള്ള മാനസിക ചിത്രം ശക്തിപ്പെടുത്തുന്നു. ജോലി പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് തലച്ചോറിന് കൃത്യമായ പ്രവചനം നൽകുന്നു. എന്നാൽ ഡോപമൈൻ കുറയുമ്പോൾ ആ വലിയ ജോലി തലച്ചോറിന് വലിയ ഭാരമായി തോന്നുന്നു. പ്രതിഫലം നേടുന്നതിന്റെ പ്രവചനം ദുർബലമാവുന്നു. തൽഫലമായി തലച്ചോറ് യാതൊരു പരിശ്രമവും വേണ്ടാത്ത എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. കാരണം അതാണ് എളുപ്പത്തിൽ വിജയം നേടാനുള്ള വഴി. രണ്ടാമത്തേത് നിസ്സംഗതയും വൈകാരികമായ ശൂന്യതയും, അതായത് അപ്പത്തി ആൻഡ് ഇന്നർ ഫ്ലാറ്റ്നെസ് ആണ്. ചിലപ്പോ നമ്മളൊരു പ്രത്യേക വൈകാരിക അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട്. നമുക്ക് സന്തോഷമില്ല, സങ്കടമില്ല, പ്രത്യേകിച്ച് ഒരു വികാരവുമില്ല. ഒരുതരം അകത്തെ പരന്ന അവസ്ഥ അഥവാ ഇന്നർ ഫ്ലാറ്റ്നെസ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ന്യൂക്ലിയസ് അക്കംബൻസ് എന്ന ഭാഗമാണ്. ഈ ഭാഗം നമുക്ക് ഇത് വേണം എന്ന ആഗ്രഹം അഥവാ വോണ്ടിങ് ഉളവാക്കാൻ സഹായിക്കുന്നു. ഇതിഷ്ടമാണ് എന്ന ആസ്വാദനത്തിൽ ഇതിന് വലിയ പങ്കില്ല. ഡോപ്പമൈൻ കുറയുമ്പോൾ കാര്യങ്ങൾ നേടാനുള്ള ആ ആഗ്രഹം കുറയുന്നു. ഒരു കാര്യം നമുക്ക് നല്ലതാണെന്ന് യുക്തിപരമായി അറിയാമെങ്കിലും അത് നേടാനുള്ള ഊർജം തലച്ചോറിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. ഇതൊരു തരം വൈകാരിക നിഷ്പക്ഷതയിലേക്ക് നമ്മെ എത്തിക്കുന്നു. മൂന്നാമത്തേത് പ്രവർത്തനക്ഷമതയില്ലായ്മയും തുടങ്ങാനുള്ള ബുദ്ധിമുട്ടും അഥവാ ലോ ഡ്രൈവ് ആൻഡ് ട്രബിൾ ഇനിഷ്യേറ്റിംഗ് ആണ്. ചെയ്യേണ്ടത് എന്താണെന്നറിയാം, പക്ഷെ എഴുന്നേൽക്കാൻ തോന്നുന്നില്ല. ഈ അവസ്ഥ പലരും അനുഭവിച്ചിട്ടുണ്ടാവാം. നമ്മുടെ തലച്ചോറ് ഒരു വാഹനം പോലെയാണെങ്കിൽ ഡോപ്പമൈനാണ് ആ വാഹനം സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്പാർക്ക് പ്ലഗ്. ഉദ്ദേശത്തിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് മാറാൻ ആവശ്യമായ ആ ചെറിയ തള്ളൽ അഥവാ സ്പാർക്ക് നൽകുന്നത് ഡോപ്പമൈനാണ്. ഈ സിഗ്നൽ ദുർബലമാകുമ്പോൾ തുടങ്ങുക എന്ന ആദ്യ പടി പോലും ശാരീരികമായി വളരെ കഠിനമായി തോന്നുന്നു. ചെയ്യേണ്ട ജോലിയിൽ നിന്ന് ശ്രദ്ധ മാറ്റി അനങ്ങാതെ ഒരേയിടത്ത് കൂടുതൽ നേരം ഇരിക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. നാലാമത്തേത് സംതൃപ്തി കുറയുന്നത് അഥവാ റിഡ്യൂസ്ഡ് പ്ലഷർ ഓർ സാറ്റിസ്ഫാക്ഷൻ ആണ്. നേരത്തെ നമുക്ക് വലിയ സന്തോഷം നൽകിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുമ്പോൾ ആ പഴയൊരു സംതൃപ്തി ലഭിക്കാത്ത അവസ്ഥ. ഇത് സംഭവിക്കുന്നത് നമ്മുടെ തലച്ചോറ് ഭാവിയിലുള്ള പ്രതിഫലത്തെക്കുറിച്ച് മുൻകൂട്ടി നടത്തുന്ന പ്രവചനങ്ങൾ അഥവാ റിവാർഡ് പ്രഡിക്ഷൻ എറേഴ്സ് ദുർബലമാകുമ്പോഴാണ്. ഒരു പ്രവൃത്തി ചെയ്താൽ ഇത്ര സന്തോഷം കിട്ടും എന്ന് തലച്ചോറ് പ്രതീക്ഷിക്കുന്നു. ഡോപ്പമൈൻ കുറയുമ്പോൾ ഈ പ്രതീക്ഷ കുറയുന്നു. ഇതുകൊണ്ട് എനിക്കെന്ത് കിട്ടാനാണ് എന്ന ചിന്ത വരുന്നു. ഇത് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പര്യവേക്ഷണം ചെയ്യാനുമുള്ള കൗതുകത്തെ ഇല്ലാതാക്കുന്നു. മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്ന ആൻഹെഡോണിയയുടെ ആദ്യ ലക്ഷണങ്ങളുമായി ഇതിന് സാമ്യമുണ്ട്. അഞ്ചാമത്തേത് എളുപ്പമുള്ള ഡോപ്പമൈൻ ഹിറ്റുകൾ തേടുന്നതാണ്. നമ്മുടെ പ്രചോദന സർക്യൂട്ട് താഴ്ന്ന നിലയിലായിരിക്കുമ്പോൾ തലച്ചോറ് ചെയ്യുന്നത് സ്വയം അതിജീവനത്തിനുള്ള ഒരു എളുപ്പ വഴി തേടുക എന്നതാണ്. അതായത് ഏറ്റവും കുറഞ്ഞ പരിശ്രമം കൊണ്ട് ഉടനടി പ്രതിഫലം നൽകുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നു. ഉദാഹരണത്തിന് വെറുതെ മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നത്, അമിതമായി ലഘുഭക്ഷണം കഴിക്കുന്നത്, ടി വി കാണുന്നത് പോലുള്ള നിഷ്ക്രിയമായ വിനോദങ്ങൾ. ഇതിന് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ വലിയ പരിശ്രമമൊന്നും ആവശ്യമില്ല. പക്ഷെ അത് ചെറിയ രീതിയിലെങ്കിലും ഉടനടി ഡോപ്പമൈൻ നൽകുന്നു. ഈ ചെറിയ ഷോട്ടുകൾ തലച്ചോറിന് താൽക്കാലിക

ഇനി ഇതെങ്ങനെ സ്വയം വിലയിരുത്താമെന്നും എങ്ങനെ പരിഹരിക്കാൻ ശ്രമിക്കാമെന്നും നോക്കാം. ഡോപ്പമൈൻ സർക്യൂട്ട് ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നത് എന്നെങ്ങനെ അറിയാം? നമുക്കൊരു ചെറിയ സ്വയം വിലയിരുത്തൽ ചെക്ക് ലിസ്റ്റ് നോക്കാം. ഈ ചോദ്യങ്ങൾക്ക് അതെ എന്നാണോ നിങ്ങൾ ഉത്തരം നൽകുന്നതെങ്കിൽ നിങ്ങളുടെ ഡോപ്പമൈൻ സർക്യൂട്ട് ഒപ്റ്റിമൽ റേഞ്ചിന് താഴെയായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ അടുത്ത കാലത്തായി ഇത് ശരിയാണോ എന്നാലോചിച്ചാൽ മതി. പ്രധാനപ്പെട്ട ജോലികൾ സങ്കീർണമല്ലെങ്കിൽ പോലും തുടങ്ങാൻ കൂടുതൽ പ്രയാസം തോന്നാറുണ്ടോ? ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാമെങ്കിലും അത് പ്രവൃത്തിയിൽ വരുത്താൻ അസാധാരണമായ കാലതാമസം അനുഭവപ്പെടുന്നുണ്ടോ? മുമ്പ് നിങ്ങളെ ആവേശം കൊള്ളിച്ചിരുന്ന ലക്ഷ്യങ്ങളോട് ഇപ്പോൾ വൈകാരികമായി നിസ്സംഗത തോന്നുന്നുണ്ടോ? പുരോഗതി നൽകുന്ന ജോലികളേക്കാൾ ആശ്വാസകരമായ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുത്ത് മടിച്ചിരിക്കുന്നുണ്ടോ? കിടന്നു വിശ്രമിച്ചിട്ടും മാനസികമായി ക്ഷീണം തോന്നുന്നുണ്ടോ? അർത്ഥവത്തായ കാര്യങ്ങളെക്കാൾ കൂടുതൽ വേഗത്തിലുള്ള എളുപ്പമുള്ള പ്രതിഫലങ്ങൾ തേടുന്നുണ്ടോ? ചെറിയ നേട്ടങ്ങൾ പോലും പഴയതുപോലെ സംതൃപ്തി നൽകുന്നില്ലേ? കൂടുതൽ അതേ ഉത്തരങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രചോദനത്തിന്റെ സർക്യൂട്ട് ഒപ്റ്റിമൽ ലെവലിൽ അല്ല പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഡോപ്പമൈൻ സർക്യൂട്ട് പുനഃസ്ഥാപിക്കാനുള്ള വഴികൾ എന്തെന്ന് പറയാം. ഏറ്റവും സന്തോഷകരമായ സത്യം എന്തെന്നാൽ നമ്മുടെ ഡോപ്പമൈൻ സിസ്റ്റം വഴക്കമുള്ളതാണ്, അഥവാ മാലിയബിൾ ആണ്. തലച്ചോറിലെ ഈ നാഡീവ്യൂഹങ്ങൾക്ക് ശക്തി കൂടാനും കുറയാനും കഴിയും. അതിന് കാരണമാകുന്നത് നമ്മുടെ ശീലങ്ങൾ, മാനസിക പിരിമുറുക്കം, ഉറക്കത്തിന്റെ ഗുണനിലവാരം, നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ എന്നിവയാണ്. കൃത്യമായ തന്ത്രങ്ങളിലൂടെ ഡോപ്പമൈൻ സർക്യൂട്ടിന്റെ സംവേദനക്ഷമത വീണ്ടെടുക്കാനും പ്രചോദനം പുനഃസ്ഥാപിക്കാനും സാധിക്കും. ചെറിയ ആവർത്തിച്ചുള്ള വിജയങ്ങളാണ് ആദ്യം ശീലിക്കേണ്ടത്. അതായത്, വലിയ ജോലിയെ ചെറിയ ഭാഗങ്ങളായി തിരിച്ച് ഓരോ ഭാഗം പൂർത്തിയാക്കാൻ ശ്രമിക്കണം. ഇത് തലച്ചോറിന് ചെറിയ വിജയത്തിന്റെ ഡോപ്പമൈൻ നൽകും. അതിലൂടെ പ്രചോദന സർക്യൂട്ടിനെ ശക്തിപ്പെടുത്താനാവും. പ്രവചനാതീതമായ ചിട്ടകൾ അഥവാ പ്രെഡിക്റ്റബിൾ റൂട്ടീൻസ് ആണ് മറ്റൊരു പ്രധാന കാര്യം. അതായത്, ഒരു സ്ഥിരമായ ദിനചര്യ തലച്ചോറിന് സുരക്ഷിതത്വം നൽകുന്നു. അനിശ്ചിതത്വം കുറയുമ്പോൾ തലച്ചോറ് പാഴാക്കി കളയുന്ന ഊർജം ലാഭിക്കുകയും അത് പ്രചോദനത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. സമ്മർദ്ദം കുറയ്ക്കുക അഥവാ സ്ട്രെസ് ബഫറിംഗ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദീർഘകാല സമ്മർദ്ദം ഡോപ്പമൈൻ സിഗ്നലിനെ നശിപ്പിക്കും. വ്യായാമം, ധ്യാനം, നല്ല ഉറക്കം എന്നിവയിലൂടെ സമ്മർദ്ദം കുറയ്ക്കുന്നത് ഡോപ്പമൈൻ പാതകളെ സംരക്ഷിക്കും. അതുപോലെ ഉടനടി പ്രതിഫലം നൽകുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുക അഥവാ ലിമിറ്റ് ക്വിക്ക് ഹിറ്റ്സ് എന്നത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായ സംഗതിയാണ്. മൊബൈൽ സ്ക്രോളിംഗ് പോലെയുള്ള കാര്യങ്ങൾക്കായി ഒരു സമയപരിധി വയ്ക്കുക. എളുപ്പമുള്ള പ്രതിഫലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് തലച്ചോറിനെ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ അർത്ഥവത്തായതുമായ ലക്ഷ്യങ്ങൾ തേടാൻ പ്രേരിപ്പിക്കും. തലച്ചോറിലെ ഡോപ്പമൈൻ സംവിധാനം ഒരു പേശിയെ പോലെയാണ്. അതിന് നല്ല പരിശീലനവും വിശ്രമവും ആവശ്യമുണ്ട്. ഈ തിരിച്ചറിവോടെ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് എത്തിപ്പിടിക്കാനുള്ള ഊർജം വീണ്ടെടുക്കാൻ നമുക്ക് കഴിയുമെന്ന് മറന്നുപോകരുത്. അതെ, ഇതന്നേ എനിക്കറിയാമായിരുന്നു എങ്കിൽ ഞാൻ ശകുന്തല മാമിയെ ഇംപ്രൂവ് ചെയ്തേനെ, മാധവി അമ്മൂമ്മയും എന്നോടൊപ്പം നിന്നേനെ. ആരും മടിച്ചി, ജോലിക്കള്ളി എന്നൊന്നും പറഞ്ഞ് ശകുന്തല മാമിയെ കളിയാക്കില്ലായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കേൾക്കാൻ മാധവി അമ്മൂമ്മയുമില്ല, നന്നാക്കിയെടുക്കാൻ ശകുന്തല മാമിയുമില്ല. കാലം അതിന്റെ കൈവിരലുകളാൽ അവരെ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ബെൽജിയം പ്രധാനമന്ത്രി ബാർഡി വെവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന്. വോട്ടെടുപ്പ് ഈ മാസം 28-ന്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് വിദഗ്ധ സമിതി. ശബരിമല സ്വർണ്ണാപഹരണ കേസിന്റെ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് ജാമ്യം. ISROയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS-5 വിക്ഷേപണം നാളെ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ബെൽജിയം പ്രധാനമന്ത്രി ബാർഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ബെൽജിയം പ്രധാനമന്ത്രി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്ഘട്ടിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും. പരസ്പര ബഹുമാനം, ജനാധിപത്യ മൂല്യങ്ങൾ, നിയമങ്ങൾക്കനുസൃതമായ ആഗോളക്രമം എന്നിവയിലധിഷ്ഠിതമായ ഊഷ്മളവും സുദീർഘവുമായ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബെൽജിയം പ്രതിരോധ മന്ത്രി തിയോ ഫ്രാങ്കനുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്കിടയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോള വെല്ലുവിളികളെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക ഇന്ന് മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപ്പേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ശബരിമല സ്വർണ്ണാപഹരണ കേസിലെ അന്വേഷണ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ അന്തിമ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി

0: സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. ഈ സാങ്കേതിക വിദ്യയ്ക്കുള്ള ഇന്ത്യൻ പേറ്റന്റും ലഭിച്ചു. ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പരമ്പരാഗത ജലാധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലുള്ള ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. നിലവിൽ ജീവനുള്ള മത്സ്യങ്ങളെയും മറ്റു ജലജീവികളെയും ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വലിയ അളവിൽ വെള്ളം ആവശ്യമാണ്. ഇത് ഗതാഗതത്തിനുള്ള ഭാരവും ചെലവും വർദ്ധിപ്പിക്കുന്നു. കുറഞ്ഞ ചെലവിലും വൈദ്യുതി ഉപയോഗത്തിലും ജലജീവികളെ ജീവനോടെ കൊണ്ടുപോകാൻ കഴിയുന്ന സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ സംവിധാനമാണ് ഈ പുതിയ സാങ്കേതിക വിദ്യ. നിയന്ത്രിതമായ ഉയർന്ന മർദ്ദവും താഴ്ന്ന താപനിലയും ഉപയോഗിച്ചാണ് സംവിധാനം പ്രവർത്തിക്കുന്നത്.
0: കൊല്ലം നേവൽ NCC യൂണിറ്റ് കേരള ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പായ്വഞ്ചി സാഹസിക യാത്രയ്ക്ക് കൊല്ലം തേവള്ളിയിൽ നിന്ന് തുടക്കമായി. കൊല്ലം NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ കെ ലോകനാഥൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പാതിരാമണൽ ദ്വീപ് പക്ഷിസങ്കേതത്തെ തിരിച്ച് തേവള്ളിയിലേക്ക് മടങ്ങുന്ന 8 ദിവസത്തെ യാത്രയിൽ 65 കേഡറ്റുകളും 30 ജീവനക്കാരും പങ്കെടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ തണ്ടർ പരിശോധനയുടെ ഭാഗമായി അടിമാലിയിലെ വാടക വീട്ടിൽ നടത്തിയ മിന്നൽ റെയ്ഡിൽ 5 കിലോഗ്രാം കഞ്ചാവുമായി കോതമംഗലം കുട്ടമ്പുഴ സ്വദേശിനി ഡയാന ബിജുവിനെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ഇടുക്കിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിൽപ്പനയ്ക്കായി ആന്ധ്രാപ്രദേശിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തിച്ച കഞ്ചാവാണ് കണ്ടെടുത്തത്. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16 നട തുറക്കുന്നത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ISRO അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-5 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. അഷ്ടമി രോഹിണി മഹോത്സവം നാളെ. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ടമുണ്ടായിരിക്കും. പ്രത്യേക ദർശനങ്ങൾക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വൃക്കരോഗം ബാധിച്ച കണ്ണൂർ ചാലയിലെ +1 വിദ്യാർത്ഥിനിയുടെ ചികിത്സയ്ക്കായി ഓണക്കാലത്ത് പൂവിൽപ്പനയിലൂടെ സ്വരൂപിച്ച തുക കുടുംബത്തിന് കൈമാറി. 16 ലക്ഷത്തിലേറെ രൂപയാണ് സ്വരൂപിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീദേവനിയുടെ ചികിത്സയ്ക്കായാണ് നാട്ടുകാരുടെ കൂട്ടായ്മയായ ചങ്സ് ചാല ഓണക്കാലത്ത് പൂക്കച്ചവടം നടത്താൻ തീരുമാനിച്ചത്. തിരുവോണത്തിന് 2 ദിവസം മുൻപാണ് ചാല ടൌണിലും പരിസരങ്ങളിലുമായി അവർ പൂക്കളുടെ വിൽപ്പന നടത്തിയത്. പൂക്കളുടെ വില പോലും ചോദിക്കാതെ പലരും കൈമറന്ന് സഹായിച്ചു. പൂക്കച്ചവടത്തോടൊപ്പം പായസ വിൽപ്പനയും നടത്തിയിരുന്നു. 16,32,014 രൂപയുടെ ചെക്ക് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു കുടുംബത്തിന് കൈമാറി.
0: ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ നടന്ന ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ലോക 9-ാം റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് ശ്രീകാന്ത് പരാജയപ്പെടുത്തി. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചു യു ആണ് എതിരാളി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് 2-ാം ഗ്രൂപ്പ് മത്സരത്തിൽ ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലാന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനൽ ഉറപ്പാക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 171 പോയിന്റ് ഉയർന്ന് 76,741 നിഫ്റ്റി 44 പോയിന്റ് നേട്ടത്തിൽ 23,958 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കൂടി. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയായി. ഗ്രാമിന് 14,240 രൂപയാണ് ഇന്നത്തെ വില. കേരളത്തിലേക്കുള്ള PIB മാധ്യമപ്രവർത്തക പര്യടനത്തിന്റെ ഭാഗമായി ജാർഖണ്ഡിൽ നിന്നെത്തിയ 12 മാധ്യമപ്രവർത്തകർ കൊച്ചി ജലമെട്രോ, റബ്ബർ കൃഷി തുടങ്ങിയവയെക്കുറിച്ച് പഠനം നടത്തി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള റാഞ്ചിയിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 5 ദിവസത്തെ സന്ദർശന പരിപാടി നാളെ സമാപിക്കും. കണ്ണൂർ പേരാവൂരിൽ 3 യുവാക്കൾക്ക് വെട്ടേറ്റ സംഭവത്തിൽ 7 പേർക്കെതിരെ കേസെടുത്തു. ഇന്നലെ രാത്രിയാണ് വെട്ടേറ്റത്. വ്യക്തിവൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അറിയിച്ചു. UGC നെറ്റ് ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളുടെ പുനഃപരീക്ഷയ്ക്കുള്ള ആദ്യഘട്ട പരീക്ഷാ നഗരപട്ടിക

0: എൻടിഎ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഈ മാസം 9-10 തീയതികളിലാണ് പരീക്ഷ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലുള്ള രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിലെ അടുത്ത വർഷം ജൂലൈ ടേമിലേക്കുള്ള 8-ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 വരെ എൻടിഎയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. കേരള ലോകായുക്ത തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തും. തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ഈ മാസം 15-16 തീയതികളിലും 17 മൂവാറ്റുപുഴ YMCA കോൺഫറൻസ് ഹാളിലും 18 കോട്ടയം PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും സിറ്റിംഗ് ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ടി ബെവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന്. വോട്ടെടുപ്പ് ഈ മാസം 28-ന്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് വിദഗ്ധ സമിതി. ശബരിമല സ്വർണ്ണാഭരണ കേസിന്റെ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം. ISRO അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS-5 വിക്ഷേപണം നാളെ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.

0: ഇനി കാർഷിക മേഖലാ വാർത്തകൾ കേൾക്കാം. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സെപ്റ്റംബർ 10-11 തീയതികളിൽ രാവിലെ 10 മണി മുതൽ ആടുവളർത്തൽ ആദായകരമാക്കാം വിഷയത്തിൽ സൌജന്യ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0494-296-2296 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റബിൾ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ സെപ്റ്റംബർ 16-17 തീയതികളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9388-3444-9539-4247 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിലെ കെ അഗ്രിടെക് ലോഞ്ച് പാഡ് കൂൺകൃഷിയിലും സ്പോൺ ഉൽപ്പാദനത്തിലും താൽപര്യമുള്ളവർക്കായി ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. ശാസ്ത്രീയ കൂൺകൃഷി രീതികൾ, സബ്സ്ട്രേറ്റ് തയ്യാറാക്കൽ, രോഗനിയന്ത്രണം, സ്പോൺ മാനേജ്മെന്റ്, വിളവെടുപ്പ്, വിപണനം എന്നിവ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ. രജിസ്ട്രേഷനുള്ള അവസാന തീയതി സെപ്റ്റംബർ 6. കൂടുതൽ വിവരങ്ങൾക്ക് 999-5624-888 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വച്ച് സെപ്റ്റംബർ 14-25 10 ദിവസത്തെ ക്ഷീരോൽപാദന നിർമ്മാണ സംരംഭകത്വ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സെപ്റ്റംബർ 9 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതും പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-241-9091-90614-09824 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1-സമ്മാനം 20,000, 2-സമ്മാനം 10,000, 3-സമ്മാനം 5,000, 10 പേർക്ക് പ്രോത്സാഹന സമ്മാനം 1,000 വീതം എങ്ങനെ ലഭിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം, 695003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുൻപ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8078-095-860 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ, നിയമാനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ സുദീർഘ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ഒഡീഷയിൽ വീണ്ടും പ്രളയഭീഷണി. വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിവിധ ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. രാവിലെ രാജ്ഘട്ടിൽ ബെൽജിയം പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. പരസ്പര ബഹുമാനം, ജനാധിപത്യ മൂല്യങ്ങൾ, നിയമങ്ങൾക്കനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ ഊഷ്മളവും സുദീർഘവുമായ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബെൽജിയം പ്രതിരോധമന്ത്രി തിയോ ഫ്രാങ്കുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്കിടയിലാണ് ശ്രീ സിംഗ് ഇങ്ങനെ വ്യക്തമാക്കിയത്. ലോകം വലിയ ഭൌമരാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഈ വെല്ലുവിളികളെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു.
1: Currently, India and Belgium share warm and long-standing relations founded on mutual respect, democratic values, and a shared commitment to rules-based global order. The recently held India-Belgium strategic dialogue in July 2026 has provided an institutional framework for taking up our bilateral partnership forward, including in defense and security. And we welcome greater cooperation among Belgian and Indian defense companies.
0: ഉയർന്ന ജനസംഖ്യയും അത്യാധുനിക സാങ്കേതിക വിദ്യയുമുള്ള ഇന്ത്യയുമായി ഭാവി പദ്ധതികളിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ബെൽജിയം പ്രതിരോധ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സമയവിശേഷം, നേരത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം.
1: ഈ സമൂഹത്തിന് സത്യത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനാവില്ല. ആരെയാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ ശ്രദ്ധാലുവിനെയാണ് എന്നാണ് ഉത്തരം. ആരാണ് ശ്രദ്ധാലു? അതിനുള്ള ഏറ്റവും ലളിതമായ ഉത്തരം, സമയത്തെ ഏറ്റവും ശരിയായി ഉൾക്കൊള്ളുന്നവൻ ആരാണോ അയാളാണ് ശ്രദ്ധാലു. സമയത്തെ ഉൾക്കൊള്ളുന്ന ഒരാളിന് മാത്രമേ അതിനെ ശരിയായി വിനിയോഗിക്കാനാകൂ. മനുഷ്യൻ ഇരയ്ക്കു വേണ്ടിയും ഇണയ്ക്കു വേണ്ടിയും മാത്രം ജീവിക്കുന്ന ഒരാളല്ല. അതിനപ്പുറം ഒരു സാമൂഹിക ജീവി എന്നതുകൊണ്ട് തന്നെ കർത്തവ്യബോധം അനിവാര്യമായിരിക്കുന്നു. കർത്തവ്യബോധം പൂർണ്ണമാകണമെങ്കിൽ ഉത്തരവാദിത്വം ആവശ്യമാണ്. ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനം എന്നത് സമയമാണ്. അതിന്റെ വിനിയോഗം എപ്രകാരമായിരിക്കണം എന്നതാണ്. സമയവിനിയോഗത്തിന് ശാസ്ത്രീയതയും അശാസ്ത്രീയതയുമുണ്ട്. ശാസ്ത്രീയമായ സമയവിനിയോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെയായിരിക്കുന്നുവോ അവിടെ ഉണ്ടായിരിക്കുക എന്നതാണ്. പൂർണമായും ശ്രദ്ധാലുവായിരിക്കുക എന്നതാണ്. കാവ്യവചനം പോലെ ഒരു കാര്യം ഓർമ്മ വരികയാണ്. നിങ്ങളൊരു വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ സ്ത്രീയോ പുരുഷനോ ആകാതിരിക്കുക, ഒരു വൃക്ഷമായിരിക്കുക. നിങ്ങളൊരു പൂവിന്റെ മുമ്പിലായിരിക്കുമ്പോൾ ഒരു സ്ത്രീയോ പുരുഷനോ ആകാതിരിക്കുക, ഒരു പൂവായിരിക്കുക. നിങ്ങളൊരു പുഴയിലായിരിക്കുമ്പോൾ സ്ത്രീയോ പുരുഷനോ ആകാതിരിക്കുക, പ്രവാഹമായിരിക്കുക. അത്രമേൽ ശ്രദ്ധാലുവായിരിക്കുമ്പോഴാണ് സമയവിനിയോഗം ശാസ്ത്രീയമാവുന്നത്. അലസതയാണ് അശാസ്ത്രീയമായ സമയവിനിയോഗത്തിന്റെ അടിത്തറ. ഒരു ദിവസത്തിന്റെ സമയം എത്രത്തോളമാണ് ക്രിയാത്മകമായി വിനിയോഗിക്കുന്നതെന്ന് സ്വയം പരിശോധിച്ചു നോക്കൂ. കൂടുതൽ സമയം മൊബൈലിലാണോ? കൂടുതൽ സമയം ടിവിക്ക് മുന്നിലാണോ? ആണെങ്കിൽ ജീവിതത്തിൽ ഒന്നും നേടിയില്ലെന്ന് പിന്നീട് ദുഃഖിക്കേണ്ടതായി വരും. ജീവിതം പരാജയമായി തോന്നും. സമയത്തെ യഥാവിധി വിനിയോഗിക്കുന്ന ആൾ വിജയിക്കും. നിങ്ങൾക്ക് ഒരു കാര്യമറിയാമോ? ഈ സമൂഹത്തിന് സത്യത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനാവില്ല. ശ്രദ്ധാലുക്കളെ മാത്രമേ കഴിയൂ. അലസർ എപ്പോഴും സമൂഹത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് പുറത്തായിരിക്കും. അതൊരു പുറന്തള്ളലാണ്, പുറത്താക്കലാണ്. ഈ ലോകത്തെ പുനർനിർമ്മിച്ചിട്ടുള്ളതും നിർവചിച്ചിട്ടുള്ളതും ശ്രദ്ധാലുക്കളാണ്. സമയത്തെ യഥാവിധി വിനിയോഗിച്ചിട്ടുള്ളവരാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ അലസർ ഔദാര്യ ജീവിതം നയിക്കുന്നവരാണ്. ശ്രദ്ധാലുക്കളുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നവർ നിരർത്ഥകമായി പണം പിരിച്ചു നടക്കുന്നവരെ കണ്ടിട്ടില്ലേ? മറ്റുള്ളവർ രാപ്പകൽ അധ്വാനിക്കും, ഇവർ പിരിക്കും. ഒരിക്കലൊരു ഡോക്ടർ പറഞ്ഞതാണ്, രാവിലെ 8 മണി മുതൽ OP-യിലിരിക്കും, ഉച്ചയ്ക്ക് ഊണ് പോലും കഴിക്കാനായില്ലെന്ന് വരും. വൈകുന്നേരം പോകുന്നതിന് മുൻപ് പിരിവുകാര് വന്ന് 2000-ോ 3000-ോ വാങ്ങും. അതുവരെ വെള്ളം കുടിക്കാതെ ഇരുന്നുണ്ടാക്കിയത് വെള്ളം ചേർക്കാതെ അവർ കൊണ്ടുപോകും. നിങ്ങൾ ചെയ്യുന്ന സാമൂഹ്യ സേവനം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടുവേണം ചെയ്യാൻ. അതിൽ കൂടുതൽ പണം ആ സേവനത്തിന് ആവശ്യമെങ്കിൽ അത് ആളുകൾ സ്വയം അറിഞ്ഞ് തരുന്നതായിരിക്കണം. ഗാന്ധിയുടെ വാക്കുകളാണ്. പഴമക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതിക്ക് അടിക്കരുത് എന്ന്. പറഞ്ഞു വന്നത് ശ്രദ്ധാലുക്കളായിരിക്കുക എന്നതാണ്. സമയത്തെ വിനിയോഗിക്കാൻ പഠിക്കുക എന്നതാണ്. അലസരാകാതിരിക്കുക എന്നതാണ്. ഔദാര്യം കൊണ്ട് ജീവിക്കാതിരിക്കുക എന്നതാണ്.
0: സമയവിശേഷം, അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ഭിക്ഷാടനം ഒരു കുറ്റകൃത്യമാണ്. ഭിക്ഷ കൊടുക്കുമ്പോൾ കുറ്റകൃത്യം പ്രേരിപ്പിക്കപ്പെടുകയാണ്. ഭിക്ഷാടകരെ ഭിക്ഷ കൊടുത്ത് വീണ്ടും ഭിക്ഷാടകരാക്കരുത്. അവരെ തൊഴിലധിഷ്ഠിതമായി പുനരധിവസിപ്പിക്കുകയാണ് വേണ്ടത്. ഭിക്ഷാടന നിരോധനാർത്ഥം ഗാലക്സി സ്മൈൽ.

0: പട്ടാള കഥകൾ, രാജസ്നേഹം ഉണർത്തുന്ന അനുഭവ കഥകൾ.
1: ശ്രീനഗർ സ്റ്റേഷനിലായിരിക്കുമ്പോഴാണ് അതിനടുത്തുള്ള ആർമി ക്യാമ്പിൽ QRT പരിശീലനത്തിനായി ഞങ്ങൾ 20 പേർക്ക് പോകേണ്ടതായി വന്നത്. QRT എന്ന് വെച്ചാൽ ക്വിക്ക് റിയാക്ഷൻ ടീം എന്നാണ്. ഞങ്ങൾ എയർഫോഴ്സുകാർ പൊതുവെ ഫ്രണ്ട് ലൈൻ അറ്റാക്കേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പരിശീലനങ്ങൾ പതിവാണ്. ഇത് 3 ദിവസത്തെ ട്രെയിനിങ് ആയതുകൊണ്ട് അധികം ലഗേജ് ഒന്നും ഇല്ലാതെയാണ് പോയത്. അവിടെ ആർമി ക്യാമ്പിനടുത്തുള്ള ഒരു കാട്ടിലായിരുന്നു പരിശീലനം. ട്രെയിനിങ് ഡ്രസ്സും വലിയ ബൂട്ടുമിട്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അവിടുത്തെ കാലാവസ്ഥ പെട്ടെന്ന് മാറി മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ടെൻ്റ് അടക്കം പലതും വെള്ളത്തിൽ മുങ്ങി. സമയം രാത്രിയാണ്. എങ്ങനെയൊക്കെയോ തടിക്കെട്ടിടത്തിൽ ഒരു മുറി അനുവദിച്ചു കിട്ടി. മുറി ഒരല്പം ഉയരത്തിലായിരുന്നതിനാൽ വെള്ളം കയറുന്നില്ലായിരുന്നു. മുറ്റം നിറയെ വെള്ളം. കിട്ടിയ മുറിയിൽ കഷ്ടിച്ച് 3 പേർക്ക് കിടക്കാൻ പറ്റും. ഞങ്ങൾ 20 പേർ. 2 ദിവസം തുടർച്ചയായി മഴ പെയ്തു. ആ മുറിക്കകത്ത് ഞങ്ങൾ അട്ടകളെപ്പോലെ ഒട്ടിച്ചേർന്നിരുന്നു. ആരും തന്നെ ഡ്രസ് മാറ്റുകയോ എന്തിനും ഷൂസ് ഒന്നും ഊരുക പോലും ഉണ്ടായില്ല. ഷൂസ് ഊരിയാൽ അതൊന്നു വയ്ക്കാനൊരിടം ആ മുറിക്കകത്തുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പട്ടാളത്തിൽ ചേരാൻ തോന്നിയ സമയത്ത് ഇത്രത്തോളം പഴിച്ച വേറൊരവസരവും പിന്നീടെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് മഴ നിന്നുവെങ്കിലും ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ടാവണം പരിശീലനം ക്യാൻസൽ ചെയ്തു. അവിടെ നിന്ന് വണ്ടിയിൽ ശ്രീനഗറിലെത്തി ഷൂ അഴിച്ച ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലുകൾ ഒരു കാഴ്ച തന്നെയായിരുന്നു. തണുത്തുറഞ്ഞ് മരവിച്ച് കടലാസ് പോലെ വിളറി വെളുത്ത 2 കാലുകൾ. ഷൂ ഉണ്ടായിരുന്നപ്പോൾ ഒന്നും അറിഞ്ഞില്ല. അത് ഊരിയപ്പോൾ കാലുകളിനിടും മരിച്ചതുപോലായിരുന്നു. അത് തിരിച്ച് ശരീരത്തിൻ്റെ ഭാഗമാകാൻ വീണ്ടും 1 ആഴ്ചയോളം വേണ്ടി വന്നു. 1 ദിവസം കൂടി മഴ നിന്നിരുന്നുവെങ്കിൽ കാലുകൾ മുറിച്ചു മാറ്റേണ്ട ഗതികേടിലേക്ക് ഞങ്ങൾ എത്തിയേനെ. പട്ടാള ജീവിതം വെറും കഥകളല്ല, അത് അനുഭവിച്ചവർക്ക് മാത്രം അറിയാവുന്ന യാതനകളുടെ ചരിത്രമാണ്.
2: പട്ടാള കഥകൾ, അവതരണം പ്രസന്നകുമാർ, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഡ്രൈവിംഗ് ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതായ ഒന്നാണ്. ഒരാൾ എത്ര ശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്നു എന്നതാണ് അയാളെ മികച്ച ഡ്രൈവറാക്കുന്നത്. റോഡിലൂടെ യാത്ര ചെയ്യുന്ന മറ്റുള്ളവരെ പേടിപ്പിച്ചും അമിത വേഗതയിൽ വണ്ടി ഓടിച്ചും അഭ്യാസങ്ങൾ കാണിച്ചുമാണ് ഒരാൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ അയാൾ ഒരു നല്ല ഡ്രൈവറല്ല. ഒരു നല്ല ഡ്രൈവർ ഇടത്തുകൂടി ഓവർടേക്ക് ചെയ്യുകയുമില്ല. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇനി ഒരു ജന്മമില്ല. എന്നാലും ചോദിച്ചത് കൊണ്ട് പറയാം, എന്റെ പേര് സുരേഷ്. ഞാൻ ബോംബെയിൽ ടയർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. ഇപ്പോ നാട്ടിലുണ്ട്, ജോലിയൊന്നുമില്ല. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്കൊരു നല്ല ഭരണാധികാരിയാകണം. വാസ്തവത്തിൽ ഇവിടെ എന്തെങ്കിലും നന്നായിട്ട് ചെയ്യണമെങ്കിൽ ഒരു ഭരണാധികാരി ആയാലേ പറ്റൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വിദ്യാഭ്യാസവും വിവരവുമില്ലാത്ത ഭരണാധികാരിയായിട്ടല്ല, കഴിയുമെങ്കിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലെ സിവിൽ സർവീസ് പാസായ ഒരു ഭരണാധികാരിയാവണം. ഉപജാപക സംഘം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രം കേട്ടു വിശ്വസിക്കുന്ന, ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് വായിക്കുന്ന ഭരണാധികാരിയായിട്ടല്ല, കാര്യമറിയാവുന്ന നിപുണതയുള്ള ഒരാൾ. സംഗീതവും സാഹിത്യവും രാഷ്ട്രതന്ത്രവും നിയമവുമൊക്കെ കാര്യമായി അറിയാവുന്ന ഒരാൾ. പ്രശസ്തരുടെ പിന്നാലെ പോകാതെ പ്രഗത്ഭരെ അംഗീകരിക്കുന്ന ഒരാൾ. ശുപാർശകൾക്ക് വഴങ്ങാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഭരണാധികാരി. ഉദ്ഘാടനത്തിനും ശിലാസ്ഥാപനത്തിനും പോയി സമയം കളയാതെ കർത്തവ്യ നിർവഹണത്തിൽ വ്യാപൃതനാകുന്ന ഭരണാധികാരിയാവണം. പരിവാരങ്ങളില്ലാത്ത ഭരണാധികാരി, നാടിന്റെ പ്രശ്നങ്ങൾ നന്നായി മനസ്സിലാക്കുന്ന ആൾ, പ്രശ്നങ്ങൾ പരിഹരിക്കാനും തീരുമാനമെടുക്കാനും കഴിയുന്ന ആൾ, നാടിന്റെ ഭാവിയിലേക്കുള്ള പദ്ധതികളും പരിപാടികളും തയ്യാറാക്കാൻ കഴിയുന്ന ആൾ, നല്ല വായനയുള്ള ഭരണാധികാരി, എന്തു കിട്ടിയാലും സംസാരിക്കുമെന്ന വാചാടോപമില്ലാത്ത ഒരാൾ, തിരക്ക് തീരെയില്ലാത്ത ഒരു ഭരണാധികാരി. അടുക്കും ചിട്ടയുമില്ലാതെ അതുമിതും ചെയ്ത് സമയം കളയുന്നത് കൊണ്ടാണ് സമയം തികയാത്തത്. അങ്ങനെ സമയം കളയാത്ത ആൾ തീർത്തും ജനകീയനായ, ഒട്ടും സ്വാർത്ഥനല്ലാത്ത ഒരാൾ, സ്വജനപക്ഷമില്ലാത്ത ഭരണാധികാരി, കലയെ പ്രോത്സാഹിപ്പിക്കുന്ന, നാടിനെ തന്നെ സാംസ്കാരിക കേന്ദ്രമാക്കുന്ന ഭരണാധികാരി. അത്തരത്തിലൊരു ഭരണാധികാരിയാവുക എന്നതാണ് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആകാൻ ശ്രമിക്കുന്നത്. ഇതൊന്നും നടപ്പിലാവില്ല, പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ എന്തു തോന്നുന്നു? നടന്നാൽ, പ്രാവർത്തികമായാൽ എത്ര നല്ലതായിരുന്നു അല്ലേ? അറിയുന്ന തൊഴിലനുസരിച്ചാണ് ആളുകളെ പണ്ട് തരംതിരിച്ചിരുന്നത്. കാലാന്തരത്തിൽ തൊഴിലില്ലാതാവുകയും അത് സൃഷ്ടിച്ച ജാതി നിലനിൽക്കുകയും ചെയ്തു. ആർക്കും ചെയ്യാവുന്ന തൊഴിലല്ല ഭരണനേതൃത്വം. അതിന് കുറെ ഗുണങ്ങൾ ആവശ്യമാണ്. അത്തരത്തിൽ വോട്ടുകൊണ്ട് മാത്രം അളക്കാത്ത ഒരു ഭരണാധികാരിയാവുക എന്നത് ഇനിയൊരു ജന്മമുണ്ടെങ്കിലുള്ള ആഗ്രഹം മാത്രമല്ല കേട്ടോ, ഈ ജന്മത്തിലെ സ്വപ്നം കൂടിയാണ്.
1: ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ, അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് സുരേഷ്, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. എത്രയോ

0: ആസക്തി ഉണ്ടാക്കുന്നതെന്തും ഒഴിവാക്കിയേ തീരൂ. കാരണം ആസക്തി മനുഷ്യനെ ബൗദ്ധികതയിൽ നിന്ന് അകറ്റും. അത് മനുഷ്യനെ കർമ്മോന്മുഖതയിൽ നിന്ന് ആലസ്യത്തിലേക്ക് നയിക്കും. ചൂതാട്ടവും ലഹരിയും ലൈംഗികതയുമെല്ലാം മനുഷ്യനെ ആസക്തനാക്കുന്നു. വൈകാരിക മസ്തിഷ്കത്തെ സ്വാധീനിക്കുന്ന ഗെയിമുകൾ വേണ്ട, ലഹരിമരുന്നുകൾ തീരെ വേണ്ട. സാമൂഹിക വ്യവസ്ഥകൾ അംഗീകരിക്കുന്ന ലൈംഗികത മതി. അതിനപ്പുറം ആസക്തികൾ ജീവിതത്തിൽ വേണ്ട തന്നെ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.

0: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ HIV സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ

0: தமிழகம் கேள்காம் தமிழ் கானங்கள்.
1: தமிழகத்தில் இன்னாதியம் ஆதி என்ன சித்திரத்தினு வேண்டி വിദ്യാസാഗർ സംഗീതം നൽകി യുഗഭാരതി രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് ഹരിഹരനും സുജാതാ മോഹനും ചേർന്നു.

ചിത്രം പ്രിയമാനവളെ. സംഗീതം നൽകിയിരിക്കുന്നത് എസ് എ രാജ്കുമാർ. രചന വാലി. ആലപിച്ചിരിക്കുന്നത് ഹരിഹരനും മഹാലക്ഷ്മി അയ്യറും.

എങ്കയും കാതൽ എന്ന ചിത്രത്തിനു വേണ്ടി ഹാരിസ് ജയരാജ് സംഗീതം നൽകി താമരെ രചന നിർവഹിച്ച ഗാനം. ആലാപനം കാർത്തിക്കും പ്രശാന്തിനിയും ചേർന്നു.

ചിത്രം ധർമ്മത്തിൻ തലൈവൻ. സംഗീതം നൽകിയിരിക്കുന്നത് ഇളയരാജ. രചന വാലി. ആലാപനം SP ബാലസുബ്രഹ്മണ്യം, P സുശീല, മലേഷ്യ വാസുദേവൻ.

പ്രിയമാന തോഴി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ആർ രാജ്കുമാർ സംഗീതം നൽകി പാ വിജയ് രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് ഉണ്ണിമേനോനും കൽപ്പനയും ചേർന്നാണ്.

തമിഴകത്തിൽ ഇനി ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന ചിത്രത്തിനു വേണ്ടി അനിരുദ്ധ് രവിചന്ദർ സംഗീതം നൽകി ആലപിച്ചിരിക്കുന്ന ഗാനം രചന വിഘ്നേഷ് ശിവൻ.

0: കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: റിഥം എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം, രചന വൈരമുത്തു, ആലാപനം ഉണ്ണിമേനോൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതവുമായി ഇത്തിരി നേരം കർണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണന്തളിയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇനി ശ്രീകുമാരൻ തമ്പി സംസാരിക്കുന്നു.

0: ഞാൻ 11-ാമത്തെ വയസ്സ് മുതൽ കവിത എഴുതി തുടങ്ങി. ആദ്യം എഴുതിയ കവിതയുടെ പേര് കുന്നും കുഴിയും എന്നാണ്. ഈ 11-ാമത്തെ വയസ്സിൽ തന്നെ ഒരു തത്വ ചിന്താപരമായ വീക്ഷണം എനിക്ക് എങ്ങനെ ഉണ്ടായെന്നുള്ളത് ഇപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഒരാഴ്ചക്കിടയിലാണ് ഞാൻ ആദ്യത്തെ ചെറുകഥ എഴുതുന്നത്, തോമാച്ച നീ എന്നെ മറക്കുന്നു. ഈ രണ്ടും എഴുതിയ 11-ാമത്തെ വയസ്സിലാണ്. അപ്പൊ കവിതയും കഥയും ഒരുപോലെ കൊണ്ടുപോയ ഒരാളാണ് ഞാൻ. നിങ്ങൾ അധികം പേരും എൻ്റെ ഗാനങ്ങളാണ് കേട്ടിട്ടുള്ളത്. എൻ്റെ കവിതകളിൽ നിങ്ങൾ പലരും പഠിച്ചിട്ടില്ല. എൻ്റെ പാട്ടുകൾ പോലെ തന്നെ പഠന വിഷയമാക്കേണ്ടതാണ് എൻ്റെ കവിതകളും എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എൻ്റെ ഈ പ്രായത്തിലാണ് ഈ വാർദ്ധക്യത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു കവിത ഒരു പുസ്തകത്തിൽ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. അമ്മയ്ക്കൊരു താരാട്ട് എൻ്റെ അമ്മ മരിച്ചപ്പോൾ എഴുതിയ കവിതയാണ്. അതിലെ പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങൾ എനിക്ക് എടുത്തു പറയാനുണ്ട് നിങ്ങളോട്. നിങ്ങൾ ചിന്തിപ്പിക്കേണ്ട ഇതുവരെ ഒരു കവിതയിലും വന്നിട്ടില്ലാത്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അമ്മ നമ്മളെ താരാട്ടി ഉറക്കുന്നു, പക്ഷേ മകൻ അമ്മയെ താരാട്ടുന്നു. പിന്നീട് അമ്മ ഒരിക്കലും ഉണരുന്നില്ല, നിത്യനിദ്രയിലേക്ക് പോകുന്നു. അത് അമ്മയുടെ മരണമാണ്. അമ്മയ്ക്കൊരു താരാട്ട് എന്ന ഇംഗ്ലീഷിൽ ലല്ല ബിഫോർ മദർ എന്ന പേരിൽ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമതൊന്ന്, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം അമ്മയുടെ മുമ്പിൽ. കാരണം അമ്മ മകൾക്ക് ജന്മം നൽകുന്നു, മകൾ വീണ്ടും ഒരു കുട്ടിക്ക് ജന്മം നൽകി അമ്മയോടുള്ള കടം വീട്ടുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് മകളോട് ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് നൊന്ത് പ്രസവിച്ച് വളർത്തിയില്ലേ എന്ന് ചോദിച്ചാൽ, അമ്മ എന്നെ പ്രസവിച്ച് വളർത്തിയെങ്കിൽ എൻ്റെ മകളെ ഞാൻ പ്രസവിച്ച് വളർത്തി, എൻ്റെ മകനെ ഞാൻ പ്രസവിച്ച് വളർത്തി എന്ന് തിരിച്ചു പറയാൻ പറ്റും. പക്ഷെ പുരുഷൻ ഒരിക്കലും അത് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് പുരുഷൻ എന്നും അമ്മയ്ക്ക് കടക്കാരനാണ്, അവനൊരിക്കലും അമ്മയോടുള്ള കടം വീട്ടാൻ സാധ്യമല്ല. അവൻ മരണം വരെയും അമ്മയ്ക്ക് കടക്കാരനാണ്. ഇതാണ് ഈ കവിതയുടെ സെൻട്രൽ തീം. ഇത് എൻ്റെ അമ്മയ്ക്കൊരു താരാട്ടം തന്നെ പേരുള്ള കവിതാ സമാഹാരത്തിലെ ആദ്യത്തെ കവിതയാണ്. അത് 61 കവിതകളുണ്ട്. അതിന് അവതാരിക മഹാവി അക്കിത്തം ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. കാരണം ഈ പുരുഷന്മാർക്ക് അമ്മയോടുള്ള കടം വീട്ടാൻ സാധ്യമല്ല എന്ന ആശയം ആദ്യമായി പറയുന്നത് തമ്പിയാണ് എന്ന് മഹാവി അക്കിത്തം അതിൽ പറഞ്ഞിട്ടുണ്ട്. അതേ ശരിക്കും പറഞ്ഞാൽ ജഗദ്ഗുരു ആദിശങ്കറിൻ്റെ കവിതയുമായിട്ട് എൻ്റെ കവിത താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മഹത്വമാണ്, എൻ്റെ മഹത്വമല്ല. പാട്ടുകളെ കുറിച്ച് പാട്ടുകളിലേക്ക് പോവുകയാണെങ്കിൽ, എനിക്ക് ഞാൻ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഞാൻ 278 പടങ്ങൾക്ക് പാട്ടെഴുതി. സിനിമയിലെ പാട്ടുകൾ മാത്രമേ ഏകദേശം 2000 വരും. അതല്ലാതെ തരംഗിണി പോലുള്ള കാസറ്റ് കമ്പനികൾക്ക് വേണ്ടിയും ആകാശവാണി ദൂരദർശൻ 1000 പാട്ടെഴുതിയിട്ടുണ്ട്. 3000 പാട്ടെഴുതിയിട്ടുണ്ട്. അതുപോലെ 85 സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ ചിലത് നല്ലതും ചീത്തയുണ്ട്, ചീത്ത തിരക്കഥകളുണ്ട്. കാരണം ഞാൻ കൊമേഴ്സ്യൽ സിനിമയുടെ പ്രോഡക്റ്റാണ്, ഞാൻ പൂനാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രോഡക്റ്റല്ല, ഞാൻ കച്ചവട സിനിമയുടെ പ്രോഡക്റ്റാണ്. ആ കച്ചവട സിനിമയിൽ എന്ത് നല്ല ചെയ്യാൻ ഞാൻ ആലോചിച്ചു അത്രയേ ഉള്ളൂ. അത് ഗാനമൊക്കെ ഉണ്ട്, മോഹിനിയാട്ടം ഗാനവും മാളിക മണീന്ദ്രം സ്നേഹം ഒക്കെ എൻ്റെ പൈസ കൊണ്ടെടുത്തു, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്താൽ NFTC ലോണെടുത്ത് ഒന്നല്ല, എൻ്റെ പൈസ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കച്ചവട സിനിമ പ്രോഡക്റ്റ് ആയതുകൊണ്ട് 85 തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്, 30 പടങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, 26 പടങ്ങൾ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കടം വാങ്ങിച്ച് മാർവാടിക്കുന്ന കടമൊക്കെ വാങ്ങിച്ച് പലിശ കൊടുത്ത് വാങ്ങിച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 26 പടങ്ങൾ. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാം. ചലച്ചിത്ര നിർമ്മാണത്തെക്കുറിച്ച് സംസാരിക്കാം, സംവിധാനത്തെക്കുറിച്ച് സംസാരിക്കാം, തിരക്കഥയെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ സംഗീതത്തിനേക്കാൾ വലിയൊരു കലയില്ല ഈ ലോകത്തിൽ, സംഗീതത്തെക്കാൾ വലിയൊരു കലയില്ല. എന്തുകൊണ്ടെന്നാൽ ആദ്യം ഉണ്ടായ നാദമാണ് ഈ പ്രപഞ്ചം. ആദ്യം പ്രപഞ്ചം എന്താണ് ആയിരുന്നു? നാദമായിരുന്നു. ആ നാദത്തിൻ്റെ കലയാണ് സംഗീതം. അപ്പോൾ അതിനെ തോൽപ്പിക്കാൻ മറ്റൊരു കലയ്ക്കും ആവുകയില്ല. കാരണം അത് കഴിഞ്ഞാൽ മറ്റെല്ലാ കലകളും ഉണ്ട്. നാദവും നാദത്തിൻ്റെ ഭാഷയും ഉണ്ടായതിനു ശേഷമാണ് മറ്റെല്ലാ കലകളും ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ എൻ്റെ പാട്ടിനെക്കുറിച്ച് മാത്രം പറയുന്നത്. സംഗീതം വലുതായതുകൊണ്ടാണ്. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളെക്കാട്ടിലും നിങ്ങൾ ഓർക്കുന്നത് സംഗീതം വലുതായതുകൊണ്ട് നിങ്ങൾ പാട്ട് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതേ അവസ്ഥ പി ഭാസ്കർ മാഷ്ടർക്കുണ്ട്. എൻ്റെ ഗുരുനാഥനായ പി ഭാസ്കർ മാഷ്ടർ ഇസ്തി തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഇരട്ടിൻ്റെ അമ്മ പോലുള്ള മികച്ച പടങ്ങൾ ഡയറക്റ്റ് ചെയ്ത ആളാണ്. നീലക്കുയിലൂടെ മലയാള സിനിമയുടെ ഗതി തിരിച്ചുവിട്ട ആളാണ്. പക്ഷേ അദ്ദേഹത്തെയും പാട്ടെടുത്തുകാരെന്ന് പറയും നിങ്ങൾ. കാരണം പാട്ടായതുകൊണ്ട്, പാട്ടാണ് ഏറ്റവും വലുത്. പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ പണ്ട്, അതായത് വയലാറും ഭാസ്കർ മാഷ്ടർക്ക് പാട്ടിന് തുടങ്ങുന്ന കാലത്ത്, പാട്ടെഴുത്തെന്തോ ഒരു ചെറിയ പരിപാടിയാണ്, കവിതയാണ് വലുത്, പാട്ട് തീരെ താണത് എന്നൊരു ധാരണയുണ്ടായിരുന്നു. ഇപ്പോൾ ആ ധാരണ മാറി. ഇപ്പോൾ സിനിമാ ഗാനങ്ങൾ പഠന വിഷയമാണ് മിക്കവാറും യൂണിവേഴ്സിറ്റികളിൽ. പക്ഷേ ആദ്യകാലത്ത് കോടമ്പാക്കം കവികൾ നിന്ന് പുച്ഛിച്ചിരുന്നു ഞങ്ങളെ. കോടമ്പാക്കം കവികൾ, ഇനി കോടമ്പാക്കം സിനിമയില്ല, അപ്പോൾ അത് മാറ്റിയേ പറ്റൂ. ഇനിയിപ്പം എറണാകുളം കവികൾ നിന്ന് വിശേഷിപ്പിക്കണം. ഇപ്പോൾ സിനിമയ്ക്ക് എറണാകുളത്തൊന്നും, മലയാള സിനിമ ഇപ്പോൾ എറണാകുളത്താണ്. അപ്പോൾ ഇന്ന് അങ്ങനെ അല്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, കവിതയിൽ നിന്ന് വൃത്തം പരിപൂർണമായിട്ട് അപ്രത്യക്ഷമായി. അപ്പം നിങ്ങളൊരു കവിതയും ഇപ്പം എൻ്റെ പി കെ പാറക്കടവിൻ്റെ ഒരു വിനിക്കഥ വായിച്ചാൽ അദ്ദേഹം കഥ എന്ന് പറയുന്നതുകൊണ്ട് അല്ലേ കവിതയാണ്. പി കെ പാറക്കടവിന്റെ ഒരു കവിത കഥ നിങ്ങൾ വായിച്ചാൽ, നിങ്ങൾ കഥ എന്ന് അദ്ദേഹം ഒരു സത്യസന്ധനായതുകൊണ്ട് ഇത് കഥയാണെന്ന് പറയുന്നു. അദ്ദേഹം ഒരു സത്യസന്ധനല്ലെങ്കിൽ കവിത എന്ന് പറഞ്ഞാൽ കവിത മനോഹരമായ കവിതകളാണ്. പി കെ പാറക്കടവിന്റെ എല്ലാം എനിക്ക് അത്ര ഒന്നാം തരം കവിതകളാണ്. കാരണം കവിത എന്ന തലക്കെട്ടിൽ ഇപ്പോൾ നമ്മുടെ വാരികളിൽ വരുന്ന പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന ഗദ്യം വായിച്ചാൽ അതിനേക്കാൾ വളരെ മികച്ച കവിതയാണ് പാറക്കടവിന്റെ ഓരോ കഥയും. അപ്പോൾ കവിതയിൽ നിന്ന് വൃത്തം അപ്രത്യക്ഷമായപ്പോൾ എന്ത് സംഭവിച്ചു? കവിത ഗദ്യമായപ്പോൾ എന്ന് മാത്രമല്ല, ചില പത്രാധിപന്മാർക്ക് ഗദ്യം കവിത വൃത്തമുള്ള കവിത പബ്ലിഷ് ചെയ്യില്ലെന്നായിട്ടുണ്ട്. ഒരു പത്രാധിപർ ഒരു എഴുത്താരുടെ ചോദിച്ചൊന്ന്, താനെന്തോ ചങ്കമ്പഴിക്ക് പഠിക്കുകയാണോ? ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ? പക്ഷേ കവിത എല്ലാ കാലത്തും കാലത്തെ അതിജീവിച്ചത് സംഗീതത്തിലൂടെയാണ്. എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയപ്പോൾ അധ്യാത്മരാമായണം കിളിപ്പാട്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പാട്ടെഴുതിയത് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. കാരണം അതുകൊണ്ട് നമുക്ക് എഴുതി ഇപ്പോൾ എന്തൻ മകനെ മുഖാമുഖം പാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കുകയോ എന്നുള്ളത് പാട്ടുപോലെ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എഴുത്തച്ഛന് മുമ്പൊരു മഹാകവി ജീവിച്ചിരുന്നു, ചെറുശ്ശേരി നമ്പൂതിരി, ചെറുശ്ശേരി. അദ്ദേഹം കൃഷ്ണ ഗാഥ എഴുതിയ പാട്ടാ എഴുതിയത്. എഴുത്തച്ഛനും ചെറുശ്ശേരിയും ചെയ്താണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. പി ഭാസ്കരൻ വയനാട് തുടങ്ങി പിന്നെ വന്നിട്ടുള്ള ഞാനടക്കമുള്ള ചെയ്യുന്ന ആളാണ്. ഇതിൽ പാട്ടെഴുതുന്നു, ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച എൻ്റെ സ്വന്തം ചിത്രമായ ചന്ദ്രകാന്തത്തിന് വേണ്ടി ഞാൻ എഴുതിയതാണ്. അപ്പം ആ പാട്ട് ചന്ദ്രകാന്തിന് പാട്ടെഴുതുമ്പോൾ എൻ്റെ ഒരു സ്വാതന്ത്ര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംവിധായകന് ഇടപെടുകയിൽ ആ വരി മാറ്റം പറയില്ല, ഈ വരി മാറ്റും, ആ വാക്ക് മാറ്റം ഒന്നും പറയില്ല. എൻ്റെ സ്വന്തം പടമാണ്, ഞാൻ പ്രൊഡ്യൂസറുടെ പടമാണ്, ഞാൻ ഡയറക്ടറുടെ പടമാണ്. അപ്പോൾ അതിലാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് സർവതന്ത്ര സ്വതന്ത്രമായ പാട്ട് എഴുതി. അതിനകത്ത് പാട്ട് കേട്ട് എനിക്കറിയാം, ആ നിമിഷ നിർവൃതിയിൽ ഞാൻ രാവണിത്തല്ലായി മാറി, പുഷ്പാഭരണം വസന്തദേവനെ തിരുവാഭരണം, ഹൃദയവാഹിനി ഒഴുകുന്നു മധുരസ്നേഹ തരംഗിണിയായി, രാജീവനായനെ നീ ഉറങ്ങൂ, രാഘവിലോലെ നീ ഉറങ്ങൂ, സ്വർഗമെന്ന കാരണത്തിൽ സ്വർണ്ണമുഖി നദിക്കരയിൽ, എന്താണ് എൻ്റെ സ്വാതന്ത്ര്യം? സത്യത്തിൽ ഞാൻ പടം പ്രൊഡ്യൂസ് ചെയ്ത അതിന് വേണ്ടിയാണ്, നല്ല പാട്ട് എഴുതാൻ വേണ്ടിയാണ്. കാരണം നമ്മളൊരു പാട്ട് എഴുതിക്കൊണ്ട് ചെല്ലുമ്പോൾ ഈ നിർമ്മാതാവ് എന്ന് പറയുന്ന ആൾ, അല്ലെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളും നിർമ്മാതാവ് കിടക്കുന്ന 500 രൂപ അഡ്വാൻസ് മേടിച്ചു. അന്നത്തെ അത്രയേ ഉള്ളൂ കേട്ടോ, അഡ്വാൻസ് 500 രൂപ 250 രൂപ കിട്ടുള്ളൂ. എന്ന് ഞാൻ 70 കാര്യം പറയാം. അപ്പോൾ നമ്മൾ 500 രൂപ പോക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരനായി. ഞാൻ എത്ര വലിയ കവിയായിട്ടും കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ 500 രൂപ എൻ്റെ പോക്കറ്റിൽ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞാൽ കേൾക്കണം. അപ്പോൾ നമ്മൾ എഴുതുന്നു ഇങ്ങനെ ഒരു കവിത, ആ നിമിഷത്തിൽ നിർവൃതിയിൽ തമ്പി സാറേ, നിർവൃതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് വേണോ? അതൊന്ന് മാറ്റിക്കൂടെ, നിർവൃതി ഒന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ചോദിക്കാതെ ആദ്യം ചെയ്ത പടമാണ് ചന്ദ്രകാന്തം. അതാണ് അതിലെ എല്ലാ പാട്ടുകളും വേറിട്ട് നിൽക്കുന്നത്.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്കസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ടി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമന ആശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെൻ്റ് വാൻഗോഗും വർഗീസും ചെഗുവരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സന്താൽ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്താരകളിൽ വെച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ച് ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിൻ

കഥകളിലെ നവോത്ഥാനത്തെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ നോവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ, കണ്ണാന്തളിയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തലി തുടരുന്നു. കണ്ണാന്തലിയിൽ ഇനി കേൾക്കാം നാടകം.
1: അടിച്ചമർത്തപ്പെട്ട ആദിവാസി ഗോത്രവർഗത്തിന്റെ പുതിയ തലമുറയിൽപ്പെട്ട അമ്പിളി എന്ന യുവതിയുടെ ജീവിതത്തിലേക്ക്, അവൾ അനുഭവിക്കേണ്ടി വന്ന ദുരന്താനുഭവങ്ങളിലേക്ക്, നമ്മുടെ സമൂഹം തിരിച്ചറിയേണ്ട നിലപാടിലേക്ക് ഈ ലഘുനാടകം വിരൽ ചൂണ്ടുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന സ്വതന്ത്ര നാടകാവിഷ്കാരം അമ്പിളി.

അതനുവദിച്ചുകൂടാ, ഇവൻ നശിക്കണം.

0: ചൊപ്പിലമ്മ നാം ഭയന്റെ പോയിട്ടേ. അമ്മ നല്ല ചൊപ്പിലമ്മ കെട്ട ചൊപ്പിലമ്മ.
1: ഒരു ദുസ്വപ്നം എന്റെ ചിന്തകളെ എന്റെ ആശയങ്ങളെ തകർക്കാൻ വേണ്ടി വന്ന ഒരു കൂട്ടം ദുഷ്ടശക്തികൾ, അവരെ ഞാൻ ആദ്യം ഒഴിച്ചു. ഞാൻ എന്റെ കാടിന്റെ മകനല്ലവാണ്ടമ്മ. അപ്പ ഇവിടെ വന്ന് സേന്ന് സാപ്പിടാം. അപ്പ
0: അവര് തന്റെ മലച്ചെടുക്കാൻ പോയതാണ്, ഇപ്പൊ വന്നിടും. മകളെ നോക്കിട്ട് ഒരു കാര്യം സ്വലുണ്ടുമാ.
1: എനിക്ക് പഠിക്കണം, പഠിച്ചു ഉയർന്ന ജോലി സമ്പാദിക്കണം. നമ്മളെ അവഗണിക്കുന്നവർ മുന്നിൽ ഉയർന്ന വിദ്യയിലൂടെ എന്റെ ലക്ഷ്യം എനിക്ക് കാണണം. അതാണ് എന്റെ ആഗ്രഹം, അതാണ് എന്റെ ലക്ഷ്യം.
2: നമ്മുടെ കാട്ടിലെ സുന്ദമാനത്തെ കൊച്ചു കൊച്ചു
0: ഈ പട്ടണത്തിലുള്ളവർക്ക്
2: എന്റെ മകളെ കുറിച്ചതിന്റെ ബാക്കി മതി പട്ടണത്തിലുള്ളവർക്ക് കൊടുക്കാൻ.
1: അപ്പാ നല്ല മധുരം നമ്മുടെ കാട്ടിലെ ശുദ്ധമാനത്തെ.
2: എടി മകളെ, നമ്മുടെ കാട്ടിലെ ശുദ്ധമാനത്തെ പട്ടണത്തിലുള്ളവര് പരിപ്പെട്ടി പഞ്ചാര ചേർത്ത് വിൽക്കും. അത് പട്ടണത്തിലുള്ളവര് നമ്മുടെ കാട്ടിലെ ശുദ്ധമാനത്തെ കുടിക്കും.
1: അതെ അപ്പാ, നമ്മളെ ചൂഷണം ചെയ്യാൻ ഒരു പറ്റ സാമൂഹിക വിരുദ്ധർ ഇവിടെയുണ്ട്. നമ്മളവരെ തിരിച്ചറിയണം. മനുഷ്യരെ പോലെ വിശപ്പും ദാഹവും അവർക്കും ഉണ്ട്. എന്നെ നമ്മളെ തിരിച്ചറിയുന്നില്ല.
2: എടി മകളെ, നമ്മള് മനസ്സമാറ രണ്ട് സാധി. ഒന്ന് മനസ്സ് സാധി, രണ്ട് കാട്ടു സാധി. നമ്മള് കാട്ടു സാധി. നമുക്ക് കള്ളമില്ലേ, കപടമില്ലേ, ഉള്ളിലുള്ളത് ചേകം മാത്രം.
1: അങ്ങനെയല്ലപ്പാ, മനുഷ്യന്മാർ രണ്ട് ജാതിയാണുള്ളത്, ആൺജാതി പെൺജാതി. അല്ലേ അമ്മ?
0: ആ ശരി ശരി, നമുക്ക് ഷാപ്പിലാ പസിക്കുന്നു.

0: അവളെ
1: വെറുപ്പാണ്.
2: നമുക്ക് നേടാൻ കഴിയാത്തത് അവൾ നേടിയെടുക്കുന്നു. അത് പാടില്ല.
0: അതെ, അത് തടയണം. ഈ കാടിന് വെളിയിലേക്ക് അവൾ പോകാൻ പാടില്ല.
1: അധികാരി വർഗം അവളെ സഹായിക്കുന്നുണ്ടെന്നാണ് കേട്ടത്.
0: ഇല്ല, അധികാരി വർഗം എത്തും മുമ്പ് നമ്മളവളെ

0: പദ്ധതിയാണുള്ളത്.
1: ഈ കാണുന്ന നിയമം അനുസരിച്ച് ഇവിടെ ജീവിച്ച് മരിക്കണം.
2: നിങ്ങൾ സൃഷ്ടിക്കുന്ന ഈ അടിമത്തെങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ എന്റെ ലക്ഷ്യം കാണും.
0: എങ്കിൽ പിന്നെ കാണുമല്ലോ കൂട്ടുകാരെ, വരൂ ഇവിടെ ഇപ്പോൾ തന്നെ ഇല്ലാതാക്കണം.

ఇళ్ళ లాంటి

0: നമുക്ക് സ്വാതന്ത്ര്യമായി ഈ കാട്ടിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല.
1: അവൾ മാത്രമല്ല, ഇപ്പോൾ ഒരു ആനയും കൂടി ഇറങ്ങിയിട്ടുണ്ട്.
2: അതെ അതെ, ആ ആനയ്ക്ക് അവളോട് മാത്രം പ്രത്യേക സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്.
1: അമ്മയെ നമുക്ക് ഈ കാട്ടിൽ ജീവിക്കാനാവില്ല.
2: അതിനുള്ള തന്ത്രങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ നിലയാവും.

0: കൊന്നു
1: മകനെ, ഉമ്മിന്റെ കൊല്ലാവിന് സത്യം ചേർന്ന
0: ധീരൻ ഒരിക്കൽ മാത്രമേ മരണമുള്ളൂ. അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അധികാരമുണ്ടെങ്കിൽ അവർ നമ്മളെ ഒന്നും ചെയ്യില്ല. അധികാരത്തിന് വേണ്ടി ഞാൻ പോരാടും.
2: നിന്റെ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല.

0: തിരിച്ചിരിക്കുന്ന കാലഘട്ടം വേറെ എവിടെയെങ്കിലും
1: പോയിടണം. നമുക്കിവിടെ വിട്ടു പോകാൻ കഴിയില്ല. അധികാരമുണ്ട്.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം, കാക്കാരിശി നാടകം, ചവിട്ടനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനതകൾ.

കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിൻ്റെ പൊരുൾ. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലേക്ക് ഒരു സഞ്ചാരം.

മലയാള സിനിമാ ഗാനചരിത്രത്തിൽ വിരഹത്തിന്റെയും നിസ്സഹായതയുടെയും ഒരു കാൽപ്പനിക ദുരന്തമായി നിലകൊള്ളുന്ന ഗാനമാണ് വയലാർ രാമവർമ്മ രാജഹംസം എന്ന ചിത്രത്തിനുവേണ്ടി രചിച്ച സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന ഗാനം. ഇവിടെ പ്രണയം അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി വൈരാഗ്യത്തിന്റെയും ആത്മീയതയുടെയും അതിർവരമ്പിൽ തട്ടിത്തകരുന്നതിന്റെ ചിത്രം വയലാർ ഹൃദയസ്പർശിയായി വരച്ചിടുന്നു. ഗാനത്തിന്റെ ആദ്യ വരികൾ തന്നെ ഒരു ദുരന്തകാവ്യത്തിന്റെ രംഗമൊരുക്കുന്നുണ്ട്. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. നായികയെ കേവലം കാമുകിയായിട്ടല്ല, മറിച്ച് ജീവിതസുഖങ്ങൾ ത്യജിച്ച സന്യാസിനിയായിട്ടാണ് കവി ചിത്രീകരിക്കുന്നത്. അവർ വസിക്കുന്ന ഇടം പുണ്യാശ്രമമാകുന്നു. ഇത് പ്രണയത്തിന്റെ ലൗകികമായ ലോകത്തിൽ നിന്ന് ഉയർന്ന വിശുദ്ധമായ ഒരിടമാണ്. നായകൻ കൊണ്ടുവരുന്ന പൂവ് സന്ധ്യാപുഷ്പമാണ്. ഇത് പ്രതീക്ഷയുടെയും പ്രണയത്തിന്റെയും അന്തിമമായ ക്ഷണികമായ നിമിഷത്തെ സൂചിപ്പിക്കുന്നു. പ്രണയം അതിന്റെ അവസാന യാമത്തിലാണ്. ഇനിയൊരു പുലരി അതിനില്ല. നായകൻ താൻ അവിടെ അന്യനെപ്പോലെ നിന്നു എന്ന് പറയുമ്പോൾ ആ ലോകത്ത് തനിക്ക് സ്ഥാനമില്ല എന്ന യാഥാർത്ഥ്യം വിനയത്തോടെ അംഗീകരിക്കുന്നു. പുറത്തു നിർത്തുന്ന വാതിൽ ഭൗതികമല്ല, മറിച്ച് ആത്മീയമായ ഒരു വേർതിരിവാണ്. പ്രണയത്തിന്റെ സമർപ്പണവും വൈരാഗ്യത്തിന്റെ കാഠിന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഗാനത്തിന്റെ മർമ്മം. ഈ ഏറ്റുമുട്ടൽ രണ്ട് ശക്തമായ ബിംബങ്ങളിലൂടെയാണ് വയലാർ അവതരിപ്പിക്കുന്നത്. അശ്രുധാരയും തീക്കനലും. നിന്റെ ദുഃഖാർദ്രമാ മൂകാശ്രുധാരയിൽ എന്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു എന്ന് വരുന്നോക്കൂ. സന്യാസിനിയുടെ ദുഃഖാർദ്രമായ മൗനക്കണ്ണീർ കണ്ട് നായകന്റെ സ്വപ്നങ്ങൾ തകരുകയല്ല, മറിച്ച് അലിഞ്ഞു പോവുകയാണ്. ഈ ലയനം വേദന നിറഞ്ഞതാണ്. അവൾക്കു പോലും വേദനാജനകമായ ഈ ത്യാഗത്തെ തകർക്കാൻ തന്റെ പ്രണയത്തിന് കഴിയില്ല എന്ന് നായകൻ തിരിച്ചറിയുന്നു. നിന്റെ മനസ്സിന്റെ തീക്കനൽ കണ്ണിൽ വീണ എന്റെ ഈ പൂക്കൾ കരിഞ്ഞു. ഇതാണ് ക്ലൈമാക്സ്. കാമുകന്റെ മോഹങ്ങൾ മരിക്കുന്നത് കണ്ണീരിലല്ല, മറിച്ച് അവളുടെ മനസ്സിലെ തീക്കനലിലാണ്. സന്യാസിനിയുടെ കണ്ണിലെ തീക്കനൽ അവളുടെ കഠിനമായ തീരുമാനത്തെയും തപസിന്റെ ശക്തിയെയും സൂചിപ്പിക്കുന്നു. ആ തീവ്രമായ തീരുമാനത്തിന് മുന്നിൽ പ്രണയത്തിന്റെ പൂക്കൾ കരിഞ്ഞുപോകുന്നു. ലൗകികമായ പ്രണയം ആത്മീയമായ വൈരാഗ്യത്തിന് മുന്നിൽ തോറ്റു പിന്മാറുമ്പോൾ ആ യാത്ര ചോദിക്കൽ വളരെ ദാർശനികമായ ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പോ ഞാൻ. ഇതൊരു വ്യക്തിപരമായ പരാജയമായി കവി കാണുന്നില്ല. രാത്രിക്ക് പകലിനോട് യാത്ര പറയാതിരിക്കാൻ കഴിയില്ല, അത് പ്രകൃതിയുടെ നിയമമാണ്. അതുപോലെ തന്റെ പ്രണയത്തിന് സന്യാസിനിയുടെ ആത്മീയമായ ലോകത്തോട് ചേരാൻ കഴിയില്ല എന്നത് ഒരു കോസ്മിക് നിയമം പോലെ വയലാർ അവതരിപ്പിക്കുന്നു. ഇത് കേവലമായ വിരഹത്തിനപ്പുറം അനിവാര്യമായ വേർപാടിന്റെ സൗന്ദര്യം കൂടിയാണ്. ഗാനത്തിന്റെ രണ്ടാം ഭാഗം യാത്രയുടെ വേദനയിൽ നിന്ന് അനശ്വരമായ പ്രണയത്തിന്റെ പ്രതീക്ഷയിലേക്ക് നീങ്ങുന്നു. ഒരിക്കൽ നീ എന്റെ കാൽപ്പാടുകൾ കാണും, അന്നും എന്നെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. നായകന്റെ ഭൗതികമായ സാന്നിധ്യം ഇല്ലാതായാലും ഏകാന്തമാം ഓർമ്മതൻ വീഥിയിൽ തന്റെ കാൽപ്പാടുകൾ എന്നും മായാതെ കിടക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. തന്റെ ആത്മാവ് അവളെ നിത്യമായി സ്നേഹിച്ചിരുന്നു എന്ന സത്യം അവളുടെ ഓർമ്മകളിൽ എന്നും മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. ഇത് ലൗകികമായ പ്രണയത്തിൽ നിന്ന് ആത്മീയവും അനശ്വരവുമായ സ്നേഹത്തിലേക്ക് ഗാനത്തെ പരിവർത്തനം ചെയ്യുന്നു.

മുൻവിധിയോടെ കഥ വായിക്കുന്നത് ശരിയാണോ? അതും കഥയിൽ നിന്ന് മനുഷ്യന്റെ ഗന്ധം പരക്കുമ്പോൾ അക്ഷരങ്ങളിൽ ജീവിതം വരച്ചിട്ടിരിക്കുന്നു. ഓരോ കഥയിലും 15 കഥകളടങ്ങിയ പാതിരാ നടത്തം എന്ന സമാഹാരം വായിക്കുമ്പോൾ വ്യത്യസ്തമായ 15 ജീവിതാനുഭവങ്ങളിൽ കൂടിയാണ് കടന്നുപോകുന്നത്. ഇതിലെ ആമുഖം തന്നെയും കഥാരസത്തിൽ ചാലിച്ച് തന്നിലെ കഥാകൃത്ത് ജനിച്ചതെങ്ങനെയെന്ന് വിശദീകരിക്കുന്നതാണ്. ഭൂമിയിൽ ഒരു കഥയേയുള്ളൂ, ജീവിതം. കുട്ടിക്കാലത്ത് കഥാകാരി അപ്പാപ്പന്റെ കഥ പറച്ചിലിൽ നിന്നും നേടിയ തിരിച്ചറിവാണ് ഇത്. കഥയിൽ തന്റെ വഴിയിലെ ഇരുട്ടുകളിൽ വെളിച്ചം പകർന്ന വഴിവിളക്കുകളെയെല്ലാം ഇവിടെ ഓർക്കുന്നു. പ്രേമചന്ദ്രന് ഉദ്യോഗസ്ഥയായ ജയന്തിയെ വിവാഹം കഴിക്കണമെന്നുണ്ട്. പക്ഷേ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ആളിനെ മാത്രമേ അവൾ കെട്ടുകയുള്ളൂ എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ്. പ്രേമചന്ദ്രനെ നിസ്സഹായനാക്കുന്നതായിരുന്നു ആ ആഗ്രഹം. നട്ടാപ്പാതിരയ്ക്ക് ഒറ്റയ്ക്ക് നടക്കണം, അതും ആൾത്തിരക്കുള്ള നഗരമധ്യത്തിലൂടെയല്ല, നാട്ടിൻപുറത്തെ വിജനമായ വഴികളിലൂടെ. ഒടുവിൽ പ്രേമചന്ദ്രൻ സുഹൃത്തായ പോലീസുകാരൻ സുശീലന്റെ സഹായത്തോടെ ജയന്തിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. രാത്രിയിൽ അല്പം അകലെ മാറി അവളെ പ്രേമചന്ദ്രൻ പിന്തുടർന്നു. വഴിയിൽ ആരൊക്കെയോ ജയന്തിയെ പിന്തുടരുന്നത് അയാൾ കണ്ടു. ജയന്തിയാകട്ടെ യാതൊരു കൂസലുമില്ലാതെ പാതിരാ നടത്തം തുടർന്നു. പ്രേമചന്ദ്രൻ സുശീലിനെ ഫോൺ വിളിച്ചു. പോലീസ് ജീപ്പ് അവിടേക്കെത്തി. മങ്ങിയ വെളിച്ചത്തിൽ സുന്ദരിയായ ജയന്തിയെ കണ്ട സുശീലൻ ഇത്രയും സുന്ദരിയായ അവളെ പ്രേമചന്ദ്രൻ അർഹിക്കുന്നില്ലെന്ന് തീർച്ചപ്പെടുത്തി. പ്രേമചന്ദ്രൻ സുശീലന്റെ ചവിട്ടേറ്റു വീണു. ബലമായി വലിച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നതിനിടെ ജയന്തിയുടെ സാരി കുത്തഴിഞ്ഞു. അവളുടെ കരച്ചിലേക്ക് അവളെ പിന്തുടർന്നവർ പാഞ്ഞുകയറി. വിളിച്ചാൽ കൂടെ വരുമോ എന്ന് ചോദിച്ച കാമുകനോട് വിളിച്ചു നോക്ക്, തോന്നിയാൽ വരാം എന്ന് പറയുന്ന വ്യക്തമായ ജീവിതബോധമുള്ള തെരേസ എന്ന കഥാപാത്രത്തെ വെട്ടിക്കൽ ഔസേപ്പ് മകൾ തെരേസ എന്ന കഥയിൽ കാണാം. അപ്പന്റെ മന്ത്രവാദ പാരമ്പര്യം അവളുടെ ജീവിതത്തിന് തുണയാകുന്നു. ആഖ്യാനത്തിന്റെ സവിശേഷത കൊണ്ട് ശ്രദ്ധേയമായ കഥകളാണ് കളിയൊച്ച, അപ്പന്റെ സുവിശേഷം എന്നിവ. ഓരോ കഥയും ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളാണ്. എല്ലാത്തിനെയും ഒന്നിച്ചു നിർത്തുന്ന അദൃശ്യമായ ചരട് മാനവികതയുടേതാണ്. ചിന്തിക്കുംതോറും മനസ്സിൽ ആഴ്ന്നിറങ്ങുന്ന അനുഭവങ്ങളായാണ് ഗ്രേസി ദുരന്തങ്ങളെ വരച്ചിടുന്നത്. ദൈവം നിശ്ചയിക്കുന്നു എന്ന കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അയാൾ അവളിലേക്ക് കുതിച്ചു. ആഴങ്ങളിൽ മുങ്ങിപ്പൊങ്ങുന്നതിനിടയിൽ മകൻ സ്വന്തം കുഞ്ചിക്ക് കയറിപ്പറ്റിയത് അയാൾ അറിഞ്ഞില്ല. അയാളുടെ തലയ്ക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ട രണ്ട് ഞാവൽപ്പഴ കണ്ണുകളുടെ തിളക്കത്തിൽ അവളുടെ ആനന്ദധാര മുറിഞ്ഞു. മൃതിപ്പെട്ടതുപോലെ അവളുടെ ഉടൽ മരവിച്ചതെന്തെന്ന് അയാൾക്ക് മനസ്സിലായില്ല. മകൻ അയാളുടെ ഉച്ചിയിലെ മുടി ഇടം കൈയിൽ ചുറ്റിപ്പിടിച്ച് കടിഞ്ഞാണാക്കി. വലംകൈയിൽ അദൃശ്യമായൊരു ചാട്ടയേന്തി അയാളെ ദയവില്ലാതെ പ്രഹരിച്ചപ്പോൾ മാത്രമാണ് അയാൾക്ക് ബോധമുണ്ടായത്. ഒരു മുരൾച്ചയോടെ അയാൾ മകനെ കുടഞ്ഞു തെറിപ്പിച്ചു. കുതിരയോട്ടം നിലച്ചുപോയതിന്റെ ഇച്ഛാഭംഗം അവന്റെ കണ്ണുകളിൽ തുറിച്ചു നിന്നു. ചുവരിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട ഒരു ചുവന്ന നൂലരുവി ഞൊടിനേരം സംഭ്രമിച്ചു നിന്ന് താഴേക്ക് കുതിച്ചു പായുന്നത് അയാളോ അവളോ കണ്ടില്ല. ആഖ്യാനത്തിലെ കൃത്യതയും സ്ഫുടം ചെയ്തെടുത്ത ആകർഷകമായ ഭാഷയുമാണ് ഗ്രേസിയുടെ കഥകളെ ശക്തമാക്കുന്നത്. എം ബഷീർ പറഞ്ഞതുപോലെ പ്രമേയത്തിനും ഇതിവൃത്തത്തിനും അനുസരിച്ച് ലാളിത്യത്തിലേക്കോ കാർക്കശ്യത്തിലേക്കോ നർമ്മത്തിലേക്കോ തിരിഞ്ഞുമാറാൻ ഗ്രേസിയുടെ ഭാഷയ്ക്ക് കഴിയുന്നുണ്ട്. സ്ത്രീവാദ കഥകളുടെ പൊതുധാരയിൽ നിന്നു മാറി സഞ്ചരിക്കുന്ന കഥകളാണ് ഗ്രേസിയുടേത്. വ്യക്തിനിഷ്ഠമായ ജീവിത കാഴ്ചകളാണ് കഥകളിലെല്ലാം ഉള്ളത്. പ്രസാദാത്മകമായ ജീവിത ദർശനമാണ് ഈ കഥകളെ ആകർഷകമാക്കുന്നത്. ഈ സവിശേഷതകളാൽ ഗ്രേസിയുടെ കഥാജീവിതത്തിലെ ഒരു വഴിത്തിരിവാകുന്ന സമാഹാരമാണ് പാതിരാ നടത്തം.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമാകുന്ന ജീവിതാവസ്ഥകൾ, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടെ ഒഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തലി ഇവിടെ അവസാനിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഇനി കാർഷിക മേഖലാ വാർത്തകൾ കേൾക്കാം. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സെപ്റ്റംബർ 10-11 തീയതികളിൽ രാവിലെ 10 മണി മുതൽ ആടുവളർത്തൽ ആദായകരമാക്കാം വിഷയത്തിൽ സൌജന്യ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0494-296-2296 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ സെപ്റ്റംബർ 16-17 തീയതികളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9388834424 9539964242 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിലെ കെ അഗ്രിടെക് ലോഞ്ച് പാഡ് കൂൺകൃഷിയിലും സ്പോൺ ഉൽപാദനത്തിലും താൽപര്യമുള്ളവർക്കായി ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. ശാസ്ത്രീയ കൂൺകൃഷി രീതികൾ, സബ്സ്ട്രേറ്റ് തയ്യാറാക്കൽ, രോഗനിയന്ത്രണം, സ്പോൺ മാനേജ്മെന്റ്, വിളവെടുപ്പ്, വിപണനം എന്നിവ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ. രജിസ്ട്രേഷനുള്ള അവസാന തീയതി സെപ്റ്റംബർ 6. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വച്ച് സെപ്റ്റംബർ 14 മുതൽ 25 വരെ 10 ദിവസത്തെ ക്ഷീരോൽപാദന നിർമ്മാണ സംരംഭകത്വ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സെപ്റ്റംബർ 9 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതും പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-244-0911-906-19-8924 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st prize 20,000, 2nd prize 10,000, 3rd prize 5,000, 10 പേർക്ക് പ്രോത്സാഹന സമ്മാനം 1,000 വീതം എങ്ങനെ ലഭിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 695003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുൻപ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8078-095-860 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വയൽ, ചെറുധാന്യങ്ങളെക്കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് വേനൽക്കാലത്ത് കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാം. സൂര്യൻ അതിന്റെ ഉഗ്രതാപത്തോടെ ആകാശമധ്യത്തിൽ ജ്വലിച്ചു നിൽക്കുകയും ഉഷ്ണതരംഗങ്ങളാൽ ഭൂമി വരളുകയും ചെയ്യുന്ന കടുത്ത വേനൽക്കാലം മനുഷ്യർക്ക് മാത്രമല്ല പ്രകൃതിയിലെ സസ്യലതാദികൾക്കും കഠിനമായ പരീക്ഷണങ്ങളുടെ കാലമാണ്. ഈ കാലയളവിൽ സസ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ചൂട് സമ്മർദ്ദമാണ്. അന്തരീക്ഷ താപനില പരിധിക്കപ്പുറം ഉയരുമ്പോൾ മണ്ണിലെ ഈർപ്പം അതിവേഗം ആവിയായി പോകുകയും ഇലകൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികം ചൂടേൽക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇത് സസ്യങ്ങളിൽ ബാഷ്പീകരണത്തിന്റെ നിരക്ക് വർദ്ധിപ്പിക്കുകയും വേരുകൾക്ക് ആഗിരണം ചെയ്യാൻ കഴിയുന്നതിലും വേഗത്തിൽ ഇലകളിലൂടെ വെള്ളം നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. തൽഫലമായി ജീവന്റെ ജലകണികകൾ നഷ്ടപ്പെട്ട് ഇലകൾ വാടിത്തളരുകയും പ്രകാശ സംശ്ലേഷണം തടസ്സപ്പെട്ട് ചെടികളുടെ വളർച്ച മന്ദഗതിയിലാകുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ ഈ രൗദ്രഭാവത്തിന് മുന്നിൽ തളർന്നുപോകുന്ന ചെടികൾക്ക് കരുത്തും പ്രതിരോധശേഷിയും നൽകുക എന്നത് ഏതൊരു കർഷകന്റെയും ഉദ്യാനപ്രേമിയുടെയും അടിയന്തര കടമയാണ്. ആധുനിക കൃഷിശാസ്ത്രവും ജൈവ സാങ്കേതിക വിദ്യയും കൈകോർക്കുന്ന ചില സവിശേഷ മാർഗങ്ങളിലൂടെ വേനലിന്റെ ഈ കാഠിന്യത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും. വേനൽ ചൂടിന്റെ തീക്ഷ്ണതയിൽ നിന്നും സസ്യങ്ങളെ സംരക്ഷിക്കാൻ കർഷകർ നേരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒന്നാണ് പൊട്ടാസ്യം സിലിക്കേറ്റ്. സസ്യങ്ങളുടെ ആന്തരിക ഘടനയെ ദൃഢപ്പെടുത്തുന്നതിൽ ഇതിന് സമാനതകളില്ലാത്ത പങ്കുണ്ട്. പൊട്ടാസ്യം സിലിക്കേറ്റ് വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലകളിൽ തളിക്കുമ്പോൾ സസ്യകോശങ്ങളിലേക്ക് ഇത് ആഗിരണം ചെയ്യപ്പെടുകയും കോശഭിത്തികളെ അസാധാരണമാവിധം ശക്തമാക്കുകയും ചെയ്യുന്നു. ഇലകളുടെ ഉപരിതലത്തിൽ സിലിക്കന്റെ ഒരു സംരക്ഷണ കവചം രൂപപ്പെടുന്നതിലൂടെ കടുത്ത ചൂടിനെ സഹിക്കാനുള്ള ശേഷി ചെടികൾക്ക് കൈവരുന്നു. അത് ഇലകളിലെ സുഷിരങ്ങളിലൂടെ അനാവശ്യമായി ജലം ആവിയായി പോകുന്നത് തടയുകയും ജലനഷ്ടം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നു. തന്മൂലം കടുത്ത വെയിലിലും ചെടികൾ വേഗത്തിൽ വാടിപ്പോകാതെ ദീർഘനേരം ഉന്മേഷത്തോടെ നിലനിൽക്കാൻ ഇത് സഹായിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ വരൾച്ചയ്ക്കെതിരെ ചെടികൾക്ക് നൽകുന്ന ഒരു ആന്തരിക പ്രതിരോധ കവചമാണ് പൊട്ടാസ്യം സിലിക്കേറ്റ്. പൊട്ടാസ്യം സിലിക്കേറ്റ് പോലെയുള്ള രാസഘടകങ്ങൾക്കപ്പുറം പ്രകൃതിയുടെ ജൈവപരമായ വിസ്മയങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സസ്യങ്ങൾക്ക് ഉത്തേജനം നൽകാൻ സാധിക്കുന്ന മറ്റൊരു മികച്ച ഉപാധിയാണ് മെത്തിലോ ബാക്ടീരിയം. ശാസ്ത്രലോകം PPFM എന്ന് വിളിക്കുന്ന ഈ ബാക്ടീരിയകൾ സസ്യങ്ങളുടെ ഇലകളിൽ സ്വാഭാവികമായി വസിക്കുന്ന ഗുണകരമായ സൂക്ഷ്മജീവികളാണ്. സസ്യങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന സൈറ്റോകിനിൻ, ഓക്സിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ ബാക്ടീരിയകൾക്ക് സവിശേഷമായ ശേഷിയുണ്ട്. ഇലകളിൽ ഇവയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതോടെ ചെടികളുടെ ഹരിതകം മെച്ചപ്പെടുകയും ഇലകളുടെ ആരോഗ്യം ദീർഘനാൾ നിലനിൽക്കുകയും ചെയ്യുന്നു. കടുത്ത വേനലിൽ ചെടികൾ അനുഭവിക്കുന്ന വരൾച്ചാ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പ്രതികൂല കാലാവസ്ഥകളോട് പൊരുതി നിൽക്കാനുള്ള ആർജവം ചെടികൾക്ക് നൽകുന്നതിലും മെത്തിലോ ബാക്ടീരിയം വഹിക്കുന്ന പങ്ക് അതിമഹത്തായ ഒന്നാണ്. ജൈവ കൃഷിരീതികളിൽ വേനൽക്കാല പ്രതിരോധത്തിന് ഏറ്റവും ഉത്തമമായ ഒരു സുഹൃത്താണ് ഈ ബാക്ടീരിയ. എന്നാൽ കൃഷിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഈ രണ്ട് ഘടകങ്ങളും ഉപയോഗിക്കുമ്പോൾ കർഷകർ അത്യധികം ശ്രദ്ധിക്കേണ്ട ഒരു സാങ്കേതിക വശമുണ്ട്. പൊട്ടാസ്യം സിലിക്കേറ്റും മെത്തിലോ ബാക്ടീരിയവും ഒരേ സമയം മിക്സ് ചെയ്ത് ചെടികളിൽ സ്പ്രേ ചെയ്യുന്നതൊട്ടും ഗുണപ്രദമല്ല, മറിച്ച് അത് ദോഷം ചെയ്യും. കാരണം പൊട്ടാസ്യം സിലിക്കേറ്റ് സ്വഭാവത്താൽ കടുത്ത ക്ഷാരഗുണമുള്ള ഒന്നാണ്. നേരെ മറിച്ച് മെത്തിലോ ബാക്ടീരിയം എന്നത് ജീവനുള്ള ഒരു ബാക്ടീരിയയാണ്. ഉയർന്ന PH മൂല്യമുള്ള പൊട്ടാസ്യം സിലിക്കേറ്റുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഈ ഗുണകരമായ ബാക്ടീരിയകൾ നശിച്ചു പോകാനോ അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനം പൂർണ്ണമായും മന്ദഗതിയിലാകാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവ രണ്ടും ഒന്നിച്ചു ചേർത്ത് പ്രയോഗിക്കുന്നത് പണവും അധ്വാനവും പാഴാക്കുന്നതിന് തുല്യമാണ്. ശാസ്ത്രീയമായ കൃഷിരീതികൾ എപ്പോഴും പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ഈ രണ്ട് ഘടകങ്ങളുടെയും പൂർണ്ണമായ ഗുണം ചെടികൾക്ക് ലഭിക്കണമെങ്കിൽ അവ കൃത്യമായ ഇടവേളകളിൽ വേർതിരിച്ചു തന്നെ നൽകണം. ഒരു തവണ പൊട്ടാസ്യം സിലിക്കേറ്റ് ഇലകളിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞത് 15 ദിവസത്തെ ഇടവേളയെങ്കിലും നൽകിയതിനു ശേഷം മാത്രമേ മെത്തിലോബാക്ടീരിയം പ്രയോഗിക്കാവൂ. ഈ 2 ആഴ്ചത്തെ കാലയളവ് കൊണ്ട് പൊട്ടാസ്യം സിലിക്കേറ്റ് ചെടികളുടെ കോശങ്ങളിൽ ലയിച്ചു ചേരുകയും ഇലകളുടെ ഉപരിതലത്തിലെ തീക്ഷ്ണമായ ക്ഷാര സ്വഭാവം കുറയുകയും ചെയ്യും. അതിനുശേഷം ജൈവ ബാക്ടീരിയയായ മെത്തിലോബാക്ടീരിയം തളിക്കുമ്പോൾ അവയ്ക്ക് ഇലകളിൽ സുരക്ഷിതമായി വംശവർദ്ധനവ് നടത്താനും അവയുടെ ഔഷധഗുണം ചെടികളിലേക്ക് പകർന്നു നൽകാനും സാധിക്കും. ഇത്തരത്തിൽ കൃത്യമായ ആസൂത്രണത്തോടെയും വേർതിരിച്ചും നൽകിയാൽ മാത്രമേ വരൾച്ചയ്ക്കെതിരെയുള്ള ഈ 2 പ്രതിരോധ മാർഗങ്ങളും അതിന്റെ പൂർണ്ണ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. ഇത്തരം ലായനികൾ ചെടികളിൽ തളിക്കുന്ന സമയവും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഉച്ചസമയത്തെ കടുത്ത വെയിലിൽ ഇവ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ല. സൂര്യപ്രകാശത്തിന്റെ തീക്ഷ്ണത കുറഞ്ഞ പുലർക്കാലങ്ങളിലോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. പുലർക്കാലങ്ങളിൽ ഇലകളിലെ സുഷിരങ്ങൾ തുറന്നിരിക്കുന്നതിനാൽ ലായനികൾ എളുപ്പത്തിൽ ആഗിരണം ചെയ്യപ്പെടും. വൈകുന്നേരങ്ങളിൽ തളിക്കുമ്പോൾ ലായനി പെട്ടെന്ന് ഉണങ്ങിപ്പോകാതെ ദീർഘനേരം ഇലകളിൽ തങ്ങി നിൽക്കുകയും ബാക്ടീരിയകൾക്ക് പ്രവർത്തിക്കാൻ അനുയോജ്യമായ അന്തരീക്ഷം ലഭിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, കടുത്ത വേനലിൽ നമ്മുടെ തോട്ടങ്ങളെയും കൃഷിയിടങ്ങളെയും പച്ചപ്പോടെ നിലനിർത്താൻ ശാസ്ത്രീയമായ ഇത്തരം അറിവുകൾ പ്രയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. മണ്ണിലെ ഈർപ്പം കാത്തു സൂക്ഷിക്കുന്നതിനൊപ്പം ചെടികളുടെ ഇലകളെയും കോശങ്ങളെയും ഉള്ളിൽ നിന്ന് ശക്തിപ്പെടുത്തുന്ന ഇത്തരം മാർഗങ്ങൾ അവലംബിക്കുന്നതിലൂടെ ഏത് കടുത്ത വേനലിനെയും അതിജീവിച്ച് സമർത്ഥമായ വിളവ് കൊയ്യാൻ നമ്മുടെ കർഷകർക്ക് സാധിക്കും.
2: അവതരണം ഷാൽമ.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും. എനിക്കിഷ്ടത്തിൽ ഇന്ന് സിഡ്നിയിലെ പ്രശാന്തമായ ബാൽക്കണിയെ കുറിച്ച് കേൾക്കാം.
2: സിഡ്നിയുടെ തിരക്കേറിയ നഗര ജീവിതത്തിൽ നിന്ന് ഒരല്പം ആശ്വാസം തേടി ഞങ്ങൾ ശാന്തമായ ഒരു യാത്ര പ്ലാൻ ചെയ്തു. ലക്ഷ്യം പ്രകൃതിയുടെ അത്ഭുത ലോകം എന്ന് വിശേഷിപ്പിക്കാവുന്ന റോയൽ നാഷണൽ പാർക്ക്. തീരദേശത്തിന്റെ വന്യ സൗന്ദര്യവും ചരിത്രപരമായ പാതകളും ഇടതൂർന്ന ബുഷ് ലാൻഡും കൂടിച്ചേരുന്ന ഈ ഭൂപ്രദേശം ഞങ്ങളുടെ കാർ യാത്രയുടെ ക്യാൻവാസായി മാറി. സിഡ്നി സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് തെക്കോട്ട് ഏകദേശം 1 മണിക്കൂർ മാത്രമാണ് റോയൽ നാഷണൽ പാർക്കിലേക്കുള്ള ദൂരം. ഒരു പ്രഭാതത്തിൽ സൂര്യരശ്മിയിൽ തിളങ്ങുന്ന ഓസ്ട്രേലിയൻ ഹൈവേയിലൂടെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. കാറിൽ സുഖകരമായ സംഗീതം കേട്ട് നഗരം മെല്ലെ അപ്രത്യക്ഷമാവുകയും വഴിയുടെ ഇരുവശത്തും പച്ചപ്പും പ്രകൃതി ദൃശ്യങ്ങളും നിറയുകയും ചെയ്തു. പാർക്കിന്റെ കവാടത്തിലെത്തുമ്പോൾ തന്നെ ലോകത്തിലെ 2-ാമത്തെ പഴക്കമേറിയ ദേശീയോദ്യാനം എന്ന ചരിത്രപരമായ പ്രാധാന്യം മനസ്സിൽ നിറഞ്ഞു. പാർക്കിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ റോഡുകൾ ശാന്തമായി. ചുറ്റും ഉയരമുള്ള യൂക്കാലിപ്റ്റസ് മരങ്ങൾ തണൽ വിരിച്ചു. അവിടെവിടെയായി കാണുന്ന പ്രാദേശിക പക്ഷിമൃഗാദികൾ യാത്രയ്ക്ക് കൂടുതൽ സൗന്ദര്യം നൽകി. ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ബാൽക്കണി ക്ലിഫ് സ്ഥിതി ചെയ്യുന്നത് പാർക്കിന്റെ വടക്കൻ മേഖലയിലെ ബുണ്ടീന എന്ന തീരദേശ ഗ്രാമത്തിനടുത്താണ്. പാർക്കിനുള്ളിലെ ഡ്രൈവ് അതിമനോഹരമായിരുന്നു. ചിലയിടങ്ങളിൽ വളഞ്ഞു തിരിഞ്ഞ റോഡുകൾ കുന്നിൻമുകളിലേക്ക് കയറുന്നു. മറ്റു ചിലയിടങ്ങളിൽ കായലിനോട് ചേർന്ന് ശാന്തമായി ഒഴുകുന്നു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ ഹെക്കിംഗ് നദിയുടെ മനോഹരമായ കാഴ്ച തുറന്നു കിട്ടി. ആഴമേറിയ പച്ച നിറത്തിൽ ശാന്തമായി ഒഴുകുന്ന ജലവും അതിനിരുവശത്തുമുള്ള വനങ്ങളും ശരിക്കും കണ്ണുകൾക്ക് വിരുന്നായി. ഞങ്ങൾ ബുണ്ടിനയുടെ സമീപം എത്തി വാഹനം സുരക്ഷിതമായ ഒരിടത്ത് പാർക്ക് ചെയ്തു. ഇനി കാൽനട യാത്രയുടെ ഊഴമാണ്. കോസ്റ്റ് ട്രാക്കിന്റെ ഒരു ഭാഗമാണ് ബാൽക്കണി ക്ലിഫിലേക്കുള്ള പാത. ഏകദേശം 2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ നടത്തം വളരെ എളുപ്പമുള്ളതായിരുന്നു. പാതയുടെ ഇരുവശത്തും അപൂർവമായ ഓസ്ട്രേലിയൻ ബുഷ്ലാൻഡ് സസ്യങ്ങൾ തിങ്ങി നിറഞ്ഞു. ചെറുതും വലുതുമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. അല്പം മുന്നോട്ട് നടന്നപ്പോൾ കാടിന് പെട്ടെന്ന് മാറ്റം വന്നു. പാത അവസാനിക്കുകയായി. കടൽത്തീരത്തെ സാൻഡ്സ്റ്റോൺ പാറക്കെട്ടുകൾ മുന്നിൽ തെളിഞ്ഞു. ഞങ്ങൾ ബാൽക്കണി ക്ലിഫിന്റെ അരികിലെത്തി. ആ കാഴ്ച കണ്ട നിമിഷം കാൽനട യാത്രയുടെ ക്ഷീണമോ കാർ യാത്രയുടെ ദൂരമോ ഒന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ലായിരുന്നു. ഭീമാകാരമായ സാൻഡ്സ്റ്റോൺ പാറകൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പടുകൂറ്റൻ ബാൽക്കണി പോലെ. പ്രകൃതിയുടെ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു അത്. തിരമാലകൾ കാലങ്ങളായി അടിച്ചു രൂപപ്പെടുത്തിയ പാളികൾ ഓരോ പാറയിലും വ്യക്തമായി കാണാമായിരുന്നു. ഒരു ശില്പി കൊത്തിയെടുത്തതുപോലെ കൃത്യമായ ചതുരത്തിലും ദീർഘചതുരത്തിലുമുള്ള പാറകഷ്ണങ്ങൾ, വർണ്ണങ്ങളുടെ മായാജാലം. താഴെ അഗാധമായ നീലക്കടൽ, മുകളിൽ തെളിഞ്ഞ നീലാകാശം, അതിനിടയിൽ വെളുവെളുത്ത പാറകൾ. വെളിച്ചം പതിക്കുമ്പോൾ പാറകളിൽ സ്വർണ്ണനിറം കലർന്ന മഞ്ഞ നിറങ്ങൾ ഒലിച്ചിറങ്ങുന്നത് കാണാം. ശക്തമായ കടൽക്കാറ്റ് ശരീരത്തിൽ തഴുകി നീങ്ങിയപ്പോൾ മനസ്സും ശരീരവും ആഴത്തിലൊന്ന് തണുത്തു. വിസ്മയ കാഴ്ചയാണിത്. പാറയുടെ അറ്റത്തു നിന്ന് ദൂരെ ശാന്തസമുദ്രത്തിലേക്ക് നോക്കിയിരുന്നു. മനസ്സിന് അഭൂതപൂർവമായ ശാന്തത ലഭിക്കുന്ന ഒരനുഭവം. അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ചുനേരം മൗനമായി തിരമാലകളുടെ താളം കേട്ടു. പ്രകൃതിയുമായി നേരിട്ട് സംവദിക്കുന്നത് പോലെയുള്ള അനുഭവം. ഇവിടെ നിന്ന് അധികം ദൂരെയല്ലാതെയാണ് വെഡ്ഡിംഗ് കേക്ക് റോക്ക് എന്നറിയപ്പെടുന്ന കേക്ക് പോലെ തട്ടുതട്ടായ മറ്റൊരു വെളുത്ത പാറക്കെട്ടുള്ളത്. ഒരു മുറിച്ചെടുത്ത വെഡ്ഡിംഗ് കേക്ക് കഷ്ണത്തെ പോലെ തികച്ചും സമചതുര ആകൃതിയിൽ മിനുസമാർന്നതും വെളുത്തതുമായ അതുല്യമായ രൂപമാണ് ഇതിന് വെഡ്ഡിംഗ് കേക്ക് റോക്ക് എന്ന പേര് നേടിക്കൊടുത്തത്. പാറയുടെ നിറം വളരെ വെളുത്തതാണ്. ഇത് സാധാരണയായി കണ്ടുവരുന്ന മഞ്ഞ കലർന്നതോ ചാരനിറത്തിലോ ആയ പാറകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ഇതിലെ ധാതുക്കളുടെ രൂപീകരണമാണ് ഈ പാറയ്ക്ക് മിനുസമുള്ളതും കൃത്യമായ കോണുകളുള്ളതുമായ ഈ രൂപം നൽകുന്നത്. വെഡ്ഡിംഗ് കേക്ക് റോക്ക് ഒരു കാലത്ത് വിനോദസഞ്ചാരികൾക്കിടയിൽ ഫോട്ടോ എടുക്കുന്നതിനായി ഏറെ പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു. എന്നാൽ പാറയുടെ അരികുകൾക്ക് കാര്യമായ ബലഹീനതയുണ്ടെന്നും അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് തകർന്ന് കടലിലേക്ക് വീഴാൻ സാധ്യതയുണ്ടെന്നും ജിയോളജിക്കൽ സർവേകളിലൂടെ കണ്ടെത്തി. പാറയുടെ ഘടനയിലുണ്ടായ വിള്ളലുകളും മറ്റും കാരണം ഏതു സമയത്തും അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുത്ത കാലത്തായി പാറയുടെ അരികുകളിൽ വേലി കെട്ടിത്തിരിക്കുകയും സന്ദർശകർക്ക് സുരക്ഷിതമായ അകലത്തിൽ നിന്ന് മാത്രം കാണാൻ സൗകര്യമൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കാഴ്ചകളും ബാൽക്കണി ക്ലിഫിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. സന്ധ്യയോടടുപ്പിച്ച് സൂര്യൻ കടലിൽ അസ്തമിക്കാൻ തുടങ്ങുന്ന സമയം ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. പാർക്കിലൂടെയുള്ള കാർ യാത്ര വീണ്ടും മനോഹരമായി. അസ്തമയ സൂര്യന്റെ ചുവപ്പ് വെളിച്ചം മരങ്ങൾക്കിടയിലൂടെ റോഡിലേക്ക് അരിച്ചിറങ്ങി. മടക്കയാത്രയിൽ കണ്ട കാഴ്ചകളുടെ ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞു. ബാൽക്കണി ക്ലിഫ് സമ്മാനിച്ച ശാന്തതയും കാർ യാത്രയുടെ സുഖവും തിരമാലകളുടെ താളവും എല്ലാം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: നമ്മളെല്ലാവരും ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, ഒരു പുതിയ ശീലം തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു പഴയ ശീലം ഉപേക്ഷിക്കാൻ എന്താണ് ഇത്ര പ്രയാസം എന്ന്. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് എളുപ്പമാണ്, എന്നാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ തലച്ചോർ അതിനെ ശക്തിയായി ചെറുക്കുന്ന പോലെ തോന്നും. ഇപ്രകാരം നമ്മുടെ തലച്ചോർ മാറ്റങ്ങളെ ചെറുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രതിരോധത്തെ മറികടക്കാൻ പ്രതിഫലങ്ങൾ അഥവാ റിവാർഡ്സ് എങ്ങനെയാണ് സഹായിക്കുന്നത്? കൗതുകകരമായ ഒരു കാര്യമാണത്. മാറ്റമെന്നത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്, എന്നാൽ നമ്മുടെ തലച്ചോറ് ഈ മാറ്റങ്ങളെ സ്വാഭാവികമായും ചെറുക്കാൻ ശ്രമിക്കുന്നു. ഇതിന് മൂന്ന് പ്രധാന ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. സ്ഥിരത നിലനിർത്താനുള്ള വയറിംഗ് അഥവാ ഹോമിയോസ്റ്റാറ്റസ്, അതായത് തലച്ചോറിന്റെ പ്രധാന ധർമ്മം ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആന്തരിക സ്ഥിരത നിലനിർത്തുക എന്നതാണ്. ഇതിന് ശാസ്ത്രത്തിൽ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നു. അപ്രവചനീയത സമ്മർദ്ദ പ്രതികരണങ്ങൾക്ക് അഥവാ സ്ട്രെസ് റെസ്പോൺസിന് കാരണമാകും. അതുകൊണ്ട് നിലവിലുള്ള അവസ്ഥ അതെത്ര മോശമാണെങ്കിൽ പോലും പരിചിതമായ സ്ഥിരത നൽകുന്നതിനാൽ തലച്ചോറ് അതിൽ തന്നെ തുടരാൻ ഇഷ്ടപ്പെടുന്നു. പരിചിതമായ പാത സുരക്ഷിതമാണെന്ന സന്ദേശമാണ് തലച്ചോറ് നൽകുന്നത്. വൈജ്ഞാനിക പരിശ്രമം അഥവാ കോഗ്നിറ്റീവ് എഫേർട്ട് ആണ്, അതായത് പുതിയ ചിന്തകളോ പുതിയ പെരുമാറ്റങ്ങളോ പഠിക്കാൻ തലച്ചോറിന് കൂടുതൽ മാനസിക ഊർജം ആവശ്യമാണ്. തലച്ചോറ് വളരെ മടിയനാണ്, ഊർജം സംരക്ഷിക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് വർഷങ്ങളായി ഉപയോഗിച്ച തഴക്കമായ ന്യൂറൽ പാതകളിലേക്ക്, അതായത് നമ്മുടെ ശീലങ്ങളിലേക്ക് എളുപ്പത്തിൽ മടങ്ങിപ്പോകാനാണ് ഇഷ്ടപ്പെടുന്നതും. ഈ പഴയ ശീലങ്ങൾ ഒരു ഷോർട്ട്കട്ട് പോലെയാണ്. ഒരു പുതിയ വഴി വെട്ടിത്തെളിക്കുന്നതിനേക്കാൾ എളുപ്പം പഴയ പാതയിലൂടെ നടക്കുക എന്നതാണ് ഈ തലച്ചോറിന്റെ ഒരു രീതി. മൂന്നാമത്തേത് ഭയവും അപകട സാധ്യതയുമാണ്. അതായത് മാറ്റം എന്ന് കേൾക്കുമ്പോൾ അത് അപകട സാധ്യത നിറഞ്ഞതാണെന്ന സന്ദേശം തലച്ചോറിന്റെ ചില ഭാഗങ്ങൾ നൽകുന്നു. തലച്ചോറിലെ ഭയത്തെയും ഭീഷണിയെയും തിരിച്ചറിയുന്ന ഭാഗമായ അമിഗ്ഡല മാറ്റമുണ്ടാകുമ്പോൾ സജീവമാകും. ഇത് പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള പ്രവണതയിലേക്ക് നമ്മെ നയിക്കുന്നു. ഒരു പുതിയ ജോലി ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉത്കണ്ഠ ഇതിന് ഉദാഹരണമാണ്. നമ്മുടെ തലച്ചോറിന്റെ ഈ സ്വാഭാവിക പ്രതിരോധത്തെ മറികടക്കാനുള്ള ശക്തമായൊരു വഴിയാണ് പ്രതിഫലങ്ങൾ അഥവാ റിവാർഡ്സ്. പ്രതിഫലങ്ങൾ ഉപയോഗിച്ച് മാറ്റങ്ങളെ എങ്ങനെയാണ് തലച്ചോറ് സ്വീകരിക്കുന്നത് എന്ന് നോക്കാം. ഒരു പുതിയ പെരുമാറ്റം ഒരു പ്രതിഫലത്തിലേക്ക് നയിക്കുമ്പോൾ അതൊരു അഭിനന്ദനമാവാം അല്ലെങ്കിൽ ആത്മസംതൃപ്തിയാവാം. തലച്ചോറ് ഡോപമൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ പുറത്തുവിടും. ഡോപമൈൻ പഠനത്തെയും പ്രചോദനത്തെയും ശക്തിപ്പെടുത്തും. ഈ ഡോപമൈൻ തരംഗം തലച്ചോറിന് ഇങ്ങനെയൊരു സന്ദേശം നൽകും: ഈ പ്രവർത്തനം നല്ലതാണ്, ഇതാവർത്തിക്കണം. ഈ പ്രതിഫലം കാരണം പുതിയ ശീലം തലച്ചോറിന് സന്തോഷകരമായൊരു അനുഭവമായി മാറും. തലച്ചോറിന് പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കാനും നിലവിലുള്ളവയെ ശക്തിപ്പെടുത്താനുമുള്ള കഴിവാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. പോസിറ്റീവായ പ്രതിഫലങ്ങൾ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ പ്രോത്സാഹിപ്പിക്കും. തുടർച്ചയായി പ്രതിഫലം ലഭിക്കുമ്പോൾ പുതിയ പെരുമാറ്റത്തിനായി തലച്ചോറിൽ ശക്തമായ പുതിയ ന്യൂറൽ പാതകൾ രൂപപ്പെടും. ഈ പുതിയ ശീലം കാലക്രമേണ കൂടുതൽ എളുപ്പമുള്ളതാക്കി മാറ്റും. ഉദാഹരണത്തിന്, സ്ഥിരമായി വ്യായാമം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജസ്വലത ഒരു പ്രതിഫലമാണ്. ഈ പ്രതിഫലം കാരണം വ്യായാമം ചെയ്യുന്നത് പിന്നീട് തലച്ചോറിനൊരു ഭാരമാകാതെ മാറും. പ്രതിഫലങ്ങൾ ലഭിക്കുമ്പോൾ തലച്ചോറ് ആ പുതിയ പെരുമാറ്റത്തിൽ നിന്ന് നല്ല ഫലം പ്രതീക്ഷിക്കാൻ പഠിക്കുന്നു. ഒരു പുതിയ പെരുമാറ്റം ഒരു പ്രതിഫലത്തിന് കാരണമാകുമെന്ന് തലച്ചോറ് പ്രതീക്ഷിക്കുമ്പോൾ മാറ്റത്തോടുള്ള അതിന്റെ പ്രതിരോധം കുറയും. കാരണം പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ അമിഗ്ഡലയുടെ ഭയത്തെ മറികടക്കാൻ തലച്ചോറിന് ശക്തി നൽകും. മാറ്റം വരുത്തുന്നതിലെ ബുദ്ധിമുട്ടിനേക്കാൾ വലുതാണ് അതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടം എന്ന ബോധ്യം ഉണ്ടാക്കുന്നു. മാറ്റം നമ്മുടെ തലച്ചോറിന് സ്വാഭാവികമായും ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പുതിയ ശീലങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ മടുപ്പ് തോന്നുന്നത് നിങ്ങളുടെ പരാജയമല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിന്റെ ഹോമിയോസ്റ്റാസിസ് എന്ന പ്രവർത്തനമാണ്. വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിനിടയിൽ ചെറിയ പ്രതിഫലങ്ങൾ നൽകി നിങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുക. ഉദാഹരണത്തിന്, 10 മിനിറ്റ് പഠിച്ച ശേഷം 5 മിനിറ്റ് വിശ്രമം, ഒരു ദിവസത്തെ ജോലി പൂർത്തിയാക്കിയ ശേഷം ഇഷ്ടപ്പെട്ടൊരു ചായ, ഇതൊക്കെ നമ്മുടെ സന്തോഷങ്ങളിലൊന്നല്ലേ? ഇത്തരം ചെറിയ ഡോപ്പമൈൻ റിലീസുകൾ പുതിയ ശീലങ്ങളുമായി ബന്ധപ്പെട്ട ന്യൂറൽ പാതകളെ ശക്തിപ്പെടുത്തും. നമ്മുടെ തലച്ചോറ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഈ അറിവ് സ്വയം മെച്ചപ്പെടുത്താനുള്ള നമ്മുടെ യാത്രയിൽ ഒരു വലിയ ശക്തിയായി മാറും. പ്രതിരോധം തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ശരിയായ പ്രതിഫലങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തലച്ചോറിനെ വഴിതിരിച്ചുവിടാനും പുതിയതും ആരോഗ്യകരവുമായ ശീലങ്ങളിലേക്ക് അതിനെ പരിശീലിപ്പിക്കാനും സാധിക്കും.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേദ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ HIV അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ HIV സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
2: ഇനി കാർഷിക മേഖലാ വാർത്തകൾ കേൾക്കാം. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് LR മധുജൻ. ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സെപ്റ്റംബർ 10-11 തീയതികളിൽ രാവിലെ 10 മണി മുതൽ ആടുവളർത്തൽ ആദായകരമാക്കാം വിഷയത്തിൽ സൌജന്യ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0494-296-2296 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ സെപ്റ്റംബർ 16-17 തീയതികളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9888-3444-95-39642-42 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിലെ കെ അഗ്രിടെക് ലോഞ്ച് പാഡ് കൂൺകൃഷിയിലും സ്പോൺ ഉൽപ്പാദനത്തിലും താൽപര്യമുള്ളവർക്കായി ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. ശാസ്ത്രീയ കൂൺകൃഷി രീതികൾ, സബ്സ്ട്രേറ്റ് തയ്യാറാക്കൽ, രോഗനിയന്ത്രണം, സ്പോൺ മാനേജ്മെന്റ്, വിളവെടുപ്പ്, വിപണനം എന്നിവ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ. രജിസ്ട്രേഷനുള്ള അവസാന തീയതി സെപ്റ്റംബർ 6. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വച്ച് സെപ്റ്റംബർ 14 മുതൽ 25 വരെ 10 ദിവസത്തെ ക്ഷീരോൽപാദന നിർമ്മാണ സംരംഭകത്വ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സെപ്റ്റംബർ 9 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതും പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-244-0911-906-1-09-8924 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st prize 20,000, 2nd prize 10,000, 3rd prize 5,000, 10 പേർക്ക് പ്രോത്സാഹന സമ്മാനം 1,000 വീതം എങ്ങനെ ലഭിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം, 695003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുൻപ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.
0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ശ്രീഭൂവിൽ അസ്ഥിര. എന്താണ് ഈ ഭൂമിയിൽ സ്ഥിരമായിട്ടുള്ള ഒന്ന്? യാതൊന്നുമില്ല. എല്ലാം മാറുന്നു, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു. മാറ്റമില്ലാത്ത ഒന്നേയുള്ളൂ, അത് മാറ്റം തന്നെ. ഉന്നതമായ കുന്നുമെന്നല്ല, ആഴിയും ഒരിക്കൽ നശിക്കുമെന്നോർത്താൽ എന്ന് മഹാകവി കുമാരനാശാൻ വീണപൂവിൽ എടുത്തു പറഞ്ഞിട്ടുള്ളതും ശ്രീഭൂവിൽ അസ്ഥിരമെന്ന് സമാശ്വസിക്കുന്നതും ഓർക്കുക. ആ നിലയ്ക്ക് ഒരാൾക്ക് പ്രാഥമികമായും ഉണ്ടാവേണ്ട അറിവ് ഈ നശ്വരതയെക്കുറിച്ചാണ്. അതിനാൽ യാതൊന്നിനോടും പ്രത്യേകമായ മമതയോ സംഗമമോ പാടില്ല. സ്ഥിരമായ ഒന്നിനോട് ചേർന്ന് നിൽക്കാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. സ്ഥിരമായ നിലനിൽപ്പല്ലാതെ വസ്തുക്കളെ ശാശ്വതമാണെന്ന് തെറ്റിദ്ധരിച്ച് അവയിൽ അർപ്പിക്കുന്ന ഭ്രമം മഹത്തുക്കൾക്ക് ചേർന്നതല്ല. അല്പജ്ഞതയും മൗഢ്യവും അത്രേ അത്. ക്ഷണികമായ ഒന്നിലും ഭ്രമിച്ച് ജന്മദുഃഖം അനുഭവിക്കുവാൻ ഇടയാവാതെ നോക്കുകയാണ് വേണ്ടത്. ധനം, ധനം കൊണ്ട് അനുഭവിക്കേണ്ടതായ സുഖം, അതിനുള്ള ഉപാധിയായ ശരീരം, ശരീരത്തിലെ യൗവനം, മറ്റ് താൽക്കാലികമായ ആകർഷണങ്ങൾ, നൈമിഷികമായ നിർവൃതി, ഇവയിലെല്ലാം മൂഢന്മാർ സ്വയം മറന്ന് വിശ്വസിക്കുന്നു. എക്കാലത്തും ഏതവസ്ഥയിലും അവ അങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് കരുതി അഹങ്കരിക്കുന്നു. പക്ഷെ സത്യമെന്താണ്? അനശ്വരം എന്ന് വിശേഷിപ്പിക്കാവുന്ന യാതൊന്നുമില്ല ഈ ഭൂമിയിൽ. പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്: ബന്ധങ്ങൾ വീടുവരെ, ഭാര്യ വഴി തുടങ്ങുന്നിടം വരെ, മകൻ ശ്മശാനം വരെ, പിന്നെയുള്ള ദൂരം കൂടെയാരെ? ആരുമില്ല, അവനവൻ ചെയ്ത ധർമ്മമൊഴികെ.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ സെപ്റ്റംബർ 3 സഞ്ചരിക്കുന്നു. 1658 സെപ്റ്റംബർ 3, 17 ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ സൈനിക മേധാവിയും ആഭ്യന്തര വിപ്ലവ നായകനുമായിരുന്ന ഒളിവർ ക്രോംവെൽ അന്തരിച്ചിരിക്കുന്നു. 1783 സെപ്റ്റംബർ 3, അമേരിക്കൻ വിപ്ലവത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള ഉടമ്പടി ബ്രിട്ടനും അമേരിക്കൻ ഐക്യനാടുകളും തമ്മിൽ ഒപ്പുവയ്ക്കുന്നു. 1786 സെപ്റ്റംബർ 3, തിരുവിതാംകൂറിലെ 13176 ഈഴവർ ഒപ്പിട്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചിരിക്കുന്നു. 1928 സെപ്റ്റംബർ 3, രോഗങ്ങളെ കീഴടക്കാനുള്ള ആരോഗ്യശാസ്ത്ര രംഗത്തെ അന്വേഷണങ്ങളുടെ ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിക്കൊണ്ട് അലക്സാണ്ടർ ഫ്ലമിംഗ് പെനിസിലിൻ നോട്ടാറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു.
2: 91.2 FM കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശാന്തിരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം കുറുപ്പിന്റെ കണക്കുപുസ്തകം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ആലപിച്ചത് കെ എസ് ചിത്രയും പി ജയചന്ദ്രനും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25-നകം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും നിരവധി കരാറുകൾ കൈമാറി. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളർച്ചാ വേഗത നിലനിർത്തിയിട്ടുണ്ടെന്നും ഇത് ലോകത്തിന് മുഴുവൻ ആത്മവിശ്വാസം പകരുന്നതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: दुनिया के कई हिस्सों में संघर्ष की स्थिति बनी हुई है. हर क्षेत्र में अनिश्चितता का प्रभाव पड़ रहा है. इस चुनौतीपूर्ण माहौल में भी भारत की इकोनॉमी ने अपनी गति बनाए रखी है. पिछले क्वार्टर में हमने 7.8% की ग्रोथ दर्ज की है. आज भारत की ग्रोथ स्टोरी दुनिया के लिए विश्वास और नए अवसरों का स्रोत बन रही है.
0: 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിരത പ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണ് ഇത്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിച്ചു. ഈ മാസം 28-നാണ് ഉപതിരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക ഇന്നു മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 35 രൂപയായിരിക്കും കിലോയ്ക്ക് വില ഈടാക്കുകയെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണത്തിനുശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകും. ബോധപൂർവം വില വർദ്ധിപ്പിക്കാനുള്ള ശ്രമം അനുവദിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. മെസ്സി വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് ADGP പി വിജയൻ നേതൃത്വം നൽകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടുക്കിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ADGP ലോ ആൻഡ് ഓർഡർ CP വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹവും ADGP, SP, DYSP അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും അത് അന്വേഷിക്കുന്നത്. വളരെ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ അന്വേഷണ സംഘം അതിന്റെ മേൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു.
0: കുന്നംകുളം പോലീസ് മർദ്ദന പരാതിയിൽ VS സുജിത്തിന്റെ പരാതി DGP കൈമാറിയെന്നും റിപ്പോർട്ട് കിട്ടിയാൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25-നകം കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. SIT അന്വേഷണ പുരോഗതിയിൽ കേസ് പരിഗണിച്ച ദേവസ്വം ബെഞ്ച് തൃപ്തി രേഖപ്പെടുത്തി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജംഷഡ്പൂരിലെ ശാസ്ത്രീയ പരിശോധനാ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിക്കാൻ കാലതാമസം നേരിട്ടതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതെന്ന് SIT വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഷ്ടമിരോഹിണി മഹോത്സവം നാളെ. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദഊട്ട് ഉണ്ടായിരിക്കും. പ്രത്യേക ദർശനങ്ങൾക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാളയം മുതൽ കിഴക്കേക്കോട്ട വരെയാണ് നിയന്ത്രണം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ നാളെ നടക്കും. ഇതോടനുബന്ധിച്ച് കോട്ടയം ജില്ലയിലെ ചേനപ്പാടി കരക്കാർ ആറന്മുളയിലെത്തി പാളത്തൈര് സമർപ്പണം നടത്തി. വിപുലമായ ഒരുക്കങ്ങളാണ് ആറന്മുള പാർത്ഥസാരഥിയുടെ പിറന്നാൾ സദ്യയ്ക്കായി നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
4: 52 പള്ളിയോടക്കരക്കാരും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും ഉൾപ്പെടെ 600,000 പേർക്ക് സദ്യ നൽകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ക്ഷേത്രവളപ്പിൽ നടക്കുന്നത്. വള്ളക്കാർ പാടിച്ചോദിക്കുന്ന ചേനപ്പാടി കേളിച്ചാരുടെ പാളത്തൈരിന് അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പ്രാധാന്യമുണ്ട്. അഷ്ടമിരോഹിണി ദിനമായ നാളെ ഉച്ചയ്ക്ക് 12 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ആനക്കൊട്ടിലിൽ ഭദ്രദീപം കൊളുത്തി ഭഗവാന് സദ്യ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് 52 കരക്കാർക്കും സദ്യ വിളമ്പും. 501 പറാരിയുടെ സദ്യയാണ് ഒരുക്കുന്നത്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തും. വൈകിട്ട് 6:30 മുതൽ രാത്രി 12 മണി വരെയായിരിക്കും നിയന്ത്രണം. ഇന്നലെ വൈകിട്ടും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കൃത്യസമയത്ത് പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 31 വരെ രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ

14,240 രൂപയുമാണ് ഇന്നത്തെ വില. ഓരോ കുടുംബവും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇടുക്കി ജില്ലാതല തൂഫാൻ ജാഗരൺ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10,748 പേരെ അറസ്റ്റ് ചെയ്യുകയും 9,000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 170 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടുകയും ചെയ്തതായി മന്ത്രി വ്യക്തമാക്കി. ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് ജാമ്യം. ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായ പി എസ് പ്രശാന്ത് 43 ദിവസമായി ജയിലിലാണ്. സംസ്ഥാന യുവജനോത്സവ വിജയികൾക്ക് ഐടിഐ പ്രവേശനത്തിൽ പ്രത്യേക ബോണസ് മാർക്ക് അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുൻപ് നിലവിലുണ്ടായിരുന്ന പെർസെന്റേജ് ഗ്രേസ് മാർക്ക് രീതി ഒഴിവാക്കിക്കൊണ്ടാണ് തൊഴിലും നൈപുണ്യവും വ്യാവസായിക പരിശീലന വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോട്ടയം നാഗമ്പടത്തുള്ള റിലയൻസ് ഡിജിറ്റൽ ഷോപ്പിൽ നിന്നും ഏകദേശം 60 ലക്ഷം രൂപ വിലമതിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 ജീവനക്കാർ പിടിയിലായി. മോഷണം നടന്ന് 73 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലാകുന്നത്. 73 ലാപ്ടോപ്പും ഐഫോണുകളും ഐപാഡുകളുമാണ് കാണാതായത്. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25-നകം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ. സാന്ധ്യരാഗങ്ങളിൽ ഇനി ജഗജീത് സിംഗ് ആലപിച്ച ഗാനം കേൾക്കാം.

സന്ധ്യയുടെ സുഖദ ചാരുത പാട്ടിലൂടെ സമ്മോഹനമാകുന്നു. കെ ജി യേശുദാസ് ആലപിച്ച ഗാനമാണ് സാന്ധ്യരാഗത്തിൽ ഇനി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് സ്വാതി, ഞാൻ തിരുവനന്തപുരം ജില്ല ധനുസരത്തുനിന്നാണ് വരുന്നത്. എനിക്ക് കേൾക്കാൻ താല്പര്യം ഇഷ്ടമുള്ള പാട്ട്, താല്പര്യം കൂടിയ ഒരു പാട്ടാണ് നിനക്ക എന്നൊരു പാട്ട്. അതായത് ഇത് ഞങ്ങളുടെ ലോകം എന്ന സിനിമയിലെ നിനക്ക എന്ന പാട്ട്. അത് ഞാൻ എൻ്റെ ഫ്രണ്ട് ഹർഷനാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

എൻ്റെ പേര് മാളവിക എന്നാണ്. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് പ്രേമം എന്ന സിനിമയിലെ മലരെ എന്ന് പറയുന്ന സോങ്ങാണ് എനിക്ക് കരുണാസായി റേഡിയോയിലൂടെ കേൾക്കാൻ താല്പര്യം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ബെൽജിയം പ്രധാനമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് ബെൽജിയം. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്രവുമായി ബന്ധപ്പെട്ട രൂപരേഖ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പുലർച്ചെ 2:55 വിക്ഷേപണം. കേരളത്തിൽ സവാള വില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. നിയമ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് നിയമപരമായ അധികാരമില്ലെന്ന് സുപ്രീംകോടതി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെയ്വറുമായി ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തെ നേരിടുന്നതിൽ സമഗ്ര സമീപനം സ്വീകരിക്കാൻ ഇന്ത്യയും ബെൽജിയവും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. ഒരുവിധ ഭീകരവാദത്തെയും ന്യായീകരിക്കാനാവില്ലെന്നും ഇതിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും ഇരുവരും സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ബെൽജിയം പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. യുക്രൈനിലും പശ്ചിമേഷ്യയിലും സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും നേതാക്കൾ മുന്നോട്ട് വെച്ചു.
1: आज हमने रीजनल और ग्लोबल डेवलपमेंट पर भी विस्तार से चर्चा की. भारत और बेल्जियम दोनों ही रूल ऑफ लॉ, डायलॉग और डिप्लोमेसी में विश्वास रखते हैं. यूक्रेन हो या वेस्ट एशिया, हम संघर्ष की शीघ्र समाप्ति और शांति के सभी प्रयासों का समर्थन करते हैं और आतंकवाद के हर रूप को जड़ से समाप्त करना हमारी साझी प्रतिबद्धता है.
0: അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായ ഇന്ത്യ ലോകത്തെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണെന്ന് ബെൽജിയം പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യങ്ങൾക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്താനുള്ള താൽപര്യവും അദ്ദേഹം പങ്കുവച്ചു. ഉഭയകക്ഷി വ്യാപാരം അടുത്ത 5 വർഷത്തിനിടെ ഇരട്ടിയായി വർദ്ധിപ്പിക്കാനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യം തടയൽ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും ബെൽജിയവും ധാരണാപത്രവും കൈമാറി. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്രവുമായി ബന്ധപ്പെട്ട രേഖയായ രക്ഷ ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പുറത്തിറക്കി. ആഗോള പ്രതിരോധ പങ്കാളിത്തങ്ങൾക്കായി അടുത്ത 10 വർഷത്തിനിടെ രാജ്യം സ്വീകരിക്കുന്ന തന്ത്രപരമായ രൂപരേഖയും കാഴ്ചപ്പാടും വിവരിക്കുന്നതാണ് സമഗ്രമായ ഈ രേഖ എന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സൌഹൃദ രാജ്യങ്ങളുമായി സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, പരിശീലന പരിപാടികൾ, തദ്ദേശീയ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തുടങ്ങിയവയെക്കുറിച്ച് രേഖയിൽ പ്രതിപാദിക്കുന്നു. നടപ്പു സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ രാജ്യം 7.8% GDP വളർച്ച കൈവരിക്കുന്നതിൽ ചെറുകിട ഇടത്തരം വ്യവസായ മേഖല വഹിച്ച നിർണായക പങ്കിനെ പ്രശംസിച്ച് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ആഗോള വിപണിയുടെ 1/2 കൈകാര്യം ചെയ്യുന്ന പ്രധാന കയറ്റുമതി രാജ്യമായി മാറാൻ അടുത്തിടെ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇന്ത്യയെ സഹായിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ സ്വാഗതം ചെയ്ത് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ. നയതന്ത്ര ചർച്ചകൾക്ക് യുക്രൈൻ സന്നദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റഷ്യൻ ആക്രമണത്തെ തുടർന്ന് ഈ ആഴ്ച യുക്രൈനിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതിനിടെയാണ് ശ്രീ ജയശങ്കറിന്റെ കീവ് സന്ദർശനം. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. സുപ്രീംകോടതിയുടെ ആഭിമുഖ്യത്തിൽ ബ്രിക്സ് ചീഫ് ജസ്റ്റിസസ് ഫോറം നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാർ ഫോറത്തിൽ പങ്കെടുക്കും. റഷ്യ, ചൈന, ഇറാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചർച്ച നടത്തും. നീതി നിർവഹണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളാണ് പരിപാടിയിൽ ചർച്ച ചെയ്യുക.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 35 രൂപയായിരിക്കും കിലോയ്ക്ക് വില ഈടാക്കുക എന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണത്തിനു ശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാനുള്ള ഇടപെടലുണ്ടാകും. നാളികേര പുനരുജ്ജീവനത്തിനായി 500 കോടി രൂപയുടെ പദ്ധതി കേന്ദ്രത്തിൽ സമർപ്പിച്ചതായും കോഴിക്കോട് കുറ്റിയാടിയിൽ ആദ്യ നാളികേര വികസന പാർക്ക് ആരംഭിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചെന്നും ശ്രീ ടി സിദ്ദിഖ് പറഞ്ഞു.
3: 100 ടൺ സവാള NCCF വഴി പ്രൊക്യൂർ ചെയ്ത് അടിയന്തരമായി മാർക്കറ്റിൽ ഇടപെടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. 35 രൂപയ്ക്കായിരിക്കും ഈ സവാള വിൽക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത്. ആദ്യപടിയായി 30 ടൺ ലഭ്യമാക്കാനുള്ള ഓർഡർ ഇന്ന് തന്നെ പ്ലേസ് ചെയ്ത് സാധനം എത്തിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്.
0: കേരളത്തിൽ ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈകിട്ട് 6:30 രാത്രി 12 ഇടയ്ക്കാണ് നിയന്ത്രണം. ഇന്നലെയും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നിയമ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് നിയമപരമായ അധികാരമില്ലെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് അതത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചു. ഹൈദരാബാദിലെ നാൽസർ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് പങ്കെടുക്കുന്നതിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിൽ ബാർ കൌൺസിൽ സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ടാണ് കോടതി ഇടപെടൽ. വാരാണസിയിലെ പ്രളയ സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജില്ലാ ഭരണകൂടവുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത പ്രധാനമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഫറൂഖാബാദ് ജില്ലയിലെ പ്രളയബാധിത മേഖലകളിൽ വ്യോമ നിരീക്ഷണം നടത്തി. പട്ന ഉൾപ്പെടെ ബീഹാറിലെ വിവിധ മേഖലകളിൽ ഗംഗാനദിയിൽ ജലനിരപ്പ് ഉയർന്ന നിലയിൽ തുടരുകയാണ്. ജാർഖണ്ഡിലും കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമി ഫൈനൽ ഉറപ്പാക്കാനാകും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് കാനഡയുടെ വിക്ടർ ലായിയെ പരാജയപ്പെടുത്തി. നാളെ ഹോങ്കോങ്ങിന്റെ ലീ ചെയുക് യുവിനെ ശ്രീകാന്ത് നേരിടും. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫ്രഞ്ച് സഖ്യത്തെ പരാജയപ്പെടുത്തി ക്വാർട്ടറിൽ കടന്നു. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയ്ക്ക് 6 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വില. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $97 മുകളിലായി. ഇറാൻ US സംഘർഷം എണ്ണ വിതരണത്തെ ബാധിച്ചേക്കുമെന്ന ആശങ്കയാണ് വില ഉയരാൻ കാരണം. രാജ്യത്തെ ഓഹരി വിപണികൾ തുടർച്ചയായ 4ാം ദിവസവും ഇടിഞ്ഞു. സെൻസെക്സ് 417 പോയിന്റും നിഫ്റ്റി 41 പോയിന്റും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 2,440 രൂപ വർദ്ധിച്ച് 1,13,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. റെയിൽവേ സിഗ്നലിംഗ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഓട്ടോമാറ്റിക് ഡോർ സൌകര്യമുള്ള പുതിയ തലമുറ സബ് അർബൻ ട്രെയിനുകൾ അവതരിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മുംബൈ മുതൽ സിന്ധുദുർഗ് വരെയുള്ള എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരത് ഇന്നോവേറ്റ് സംരംഭത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഡീപ് ടെക് ഇന്നോവേഷൻ സംവിധാനത്തെ ആഗോളതലത്തിൽ പ്രദർശിപ്പിക്കുന്നതിനും സഹകരണത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ സംരംഭമെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തെ ആഗോള ഇന്നോവേഷൻ ഹബ്ബായി ഉയർത്തുക എന്ന കാഴ്ചപ്പാടാണ് ഇതിനു പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനമായി. ഈ മാസം 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. പ്രശസ്ത ഫുട്ബോൾ താരം മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് ADGP PVJ നേതൃത്വം നൽകും. ബെൽജിയം പ്രധാനമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് ബെൽജിയം. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്രവുമായി ബന്ധപ്പെട്ട രൂപരേഖ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പുലർച്ചെ 2:55 വിക്ഷേപണം. കേരളത്തിൽ സവാള വില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. നിയമ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് നിയമപരമായ അധികാരമില്ലെന്ന് സുപ്രീംകോടതി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8.
4: സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.9.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് സൂരജ്, ഞാൻ ട്രിവാൻഡ്രം തിരുമലയെന്ന് വരുന്നു. എനിക്ക് റേഡിയോ ഒന്ന് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് മഞ്ഞുപോലെ എന്നുള്ള പാട്ടാണ്, ദോസ് എന്ന സിനിമയിലുള്ള പാട്ടാണ്.

എന്റെ പേര് അനുരാഗമാണ്. ഞാൻ എം ജി കോളേജിൽ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. എനിക്ക് വളരെ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഞാൻ എല്ലാ ദിവസവും കേട്ടുകൊണ്ട് ഉറങ്ങുന്ന, മിക്ക ദിവസങ്ങളും കേട്ടുകൊണ്ട് ഉറങ്ങുന്ന ഒരു പാട്ടാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഹായ്, എൻ്റെ പേര് ഗൗരി. ഞാനിന്ന് കരുണാസായി റേഡിയോയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് വെള്ളിത്തിരയിലെ ഹൃദയസഖി.

എൻ്റെ പേര് അനക. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. ഇന്ന് കരുണാസായി റേഡിയോയിലൂടെ എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ചാന്ദുപൊട്ട് സിനിമയിലെ ആഴക്കടലിൻ്റെ അങ്ങേക്കരയിലെ എന്ന പാട്ടാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മാനസം. മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. മാനസത്തിൽ ഇന്ന് ഓൾഫാക്ടറി റെഫറൻസ് ഡിസോർഡറിനെ കുറിച്ച് കേൾക്കാം. ഓൾഫാക്ടറി റെഫറൻസ് ഡിസോർഡർ അഥവാ ഒ എന്നത് ഒരാൾ തന്നിൽ നിന്ന് മോശം ഗന്ധം പുറപ്പെടുന്നുണ്ടെന്നും അത് മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്നും അമിതമായി ഭയപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ്. തന്റെ ശരീരത്തിൽ നിന്നോ ശ്വാസത്തിൽ നിന്നോ വിയർപ്പ്, മലം അല്ലെങ്കിൽ ചീഞ്ഞ വസ്തുക്കൾ എന്നിവയുടേതിന് സമാനമായ ദുർഗന്ധം വരുന്നുണ്ടെന്ന ഉറച്ച വിശ്വാസമാണ് ഈ രോഗത്തിന്റെ പ്രധാന പ്രത്യേകത. മറ്റുള്ളവർക്ക് ഈ ഗന്ധം അനുഭവപ്പെടുന്നില്ലെങ്കിലും രോഗി അത് വിശ്വസിക്കാൻ തയ്യാറാകില്ല. ദുർഗന്ധം ഒഴിവാക്കാനായി ദിവസം പലതവണ

കുളിക്കുക. വസ്ത്രം മാറിക്കൊണ്ടിരിക്കുക. അമിതമായി പെർഫ്യൂമുകളോ ഡിയോഡ്രന്റുകളോ ഉപയോഗിക്കുക. ആരെങ്കിലും മൂക്ക് തിരുമുകയോ ജനൽ തുറക്കുകയോ അടുത്തൊരാൾ മറ്റൊരാളോട് രഹസ്യം പറയുകയോ ചെയ്താൽ അത് തന്റെ ശരീരത്തിലെ ദുർഗന്ധം കാരണമാണെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. സ്വന്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ആവർത്തിച്ച് മണത്തു നോക്കുകയോ ഗന്ധമുണ്ടോ എന്ന് മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുക. ആളുകൾ തന്നെ കളിയാക്കുമെന്ന പേടി, അത് കാരണം പൊതുസ്ഥലങ്ങളിൽ പോകുന്നതും ആൾക്കൂട്ടത്തിനിടയിൽ ഇരിക്കുന്നതും ഇവർ ഒഴിവാക്കുന്നു. ഇത് പലപ്പോഴും കടുത്ത വിഷാദത്തിലേക്കും ഒറ്റപ്പെടലിലേക്കും നയിക്കാം. ലോകാരോഗ്യ സംഘടനയുടെ ICD-11 പ്രകാരം ഇത് ഒബ്സസീവ് കമ്പൽസീവ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രോഗിക്ക് അനുഭവപ്പെടുന്ന ഗന്ധം പലപ്പോഴും അവരുടെ ഭാവന മാത്രമായിരിക്കും. എന്നാൽ ചിലരിൽ നേരിയ ഗന്ധം ഉണ്ടായേക്കാമെങ്കിലും അതിനെ അതീവ ഗുരുതരമായ ഒന്നായി അവർ കാണുന്നു. വിവരങ്ങൾ വിശകലനം ചെയ്യുന്ന തലച്ചോറിലെ ചില ഭാഗങ്ങളുടെ അമിതമായ പ്രതികരണം ഇതിന് കാരണമായേക്കാം. ഓൾഫാക്ടറി റെഫറൻസ് ഡിസോർഡറിന്റെ ന്യൂറോളജിക്കൽ വശങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് തലച്ചോറിലെ വികാരങ്ങളെയും ഗന്ധങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിലെ അസ്വാഭാവികമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. പ്രധാനമായും ഉത്കണ്ഠയും ഭയവും നിയന്ത്രിക്കുന്ന അമിഗ്ഡല, ഗന്ധങ്ങൾ തിരിച്ചറിയുന്ന ഓൾഫാക്ടറി കോർട്ടെക്സ് എന്നിവ തമ്മിലുള്ള ആശയവിനിമയത്തിലുണ്ടാകുന്ന അപാകതകൾ ഇതിൽ വലിയ പങ്കുവഹിക്കുന്നു. സാധാരണഗതിയിൽ നിസ്സാരമായ ഗന്ധങ്ങളെപ്പോലും തലച്ചോറിലെ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ് തെറ്റായി വിശകലനം ചെയ്യുകയും അത് തന്നിൽ നിന്നുള്ള ദുർഗന്ധമാണെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടാക്കുകയും ചെയ്യുന്നു. കൂടാതെ തലച്ചോറിലെ രാസ സന്ദേശവാഹകനായ സെറോട്ടോണിന്റെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇത്തരം ഒബ്സസീവ് ചിന്തകളെയും ആവർത്തിച്ചുള്ള പെരുമാറ്റങ്ങളെയും ഉത്തേജിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വൃത്തിക്ക് അമിത പ്രാധാന്യം നൽകുന്ന സാഹചര്യങ്ങളിൽ വളരുന്ന വ്യക്തികളിൽ ഇത്തരം ആശങ്കകൾ കൂടുതലായി കണ്ടുവരുന്നു. മറ്റ് ഒബ്സസീവ് ഡിസോർഡറുകളെ പോലെ തന്നെ ORD-ക്കും ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ദുർഗന്ധത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകളെ മാറ്റാനും ആവർത്തിച്ചുള്ള പരിശോധനകൾ ഒഴിവാക്കാനും കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി സഹായിക്കുന്നു. ഉത്കണ്ഠ കുറയ്ക്കാനും ചിന്തകളെ നിയന്ത്രിക്കാനും സഹായിക്കുന്ന മരുന്നുകൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. സമൂഹത്തിൽ ആത്മവിശ്വാസത്തോടെ ഇടപെടാൻ സോഷ്യൽ സ്കിൽസ് ട്രെയിനിംഗ് രോഗിയെ പ്രാപ്തമാക്കുന്നു.

0: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. മനുഷ്യ മസ്തിഷ്കത്തിന്റെ സവിശേഷമായ വികാസം, പ്രത്യേകിച്ച് നിയോ ഫെമിസ്ഫിയറിലെ മാറ്റങ്ങൾ, പ്രപഞ്ചത്തെ നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനുമുള്ള സവിശേഷമായ കഴിവ് നമുക്ക് നൽകി. എന്നാൽ ഈ വികാസം ഒരേ സമയം അതിജീവനത്തിനുള്ള കരുത്തും അതോടൊപ്പം അസ്തിത്വപരമായ ഭയവും മനുഷ്യനിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ പകുതിയോളം ഭാഗം കൈയടക്കിയിരിക്കുന്നത് ഫ്രണ്ടൽ ലോബുകളാണ്. പരിണാമ പ്രക്രിയയിൽ ഇവയ്ക്കുണ്ടായ വലിപ്പക്കൂടുതൽ രണ്ട് പ്രധാന കഴിവുകൾ നമുക്ക് നൽകി. ഒന്ന്, ഇൻഹിബിഷൻ, പെട്ടെന്ന് ഉണ്ടാകുന്ന വികാരങ്ങളെയും പ്രേരണകളെയും നിയന്ത്രിക്കാനുള്ള കഴിവ്. ഒരു സാമൂഹിക ജീവിയായി നിലനിൽക്കാൻ ഇത് അത്യന്താപേക്ഷിതമാണ്. നീ കൊല്ലരുത് എന്നൊക്കെയുള്ള കൽപ്പനകൾ ഈ മസ്തിഷ്കധർമ്മത്തിന്റെ സാമൂഹിക പരിഭാഷകളാണ്. രണ്ട്, ആന്റിസിപ്പേഷൻ, ഭാവി മുൻകൂട്ടി കാണാനുള്ള കഴിവ്. കൃഷി പ്ലാൻ ചെയ്യാനും ജീവിതം കെട്ടിപ്പടുക്കാനും ഇത് സഹായിക്കുന്നുണ്ടെങ്കിലും സ്വന്തം മരണത്തെക്കുറിച്ച് ബോധവാനാകുന്നു എന്നത് ഇതിന്റെ മറ്റൊരു വശമാണ്. താൻ എന്ന വ്യക്തി ഇല്ലാതാകും എന്ന തിരിച്ചറിവ്, അതായത് ടെറർ ഓഫ് പേഴ്സണൽ എക്സ്റ്റിൻഷൻ, മനുഷ്യനിൽ കടുത്ത ഉത്കണ്ഠ സൃഷ്ടിക്കുന്നു. ഇതിനെ ബാലൻസ് ചെയ്യാൻ മസ്തിഷ്കം കണ്ടെത്തിയ ഒരു അതിജീവന തന്ത്രമാണ് ദൈവികാനുഭവം. മസ്തിഷ്കത്തിലെ ടെമ്പറൽ ലോബ് ആണ് ഈ അനുഭവങ്ങളുടെ കേന്ദ്രം. ടെമ്പറൽ ലോബിലെ പ്രവർത്തനങ്ങൾ വ്യക്തിക്ക് ഒരു കോസ്മിക് സെറിനിറ്റി അല്ലെങ്കിൽ പ്രപഞ്ചവുമായി ലയിച്ചു ചേരുന്ന അവസ്ഥ പ്രദാനം ചെയ്യുന്നു. ഇത് മരണഭയത്തെ ലഘൂകരിക്കുന്നു. ടെമ്പറൽ ലോബിലെ ഹിപ്പോകാമ്പസ്, അമിഗ്ഡല എന്നീ ഭാഗങ്ങൾ വൈദ്യുത വ്യതിയാനങ്ങൾക്ക്, അതായത് ഇലക്ട്രിക്കൽ ഇൻസ്റ്റബിലിറ്റിക്ക് അതീവ സാധ്യത ഉള്ളവയാണ്. ടെമ്പറൽ ലോബിയിലുണ്ടാകുന്ന ചെറിയ വൈദ്യുത പ്രവാഹങ്ങൾ തീവ്രമായ മതപരിവർത്തനങ്ങൾക്കും ദർശനങ്ങൾക്കും കാരണമാകാറുണ്ട്. ഇത്തരം അനുഭവങ്ങളെ ടെമ്പറൽ ലോബ് ട്രാൻസിയന്റ് എന്നാണ് അനുഭവപ്പെടുന്നത്. ഈ അവസ്ഥയിലുള്ളവർ അശരീരികൾ കേൾക്കുകയോ ദൈവിക ദർശനങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി കൊണ്ടാണ് ഉണ്ടാകുന്നത്. ചരിത്രത്തിലെ പല മതനേതാക്കളുടെയും വിവരണങ്ങളിൽ ഇത്തരം ലക്ഷണങ്ങൾ പ്രകടമാണ്. ന്യൂറോ സയൻസിലെ ആധുനിക പഠനങ്ങൾ പ്രകാരം ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്കും ദൈവം എന്ന പ്രതിഭാസവുമായി ചേർന്ന് നിൽക്കുന്നു. നമ്മൾ പുറം ലോകവുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെടാതിരിക്കുമ്പോൾ സജീവമാകുന്ന ഭാഗമാണ് DMN. ഇത് സ്വയം എന്ന ബോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തീവ്രമായ ധ്യാനത്തിലോ അല്ലെങ്കിൽ ചില ന്യൂറോളജിക്കൽ വ്യതിയാനങ്ങളിലോ DMN പ്രവർത്തനം കുറയുമ്പോൾ ഞാൻ എന്ന വ്യക്തിബോധം അപ്രത്യക്ഷമാവുകയും പ്രപഞ്ചവുമായി ഒന്നാണ് എന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ടെമ്പറൽ ലോബിലെ പ്രവർത്തനങ്ങളുമായി ചേർന്ന് നിർവാണ അല്ലെങ്കിൽ ദൈവിക സാമീപ്യം എന്ന അനുഭവം സൃഷ്ടിക്കുന്നു. മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും നിഗൂഢമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് സ്വത്വബോധം അഥവാ ഞാൻ എന്ന തോന്നൽ. ഈ തോന്നലിന്റെ കേന്ദ്രമായി ശാസ്ത്രജ്ഞർ കരുതുന്നത് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിനെയാണ്. നാം പ്രത്യേകമായ ഒരു ജോലിയിലും ഏർപ്പെടാതെ വെറുതെ ഇരിക്കുമ്പോൾ, അതായത് വിശ്രമാവസ്ഥയിലായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗങ്ങളുടെ കൂട്ടമാണ് ഇത്. നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഭാവികാലത്തെക്കുറിച്ചുള്ള ആസൂത്രണങ്ങൾ, സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ എന്നിവ ഏകോപിപ്പിക്കുന്നത് DMN ആണ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അഹന്തയെ നിർമ്മിച്ച് എടുക്കുന്ന ഒരു മെക്കാനിസമാണ് ഇത്. ഇതിൽ പ്രധാനമായും പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, പോസ്റ്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് എന്നീ ഭാഗങ്ങൾ ഉൾപ്പെടുന്നു. തീവ്രമായ ധ്യാനത്തിൽ ഏർപ്പെടുമ്പോൾ വ്യക്തി തന്റെ ചിന്തകളെ ഒരു പ്രത്യേക ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ഈ സമയത്ത് സ്വയം ചിന്തകളിൽ വ്യാപൃതമാകുന്ന DMN പ്രവർത്തനം ഗണ്യമായി കുറയുന്നു. തൽഫലമായി ഞാൻ എന്ന വ്യക്തിബോധം അയയുകയും തന്റെ ചുറ്റുമുള്ള പ്രപഞ്ചവുമായി താൻ ഒന്നാണ് എന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഈഗോ ഡിസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. തലച്ചോറിന്റെ വശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ടെമ്പറൽ ലോബ് ആത്മീയ അനുഭവങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. ധ്യാനവേളയിൽ DMN ശാന്തമാകുമ്പോൾ ടെമ്പറൽ ലോബിലെ ചില പ്രത്യേക ഭാഗങ്ങൾ ഉത്തേജിക്കപ്പെടുന്നത് വഴി സമയത്തിന്റെയും സ്ഥലത്തിന്റെയും പരിധികൾ ലംഘിക്കപ്പെടുന്നതായി അനുഭവപ്പെടാം. പലരും ഇതിനെ നിർവാണ എന്നോ ദൈവിക സാമീപ്യം എന്നോ വിശേഷിപ്പിക്കുന്നത് ഈ ന്യൂറോളജിക്കൽ വ്യതിയാനം മൂലമാണ്. കടുത്ത വിഷാദരോഗം, ഉത്കണ്ഠ എന്നിവയുള്ളവരിൽ DMN അമിതമായി പ്രവർത്തിക്കാറുണ്ട്. ധ്യാനത്തിലൂടെ DMനെ ശാന്തമാക്കുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകുന്നു. നമ്മുടെ തലച്ചോറിലെ ഒരു പ്രത്യേക സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുമ്പോൾ ലഭിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ ന്യൂറോണുകളുടെ ഒരു നൃത്തമാണ്. ഞാനില്ലാതാകുമ്പോൾ പ്രപഞ്ചം തെളിയുന്നു എന്ന ദാർശനിക സത്യത്തിന് ന്യൂറോസയൻസ് നൽകുന്ന മറുപടിയാണ് DMന്റെ നിശബ്ദത. ദൈവികാനുഭവം എന്നത് മസ്തിഷ്കത്തിന്റെ ഘടനയിൽ തന്നെ ലയിച്ചു ചേർന്ന ഒരു ജൈവിക സാധ്യതയാണ്, അതായത് ബയോളജിക്കൽ പൊട്ടൻഷ്യൽ ആണ്. ആചാരങ്ങൾ, പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ചില ശാരീരിക അവസ്ഥകൾ എന്നിവയിലൂടെ ഈ ഭാഗങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ മനുഷ്യൻ അതിഭൌതികമായ അനുഭവങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു. ഇത് കേവലം ഭാവനയല്ല, മറിച്ച് പരിണാമപരമായി മനുഷ്യൻ നേടിയെടുത്ത ഒരു പ്രതിരോധ തന്ത്രമാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? വിദ്യാർത്ഥികൾ തൊട്ട് മുതിർന്ന വ്യക്തികൾ വരെ വളരെ ആശങ്കയോടെ ചോദിക്കുന്ന ഒരു കാര്യമാണിത്. പല ആളുകൾക്കും സ്വന്തം ദേഷ്യം മൂലം ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് സുഹൃത്തുക്കളുമായുള്ള വഴക്കുകൾ, അധ്യാപകരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ, ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും ഉള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ ദേഷ്യ സ്വഭാവം വരുത്തി വയ്ക്കുന്ന വിനകളാണ്. എങ്ങനെയാണ് ഈ ദേഷ്യത്തെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക? അഥവാ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? ഒന്ന് ചിന്തിക്കാം. സാധാരണ ഒരു മനുഷ്യൻ ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഉപയോഗപ്രദമായ ദേഷ്യവും രണ്ടാമത്തേത് ഉപയോഗശൂന്യമായ ദേഷ്യവും. ഇത് കേൾക്കുന്ന പല ആളുകൾക്കും തോന്നാം ദേഷ്യം കൊണ്ട് എന്ത് ഉപയോഗമെന്ന്. ചില സമയങ്ങളിൽ ദേഷ്യം കൊണ്ട് ഉപയോഗമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നാം നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന ബാഗ് ഒരാൾ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെ വളരെ നിർമ്മമതയോടുകൂടി നിശബ്ദമായി നിന്നിട്ട് കാര്യമില്ല. അവിടെ ദേഷ്യപ്പെടണം, ശബ്ദം ഉയർത്തണം, അയാളുടെ കയ്യിൽ നിന്ന് ആ ഒരു ബാഗ് തിരിച്ചു വാങ്ങാൻ പരിശ്രമിക്കണം. അങ്ങനെ നമ്മൾ ശബ്ദം ഉയർത്തിയാൽ മാത്രമേ മറ്റുള്ള കാഴ്ചക്കാരെങ്കിലും ചേർന്ന് ആ വ്യക്തിയെ തടഞ്ഞു നിർത്തി ആ ബാഗ് തിരിച്ചു വാങ്ങി നമുക്ക് തരാൻ സാധ്യതയുള്ളൂ. ഇത്തരം സന്ദർഭങ്ങളിൽ ദേഷ്യം ഉപയോഗപ്രദം തന്നെയാണ്. എന്നാൽ ജീവിതത്തിൽ നാം ദേഷ്യം പ്രകടിപ്പിക്കുന്ന 90% സന്ദർഭങ്ങളിലും ദേഷ്യം ഉപയോഗശൂന്യമാണെന്നുള്ളതാണ് സത്യം. ഉദാഹരണത്തിന്, നാം ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളോടൊപ്പം ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ പുറകിൽ വന്ന് വളരെ നിശബ്ദമായി, മറ്റാരും കേൾക്കാതെ, നാം മാത്രം കേൾക്കുന്ന രീതിയിൽ ചെവിയിൽ നമ്മളെ പരിഹസിച്ചുകൊണ്ടൊരു വാക്ക് പറയുന്നു, ഒരു വാചകം പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇരട്ട പേര് വിളിക്കുന്നു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായി അത് കേൾക്കുന്ന നമുക്ക് ദേഷ്യം വരും. നാം പൊട്ടിത്തെറിക്കും ആ വ്യക്തിയെ നോക്കി. അപ്പോൾ കാഴ്ചക്കാരായ മറ്റുള്ളവർ എന്താ കാണുന്നത്? ഒരു കാരണവുമില്ലാതെ നമ്മൾ ഒരു വ്യക്തിയുടെ നേരെ ചൂടാവുന്നു, ദേഷ്യപ്പെടുന്നു, അയാളെ അസഭ്യം പറയുന്നു. അപ്പൊ കാഴ്ചക്കാരുടെ മുൻപിൽ നമ്മുടെ ദേഷ്യപ്രകടനം മൂലം നമുക്ക് നഷ്ടം വരുന്നൊരു സാഹചര്യമാണ്. ഇതാണ് ഉപയോഗശൂന്യമായ ദേഷ്യം. അപ്പൊ ദേഷ്യം മറികടക്കാൻ നാം ചെയ്യേണ്ട ആദ്യത്തെ നടപടി, നമ്മുടെ ദേഷ്യം വരുന്ന സാധാരണ സാഹചര്യങ്ങൾ തിരിച്ചറിയുക. അതിലെ ഉപയോഗപ്രദമായ ദേഷ്യം എന്തൊക്കെയാണ്, ഉപയോഗശൂന്യമായ ദേഷ്യം എന്തൊക്കെയാണ് എന്ന് വിവേചിച്ചറിയുക എന്നുള്ളതാണ്. ഇത് തിരിച്ചറിയാൻ വേണ്ടി നമുക്കൊരു ഡയറി തന്നെ നമുക്ക് ഉപയോഗിക്കാം. ആങ്കർ ഡയറി അല്ലെങ്കിൽ ദേഷ്യ ഡയറി എന്ന് നമുക്കിതിന് പേരുമിടാം. ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ലളിതമാണ്. ഓരോ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് അന്നത്തെ ദിവസം ചെറിയ തോതിലെങ്കിലും നമുക്ക് ദേഷ്യം വന്ന സന്ദർഭങ്ങൾ, അനുഭവങ്ങൾ നമ്മൾ വിശദമായി ആ ഡയറിയിൽ എഴുതണം. ഒരു ദിവസം 5 പ്രാവശ്യം ദേഷ്യം വന്നുവെങ്കിൽ 1, 2, 3, 4, 5 എന്ന നമ്പർ ഇട്ട് തന്നെ ആ സന്ദർഭങ്ങൾ വിവരിക്കുക. എനിക്കിന്ന് രാവിലെ 8 മണിക്ക് അച്ഛൻ്റെ അടുത്ത് ദേഷ്യം വന്നു. ഇങ്ങനെ ഒറ്റ വരിയിൽ എഴുതിയിട്ട് കാര്യമില്ല. ദേഷ്യത്തിന് കാരണമായ സന്ദർഭം എന്തായിരുന്നു, ആരോടാണ് നാം ദേഷ്യപ്പെട്ടത്, അയാൾ പറഞ്ഞ എന്ത് കാര്യമാണ് നമ്മൾക്ക് ദേഷ്യമുണ്ടാക്കിയത്, ദേഷ്യം വന്നപ്പോൾ നാം ചിന്തിച്ചതെന്തൊക്കെ, നാം പറഞ്ഞതെന്തൊക്കെ, പ്രവർത്തിച്ചതെന്തൊക്കെ, ഇതൊക്കെ വിശദമായി എഴുതാം. നാം പറഞ്ഞ വാചകങ്ങളൊക്കെ അക്ഷരം പ്രതി കൃത്യമായി തന്നെ നമുക്ക് എഴുതി വെക്കാം, അസഭ്യപദങ്ങൾ ഉൾപ്പെടെ. ഈ രീതിയിൽ വേണം നമ്മൾ ആ വസ്തുതയെ, ആ സംഭവത്തെ വിവരിക്കാൻ. ഒരു സംഭവം വിവരിച്ച ശേഷം 2 വരി ഗ്യാപ്പ് വിട്ടിട്ട് രണ്ടാമത്തെ സംഭവം എഴുതാം. ഇങ്ങനെ ഒരു ദിവസം ദേഷ്യമുണ്ടാക്കിയത് മൊത്തം നാം എഴുതി വെക്കുകയാണ്. എഴുതി വെച്ച ശേഷം ആദ്യം മുതൽ വീണ്ടും ഈ ഓരോ സംഭവത്തെയും ഒന്നുകൂടെ വായിക്കുന്നു, ഒന്നുകൂടെ വിലയിരുത്തുന്നു. ഒന്നാമത്തെ ദേഷ്യത്തിന് കാരണമായ സംഭവം നാം വായിച്ചു നോക്കിയിട്ട് അവിടെയുള്ള ദേഷ്യപ്രകടനം ഉപയോഗപ്രദമായിരുന്നോ ഉപയോഗശൂന്യമായിരുന്നോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. ആ ദേഷ്യപ്രകടനം ഉപയോഗപ്രദമായിരുന്നു എങ്കിൽ, ആ ദേഷ്യപ്രകടനം മൂലം നമുക്ക് എന്തെങ്കിലും കൃത്യമായ നേട്ടമുണ്ടായിട്ടുണ്ട് എങ്കിൽ, ആ 2 വരിയിലെ ആദ്യത്തെ വരിയിൽ നമുക്ക് യൂസ്ഫുൾ അഥവാ ഉപയോഗപ്രദം എന്നെഴുതാം. നാളെ സമാനമായ സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നാൽ അവിടെ ദേഷ്യപ്പെടുക തന്നെ ചെയ്യാം, കുഴപ്പമില്ലെന്നാണ് അർത്ഥം. എന്നാൽ ഞാൻ സൂചിപ്പിച്ച പോലെ 90% സന്ദർഭങ്ങളിലും ദേഷ്യം ഉപയോഗശൂന്യമായിരിക്കും. നാം വായിച്ചു നോക്കിയിട്ട് അവിടെ ദേഷ്യം അനുചിതമായിരുന്നു, ഉപയോഗശൂന്യമായിരുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ തൊട്ട് താഴെയുള്ള ആദ്യത്തെ ശൂന്യമായ വരിയിൽ ഉപയോഗശൂന്യം അഥവാ യൂസ്ലെസ് എന്ന് നമുക്ക് എഴുതാം. ഇങ്ങനെ ഉപയോഗശൂന്യമെന്നാണ് നാം എഴുതുന്നതെങ്കിൽ നാം ഒരു കാര്യം കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ദേഷ്യത്തിന് പകരം നാം ഏത് രീതിയിൽ പെരുമാറിയിരുന്നുവെങ്കിൽ ആ സാഹചര്യം കുറച്ചുകൂടെ ഭംഗിയായി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. അവിടെ ദേഷ്യപ്രകടനത്തിന് പകരം ഏറ്റവും മികച്ച മറ്റ് പ്രവൃത്തി എന്തായിരുന്നു? ഇതാണ് നമ്മൾ അടുത്ത വരിയിൽ എഴുതേണ്ടതായിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചുമന്ന മഷി ഉപയോഗിച്ച് തന്നെ ആ രണ്ടാമത്തെ വരിയിൽ ദേഷ്യത്തിന് പകരം ചെയ്യേണ്ട പ്രവൃത്തി എഴുതാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞ സന്ദർഭത്തിൽ നമ്മുടെ പുറകിൽ നിന്നൊരാള് നമ്മളെ കളിയാക്കുന്നു, ഇരട്ട പേര് വിളിക്കുന്നു. അയാൾ അങ്ങനെ ചെയ്യുന്നത് നാം പൊട്ടിത്തെറിച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ നാം അയാളെ നോക്കി ദേഷ്യപ്പെട്ടാൽ അയാളുടെ ഉദ്ദേശമാണ് സഫലമാവുന്നത്, നമ്മുടെ ഉദ്ദേശമല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ദേഷ്യത്തിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മളെ കളിയാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്ന ഏറ്റവും ശക്തമായ മറുപടി അയാളെ പൂർണ്ണമായി അവഗണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തിയെ നിലവിലില്ല എന്നുള്ള മട്ടിൽ പെരുമാറുക എന്നുള്ളതാണ്. നമുക്ക് അയാളുടെ മുഖത്തെ നോക്കാതെ അങ്ങനെ ഒരു വ്യക്തിയെ അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ പെരുമാറാം. നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാം. ഈ കളിയാക്കിയ ആള് അവിടെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അയാളെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അടുത്ത് തമാശ പറഞ്ഞ് നാം പൊട്ടിച്ചിരിക്കുകയാണ്. ഈ കാഴ്ച കാണുമ്പോൾ നമ്മളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ച ആള് അയ്യടാ എന്നായി പോവും. ഞാൻ ഇത്രയും പാടുപെട്ട് ഒന്ന് ദേഷ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പോലും ദേഷ്യം വരുന്നില്ലെന്ന് മാത്രമല്ല, തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന കാണുന്നതോടുകൂടി നമ്മളെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം അയാൾ ഉപേക്ഷിക്കും എന്നേക്കുമായിട്ട്. അപ്പൊ ഈ ബെസ്റ്റ് ആൾട്ടർനേറ്റ് ഓപ്ഷൻ, ദേഷ്യത്തിന് പകരം നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഉചിതമായ മറ്റു പ്രവൃത്തി, അത് ചുമന്ന മഷി വെച്ച് തന്നെ രണ്ടാമത്തെ വരിയിൽ നമുക്ക് എഴുതാം. ഇങ്ങനെ ചുമന്ന മഷി വെച്ച് എഴുതുന്നത് നാളെ ഈ ഡയറിയുടെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് ദേഷ്യം വന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് അറിയാനും, ആ സന്ദർഭങ്ങൾ ഇനി ജീവിതത്തിൽ ആവർത്തിച്ചാൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് മനസ്സിൽ പതിയാനും വേണ്ടിയിട്ടാണ് ഈ ചുമന്ന മഷിയിൽ തന്നെ ഈ പ്രവൃത്തി നമ്മൾ എഴുതി വെക്കുന്നത്. ഇങ്ങനെ ഒരു 3 മാസക്കാലം ദേഷ്യ ഡയറി നമ്മൾ എന്നും എഴുതിയാൽ സ്ഥിരം നമുക്ക് ദേഷ്യത്തിന് കാരണമാകുന്ന സന്ദർഭങ്ങളെല്ലാം ഏകദേശം കവേർഡായി പോയിക്കോളും. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഇനി നാളെ സമാനമായ സന്ദർഭങ്ങൾ ആവർത്തിച്ചു വന്നാൽ ദേഷ്യപ്പെടുന്നതിന് പകരം ഈ മറിച്ച് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്താൽ മതി. ഒരു 3 മാസമെങ്കിലും ഈ ഡയറി കൃത്യമായി എഴുതിയാൽ നമ്മൾ മാനസികമായി ദേഷ്യം വരുന്ന സന്ദർഭങ്ങളെ കൈകാര്യം ചെയ്യാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. സ്വാഭാവികമായും നമ്മുടെ ദേഷ്യപ്രകടനത്തിന്റെ തോത് കുറഞ്ഞു വരും. ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ഡയറി എഴുതാം ശരി, പക്ഷെ പെട്ടെന്ന് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ദേഷ്യം വന്നാൽ ചെയ്യേണ്ട ചില പ്രഥമ ശുശ്രൂഷ നടപടികൾ കൂടെ നമുക്ക് പറയാം. ഡി എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന 6 കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ചെയ്യേണ്ടത്. 1, ഡിസ്റ്റൻസ്. ദേഷ്യത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങളായ നെഞ്ചിടിപ്പ് കൂടുന്നു, വയറ്റിൽ നിന്ന് എരിച്ചിൽ വരുന്നു, തല പെരുക്കുന്നു, പേശികൾ വലിഞ്ഞു മുറുകുന്നു, ഇത്തരം ലക്ഷണങ്ങളൊക്കെ പ്രകടമാകുന്ന ഉടനെ തന്നെ അവിടെ നിന്നങ്ങ് മാറുക, നടക്കുക, അവിടെ നിന്നങ്ങ് മാറിപ്പോവുക. ഇങ്ങനെ മാറിപ്പോകുമ്പോൾ പോലും മനസ്സിൽ ദേഷ്യത്തിന് കാരണമായ സന്ദർഭം നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അവിടെയാണ് 2 ഡി, ഡിസ്ട്രാക്ട്. നമ്മുടെ ശ്രദ്ധ മറ്റെന്തെങ്കിലും ഒരു സംഗതിയിലേക്ക് മാറ്റണം. ശ്രദ്ധ മാറ്റാൻ നമുക്ക് ചെയ്യാവുന്ന, അനായാസം ചെയ്യാവുന്ന ഒരു കാര്യം 100 മുതൽ 1 വരെ മനസ്സിൽ എണ്ണുക എന്നുള്ളതാണ്. ഇങ്ങനെ എണ്ണുമ്പോൾ നമ്മൾ 1 മുതൽ 100 വരെ എണ്ണിക്കഴിഞ്ഞാൽ വളരെ അനായാസം നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ എണ്ണാൻ പറ്റും. 100 തൊട്ട് തിരിച്ച് എണ്ണുമ്പോൾ കുറച്ച് ശ്രദ്ധ അവിടെ കൊടുക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ദേഷ്യത്തിന്റെ കാരണമായ ആ വസ്തുതയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും. 3 ഡി, ഡ്രിങ്ക് വാട്ടർ എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഇരുന്ന് 2 ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുക. 4 ഡി, ഡീപ്പ് ബ്രീത്തിങ്, ദീർഘശ്വസനം. കസേരയിലിരുന്ന് ശ്വാസം മൂക്കിലൂടെ ദീർഘമായി അകത്തേക്കെടുത്ത് പതിയെ പുറത്തേക്ക് വിടുക.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്.

8/9/2013. അമിതമായ സ്നേഹം ഒരു രോഗമായി മാറിയാലോ? പങ്കാളി അനാവശ്യമായി സംശയിക്കുകയും ആ സംശയം ഒരു ഭ്രാന്തായി മാറുകയും ചെയ്യുന്ന അവസ്ഥ. ലോകപ്രശസ്ത നാടകകൃത്ത് ഷേക്സ്പിയറിന്റെ ഒഥല്ലോ. ഒഥല്ലോയ്ക്ക് ഭ്രാന്തമായ സ്നേഹമായിരുന്നു, പ്രണയമായിരുന്നു ഡസ്റ്റ്ബിണോട്. ആ ഭ്രാന്തമായ സ്നേഹം പക്ഷേ ഭ്രാന്തമായ സംശയമായി മാറി. ഒഥല്ലോ ഡസ്റ്റ്ബിനെ സംശയം മൂത്ത് കൊന്നു. ഷേക്സ്പിയറിന്റെ ഒഥല്ലോ എന്ന കഥാപാത്രത്തെ മുൻനിർത്തി മനഃശാസ്ത്രത്തിലേക്ക് കടം കൊണ്ട ഒരു പദമാണ് ഒഥല്ലോ സിൻഡ്രോം. ഇപ്പോൾ ക്ലിനിക്കിൽ എന്റെ മുമ്പിലിരിക്കുന്നത് ഒഥല്ലോയല്ല, മാധവനാണ്. മാധവൻ 50-കാരനായ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. ഭാര്യ സുനിത വീട്ടുജോലികളും മക്കളുടെ കാര്യങ്ങളുമായി കഴിയുന്ന ഒരു സാധാരണ സ്ത്രീ. ഒരു 4 നാളായി എന്റെ ഉള്ളിൽ തീയാണ് എന്ന സിനിമാ പാട്ടുപോലെ മാധവന്റെ മനസ്സിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഒരു തീയാളി കത്തുകയായിരുന്നു. തന്റെ ഭാര്യയ്ക്ക് മറ്റാരോടോ ബന്ധമുണ്ട് എന്ന ഉറച്ച വിശ്വാസം. തുടക്കത്തിൽ ഇത് ചെറിയ വഴക്കുകളിലായിരുന്നു അവസാനിച്ചിരുന്നത്. എന്നാൽ പതുക്കെ മാധവൻ സുനിതയുടെ ഫോൺ രഹസ്യമായി പരിശോധിക്കാൻ തുടങ്ങി. അവരാരോട് സംസാരിക്കുന്നു, എന്തിനു ചിരിക്കുന്നു എന്നതിലായി മാധവന്റെ ശ്രദ്ധ. സുനിത മുറ്റമടിക്കാൻ ഇറങ്ങിയാൽ പോലും ആരെ കാണാനാണ് പുറത്തിറങ്ങുന്നത് എന്ന് ചോദിച്ച് മാധവൻ ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ഒരു സ്ത്രീക്ക് ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കാനാവുക? സുനിത എന്നോട് ചോദിച്ചു. ഒരു ദിവസം സുനിതയുടെ സാരിയിൽ കണ്ട ഒരു ചെറിയ നൂൽ കഷ്ണം പോലും മറ്റൊരു പുരുഷന്റെ സാമീപ്യത്തിന്റെ തെളിവായി മാധവൻ വ്യാഖ്യാനിച്ചു. വീട്ടിലെ ജനലുകളും വാതിലുകളും അടച്ചിടാൻ അയാൾ നിർബന്ധിച്ചു. പല ജനലുകളും അയാൾ തന്നെ ചുറ്റിക കൊണ്ട് ആണിയടിച്ചുറപ്പിച്ചു. സുനിത എത്ര സത്യം പറഞ്ഞിട്ടും കരഞ്ഞു പറഞ്ഞിട്ടും മാധവന്റെ ഉള്ളിലെ ആ സംശയരോഗം മാറിയില്ല. ചില വിത്തുകൾ അങ്ങനെയാണ്, അത് വീണാൽ സമയത്തെടുത്തു മാറ്റിയില്ലെങ്കിൽ അത് വേരുപിടിക്കും. അത് തണ്ടുകളാകും, ഇലകളാകും, വളരും. പിന്നെ വേരോടെ പിഴുതെറിയാൻ വലിയ പാടാവും. ഒടുവിൽ ആ കുടുംബം തകർച്ചയുടെ വക്കിലെത്തിയപ്പോഴാണ് അവർ എന്റെ ക്ലിനിക്കിലെത്തുന്നത്. ഇത് ഒരുതരം ഡെലൂഷണൽ ഡിസോർഡർ ആണ്. യാതൊരു തെളിവുമില്ലാതെ തന്റെ പങ്കാളി ചതിക്കുന്നു എന്ന് ഒരാൾ ഉറച്ചു വിശ്വസിക്കുന്ന അവസ്ഥ. ഇതിനെ മോർബിഡ് ജലസി എന്നും വിളിക്കാറുണ്ട്. പങ്കാളിയുടെ ഓരോ നീക്കത്തെയും സംശയത്തോടെ നോക്കുക, നിരന്തരം ചോദ്യം ചെയ്യുകയും തെളിവുകൾക്കായി തിരയുകയും ചെയ്യുക, പങ്കാളിയെ മറ്റുള്ളവരുമായി ഇടപഴകുന്നതിൽ നിന്ന് വിലക്കുക, പങ്കാളിയുടെ വസ്ത്രം, ഫോൺ, ബാഗ് എന്നിവ നിരന്തരമായി പരിശോധിക്കുക എന്നതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. മാധവന്റെ കേസ് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുറഞ്ഞ ആത്മവിശ്വാസം അതായിരുന്നു ശരിക്കും അദ്ദേഹത്തിന്റെ പ്രശ്നം. ആത്മവിശ്വാസമേ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. മുൻകാലങ്ങളിൽ കണ്ട ചില കുടുംബ പ്രശ്നങ്ങൾ അതുണ്ടായിരുന്നു കേട്ടോ, അതും പറയാതിരിക്കാൻ നിർവാഹമില്ല. അതൊക്കെയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമായി തീർന്നത് എന്ന് പറയാം. ചിലപ്പോൾ മസ്തിഷ്കത്തിലെ രാസവ്യതിയാനങ്ങളോ അമിതമായ മദ്യപാനമോ ഒക്കെ ഇതിലേക്ക് നയിക്കാം. മാധവൻ റിട്ടയർഡായിരുന്നു, അതും പട്ടാളത്തിൽ നിന്ന്. ഒരുവിധ മദ്യപാനവും ഉണ്ടായിരുന്നു. ഈ സംശയരോഗം ഒരു സ്വഭാവ ദൂഷ്യമല്ല, മറിച്ച് ചികിത്സ ആവശ്യമുള്ള ഒരു മാനസികാവസ്ഥയാണ്. കൃത്യമായ മരുന്നുകളിലൂടെയും കൗൺസിലിംഗിലൂടെയും മാധവനെ പോലെയുള്ളവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ദാമ്പത്യ ജീവിതത്തിൽ വിശ്വാസമാണ് പ്രധാനം. എന്നാൽ ആ വിശ്വാസം സംശയത്തിന് വഴിമാറുമ്പോൾ അവിടെ സ്നേഹത്തിനു പകരം ഭയം മാത്രമാകും അവശേഷിക്കുക. അമിത സ്നേഹം ആപത് ശങ്കക്കിട വരുത്തും എന്ന് കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളത്തിൽ പറയുന്നത് വെറുതെയല്ല. അമിത സ്നേഹം എന്ന് പറയാവുന്ന പൊസസീവ്നെസ്, അതാണ് അമിത സംശയത്തിന് പലപ്പോഴും ഇടവരുത്തുന്നത്. ജോലിക്ക് പോലും പോകാതെ പങ്കാളിയോട് ഒട്ടി നിൽക്കുന്ന അവസ്ഥ, താൻ സംശയിക്കുന്ന ആളുകളോട് പങ്കാളി ഇടപെടാനുള്ള എല്ലാ പഴുതുകളും ബോധപൂർവം ഇവർ അടച്ചുകളയും. പങ്കാളിയുടെ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ തനിക്ക് പങ്കാളിയെക്കുറിച്ച് അങ്ങനെ യാതൊരുവിധ സംശയവുമില്ല എന്ന് ഇവർ തീർത്തു പറയും. സംശയത്തിന്റെ കരട് തലയിൽ കയറിയാൽ അത് ആഫ്രിക്കൻ പായൽ പോലെയാണ്.
കാർന്ന് തിന്നുകളയും. കുടുംബജീവിതം താറുമാറാവും. സുനിത ചോദിച്ചത് ശരിയല്ലേ, സർ ഞാനിപ്പോ പ്രതിയല്ലേ? അത് ഡയറക്റ്റായാലും ഇൻഡയറക്റ്റായാലും ഞാനൊരു പ്രതിയല്ലേ? ശരിയാണ്, സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷെ പാപമാണ് സുനിത, എനിക്ക് കഷ്ടം തോന്നി. സംശയിക്കുന്ന ആൾ ചോദിക്കുന്നത് തനിക്ക് വേണ്ടി പങ്കാളി ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്നായിരിക്കും. എന്റെ അടുത്ത് വന്ന മറ്റൊരു കേസ് കൂടി പറയാതവയ്യ. സ്വന്തം വീട്ടിലെ തന്നെ ഒരാളുമായി തന്റെ ഭർത്താവിന് അടുപ്പമുണ്ട് എന്നായിരുന്നു സംശയം. അയാളുടെ സഹോദരന്റെ ഭാര്യയാണ്. അവർ ആ വീട്ടിലുള്ളപ്പോൾ അയാൾ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഭാര്യയുടെ പക്ഷം. എല്ലാവരും ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ താൻ എങ്ങനെയാണ് അവിടെ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് ഭർത്താവ് ചോദിക്കുന്നു. അങ്ങനെ മാറി നിൽക്കുന്നുവെങ്കിൽ എന്താണ് എന്റെ ഐഡന്റിറ്റി എന്നും അയാൾ ചോദിക്കുന്നു. ന്യായമായ ചോദ്യമാണത്. പക്ഷെ ഭാര്യ ചോദിക്കുന്നത് തനിക്കിങ്ങനെ ഒരു ചിന്തയുണ്ട് എന്ന് ഭർത്താവിന് അറിയാമല്ലോ, പിന്നെന്തുകൊണ്ടാണ് ചെറിയ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത്? ഞാൻ അവരോട് ചോദിച്ചു, എന്തു വിട്ടുവീഴ്ചയാണ് ഉദ്ദേശിക്കുന്നത്? അവർ പറഞ്ഞു, ഡോക്ടർ എനിക്ക് മനസമാധാനത്തോടെ ഇരുന്ന് ടി വി കാണണം, പുള്ളി വീട്ടിലുണ്ടെങ്കിൽ അതിന് കഴിയില്ല. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ആ സ്ത്രീ അവരുടെ റൂമിൽ കയറിപ്പോകും, അത് കഴിഞ്ഞു വന്നാൽ പോരെ ഇദ്ദേഹത്തിന്. ഞാൻ ചോദിച്ചു, അതുവരെ ഇദ്ദേഹം എവിടെ പോകും? പുള്ളിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നൂടെ, അല്ലെങ്കിൽ കുറച്ചുനേരം ജംഗ്ഷനിൽ നിന്നൂടെ? എത്ര ആണുങ്ങൾ രാത്രി 10-11 മണിവരെ ജംഗ്ഷനിൽ നിൽക്കുന്നു? അങ്ങനെ ഒരു വിട്ടുവീഴ്ചയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ, അപ്പോ അത് പാലിക്കാൻ പറ്റില്ല. അവൾ അവിടെ ഉള്ളപ്പോൾ തന്നെ ഇങ്ങേർക്ക് വീട്ടിൽ വരണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഞാനൊരു പൊട്ടിയായതുകൊണ്ടല്ലേ ഡോക്ടറെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. അവരുടെ ഉള്ളിൽ വീണ ഒരു ചിന്ത, ഒരു കനൽ, അത് അവരെ തന്നെ ആളി കത്തിക്കുകയാണ്. എനിക്ക് ആ മനുഷ്യനോട് കഷ്ടം തോന്നി. അയാൾക്ക് ജീവിതമില്ല, അതുപോലെ നേരത്തെ പറഞ്ഞ സുനിതയ്ക്കും ജീവിതമില്ല. ഒരു പരിധിവരെ അവർക്ക് തന്നെ അറിയാം അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. സുനിതയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന് മാധവൻ അറിയാം. ഈ പറഞ്ഞ കേസിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് അവർക്കും അറിയാം. പക്ഷെ അവരുടെ ചിന്ത, അതവർക്ക് കളയാൻ വയ്യ. പകരം അവരെ കംഫർട്ട് സോണിൽ എപ്പോഴും നിർത്തണം. അതിന് അയാൾ ബസ് സ്റ്റാൻഡിൽ നിന്നാലെന്താ, ജംഗ്ഷനിൽ നിന്നാലെന്താ, താൻ എപ്പോഴും കംഫർട്ടായിരിക്കണം. സംശയരോഗമാണ് തനിക്ക് എന്ന് യാതൊരു കാരണവശാലും അവർ സമ്മതിക്കുകയുമില്ല. ഇത്തരക്കാർക്ക് സ്ഥിരമായി ഒരു ഡയലോഗുണ്ട്, നിങ്ങൾക്ക് എന്നെ ഭ്രാന്തിയാക്കിയപ്പോൾ സമാധാനമായല്ലോ, അല്ലെങ്കിൽ നിനക്കെന്നെ ഭ്രാന്തനാക്കിയപ്പോൾ സമാധാനമായല്ലോ. എന്തായാലും മാധവനെ ഞങ്ങൾ ചികിത്സിച്ചു. ആ ചികിത്സ വളരെ എളുപ്പവുമാണ്. കുറച്ച് മരുന്നൊക്കെ കൊടുക്കേണ്ടതായി വന്നു. സംശയരോഗത്തിൽ നിന്ന് മാറിയപ്പോൾ വലിയ കരച്ചിലായി, ഭയങ്കര വിഷമമായി. ഞാൻ എന്തൊക്കെ എൻ്റെ ഭാര്യയെ പറഞ്ഞു, അവൾ എന്തുമാത്രം വിഷമിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. ഇപ്പം എനിക്ക് മനസ്സിലായി എന്താ അവൾക്ക് മിണ്ടാട്ടമില്ലാതായത് എന്നൊക്കെ മാധവൻ പറഞ്ഞു. ഭാര്യയ്ക്കും നല്ല കൗൺസിലിംഗ് കൊടുക്കേണ്ടതായി വന്നു. എന്തിനധികം പറയുന്നു, എനിക്കറിയാം. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ തങ്കസൂര്യൻ ഉദിച്ചു നിൽക്കുന്നു, സന്തോഷത്തിൻ്റെ പൊൻപ്രഭ പരത്തിക്കൊണ്ട്. ഇങ്ങനെ സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും എത്രയോ കഥകൾ ഈ ഡയറി കുറിപ്പുകളിൽ പടർന്നു കിടക്കുന്നു. അതൊക്കെ മറ്റൊരവസരത്തിൽ മാനസിക ലോകത്തിൽ പിന്നാലെ പറയാം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഇനി കാർഷിക മേഖലാ വാർത്തകൾ കേൾക്കാം. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സെപ്റ്റംബർ 10-11 തീയതികളിൽ രാവിലെ 10 മണി മുതൽ ആടുവളർത്തൽ ആദായകരമാക്കാം വിഷയത്തിൽ സൌജന്യ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0494-296-2296 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റബിൾ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ സെപ്റ്റംബർ 16-17 തീയതികളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9388-344-9539-4247-2 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിലെ കെ അഗ്രിടെക് ലോഞ്ച് പാഡ് കൂൺകൃഷിയിലും സ്പോൺ ഉൽപാദനത്തിലും താൽപര്യമുള്ളവർക്കായി ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. ശാസ്ത്രീയ കൂൺകൃഷി രീതികൾ, സബ്സ്ട്രേറ്റ് തയ്യാറാക്കൽ, രോഗനിയന്ത്രണം, സ്പോൺ മാനേജ്മെന്റ്, വിളവെടുപ്പ്, വിപണനം എന്നിവ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ. രജിസ്ട്രേഷനുള്ള അവസാന തീയതി സെപ്റ്റംബർ 6. കൂടുതൽ വിവരങ്ങൾക്ക് 999-564-8888 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വച്ച് സെപ്റ്റംബർ 14 മുതൽ 25 വരെ 10 ദിവസത്തെ ക്ഷീരോൽപാദന നിർമ്മാണ സംരംഭകത്വ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സെപ്റ്റംബർ 9 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതും പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-244-0911-906-1-09-8924 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതികവിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st prize 20,000, 2nd prize 10,000, 3rd prize 5,000, 10 പേർക്ക് പ്രോത്സാഹന സമ്മാനം 1,000 വീതം എങ്ങനെ ലഭിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം, 695-0003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുൻപ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8078-095-860 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: കുമ്മാട്ടി കവിതയാണ് കുമ്മാട്ടി എന്ന ചിത്രമായത്. കുമ്മാട്ടി കവിത കാവാലം നാരായണ പണിക്കരുടേതാണ്. കുമ്മാട്ടി എന്ന ചിത്രം ജി അരവിന്ദൻ്റെതും. രാവണി പണിക്കരാണ് ചിത്രത്തിൽ കുമ്മാട്ടിയായത്. ഓടക്കുഴലും ചെണ്ടയും നാഗസ്വരവും തകിലും അസാധാരണമാമിധം വായിക്കുന്ന രാവണി പണിക്കർ കുമ്മാട്ടിയുടെ വേഷം അതീവ ഹൃദ്യമാക്കി. കുമ്മാട്ടിക്ക് കഥയും കവിതയും എഴുതിയത് കാവാലമായിരുന്നു. ഇഷ്ടം, കുമ്മാട്ടിയെയും കാവാലത്തെയും രാവണിയെയും അരവിന്ദനെയും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ഷട്കാലത്തിൽ പാടി സ്വാതി തിരുനാളിനെയും ത്യാഗരാജസ്വാമികളെയും അതിശയിപ്പിച്ച ഗോവിന്ദമാരാർ, ഷട്കാല ഗോവിന്ദമാരാർ. മൂവാറ്റുപുഴയിൽ വച്ച് ബാലമുരളീകൃഷ്ണയും കച്ചേരിയിൽ ഷട്കാലത്തിൽ രമമാനസേ പാടുകയുണ്ടായി. പുതിയ കാലത്തിൻ്റെ ത്യാഗരാജസ്വാമികൾ എന്ന വിശേഷണം ബാലമുരളീകൃഷ്ണയ്ക്ക് ഭൂഷണം തന്നെയാണ്. 1987 ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സ്വാതി തിരുനാൾ എന്ന ചിത്രം പുറത്തിറങ്ങി. അനന്ത്നാഗ് സ്വാതി തിരുനാളായും നെടുമുടി വേണു ഇരയിമ്മൻ തമ്പിയായും രഞ്ജിനി സുഗന്ധവല്ലിയായും ശ്രീവിദ്യ ഗൗരി പാർവതിയായും തിരുശീലയിലെത്തി. സാരമതിയിൽ മോക്ഷമുഗലത എന്ന ത്യാഗരാജ കീർത്തനത്തിൻ്റെ അഗാധമായ ആലാപനം ബാലമുരളീകൃഷ്ണയ്ക്ക് സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിക്കൊടുത്തു. മനോഹരമായ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു സ്വാതി തിരുനാൾ. ചിത്രവും ബാലമുരളീകൃഷ്ണയുടെ ആലാപനവും ഇഷ്ടം. അത്രമേൽ

ಜೊಂಡು ಪಟ್ಟ ಜೊಂಡು ಪಟ್ಟ.

മലയാള സിനിമയുടെ പരിണാമഘട്ടങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു നടിയാണ് ഓമല്ലൂർ ചെല്ലമ്മ. കേവലം രണ്ട് ചിത്രങ്ങളിൽ മാത്രമേ അവർ നായികയായി അഭിനയിച്ചിട്ടുള്ളൂ. 1950 പുറത്തിറങ്ങിയ സ്ത്രീയും 1952 പുറത്തിറങ്ങിയ പ്രേമലേഖയുമായിരുന്നു ആ ചിത്രങ്ങൾ. നാടകത്തിൽ നിന്നാണ് ഓമല്ലൂർ ചെല്ലമ്മ ചലച്ചിത്രത്തിലെത്തുന്നത്. 1950 ഹിറ്റ് ചിത്രമായിരുന്നു സ്ത്രീ. എന്നാൽ സ്ത്രീ എന്ന ചിത്രവും അതിലെ ഓമല്ലൂർ ചെല്ലമ്മയുടെ അഭിനയവും മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ സുവർണലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ടു. ആ ചരിത്ര സ്മരണകളിലൂടെ സഞ്ചരിക്കുന്നത് തന്നെ ഏറെ ഇഷ്ടം, അത്രമേലിഷ്ടം.

കലഹിക്കാത്ത ക്യാമറാമാൻ, അങ്ങനെയൊരു വിശേഷണമുണ്ടായിരുന്ന ക്യാമറാമാനാണ് ആനന്ദക്കുട്ടൻ. രാമചന്ദ്ര ബാബു എന്ന ക്യാമറാമാൻ്റെ ശിക്ഷണത്തിൽ അതീവ ഹൃദ്യമായി എത്രയോ പകർന്നാട്ടങ്ങളെ പകർത്തിയ തിഷ്ണാശാലി. ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലൂടെ ഭാവരസങ്ങളുടെ മഴവില്ലുകൾ കണ്ട് ദൃശ്യകാവ്യത്തിൻ്റെ വിസ്മയം പകർത്തിയ ഛായാഗ്രാഹകൻ. ഹിസൈനസ് അബ്ദുള്ള, ഭരതം, കമലദളം, സദയം തുടങ്ങി എത്രയോ ചിത്രങ്ങളുടെ ക്യാമറാമാൻ. ക്യാമറ കൊണ്ട് കവിതകൾ കുറിച്ച കലാകാരൻ. ഇഷ്ടം

തീരെ ആത്മവിശ്വാസമില്ലാത്ത അന്തർമുഖിയായ ഒരു പെൺകുട്ടിയുടെ ആത്മവിശ്വാസത്തിലേക്കുള്ള യാത്രയുടെ കഥ പറയുന്ന ചിത്രമാണ് മിലി. കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും രാജ്യം നഷ്ടപ്പെട്ട രാജാവും അനുഭവിക്കുന്ന വേദന ഒന്നു തന്നെയാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ചിത്രത്തിലുള്ളത്. രാജേഷ് പിള്ളയുടെ സംവിധാനമാണ്. ട്രാഫിക് സംവിധാനം ചെയ്ത രാജേഷ് പിള്ള വേട്ട സംവിധാനം ചെയ്ത് തൻ്റെ ജോലി തീർത്ത് സിനിമ ഇറങ്ങിയതിൻ്റെ പിറ്റേന്ന് ജനങ്ങളുടെ പ്രതികരണമറിയാതെ മാഞ്ഞുപോയ രാജേഷ് പിള്ള എന്ന സംവിധായകൻ.

ഓർമ്മയുടെ മുറിവിൽ കണ്ണീരുപ്പ് കലർന്ന നീറ്റലായി ജിഷ്ണു എന്ന നടൻ്റെ നിഷ്കളങ്കവും പ്രസന്നവുമായ മുഖം തെളിയുന്നു. കേവലം 36 വർഷങ്ങൾ. ആ സൗമ്യദീപ്തി സ്വപ്നലോകത്തേക്ക് ഒരു മേഘശകലം പോലെ മാഞ്ഞുപോയി. നമ്മൾ എന്ന ചിത്രത്തിൽ നമ്മളെ കരയിപ്പിച്ച ജിഷ്ണു, എന്നെ അമ്മയെ ഒന്ന് കാണാൻ എന്ന പാട്ട് മറക്കുമോ നമ്മൾ? ഇല്ല. ഇഷ്ടം ആ പാട്ടും അതിലഭിനയിച്ച ജിഷ്ണുവും.

ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെയായി സ്കൂളിലേക്ക് പോകുന്ന മീനത്തിൽ താലികെട്ടിലെ 22 വയസ്സുകാരൻ ഓമനക്കുട്ടനെ മലയാളിക്ക് മറക്കാനാകുമെന്ന് തോന്നുന്നില്ല. മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ചിത്രം. നീണ്ട 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജൻ ശങ്കരാടി എന്ന സംവിധായകൻ ചെയ്ത രണ്ടാമത്തെ ചിത്രമായിരുന്നു അത്. ഓമനക്കുട്ടനും വീപ്പക്കുറ്റിയും അനശ്വരമായി ഹാസ്യത്തിൻ്റെ മേമ്പൊടിയിൽ ജീവിതഗന്ധിയായ ചിത്രം ചെയ്ത രാജൻ ശങ്കരാടി എന്ന പ്രതിഭ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഇനിയും മായാതെ കൺമുന്നിൽ നിൽക്കുന്ന നൈർമല്യമാർന്ന മുഖം, വറ്റാത്ത സ്നേഹത്തിൻ്റെ ആഴമുള്ള കണ്ണുകൾ, അനായാസം സ്ഫുരിക്കുന്ന ഭാവങ്ങൾ, രസവൈവിധ്യങ്ങൾ, നെറ്റിയിൽ ചന്ദനം ചാർത്തി തുളസിക്കതിർ ചൂടി കൈത്തിരിയുമായി നിൽക്കുന്ന സൗന്ദര്യം, സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ രൂപമുള്ള ഒരു നാടൻ കന്നിപ്പെണ്ണിനെ സങ്കല്പിക്കണമെങ്കിൽ രേഖാമോഹനെ ഓർത്താൽ മതിയാകും. പോയി മറിയുന്ന മലയാളത്തനിമ പോലെ, താനേ പൊലിഞ്ഞ കൈത്തിരി പോലെ രേഖാമോഹൻ മാഞ്ഞുപോയി. സിബിമലയിൽ സംവിധാനം ചെയ്ത നീ വരുവോളം എന്ന ചിത്രത്തിലെ ഈ തന്നലും എന്ന് തുടങ്ങുന്ന പാട്ട് കേൾക്കുമ്പോൾ തന്നെ കൈത്തിരി പോലെ തെളിയുന്ന രേഖയുടെ മുഖം ഓർമ്മയിലെത്തും. അത്രമേലിഷ്ടം ആ ഓർമ്മകൾ.

അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

സുഖദമി രാത്രിയിലേക്ക് സ്വാഗതം. നമുക്ക് രണ്ട് വ്യക്തിത്വമുണ്ടോ? ഈ സിനിമയിലൊക്കെ പറയുന്നത് പോലെ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് കൗണ്ടറിനരികിലേക്ക് പോയപ്പോൾ ഒരാളിൻ്റെ ദേഹത്ത് മുട്ടിയെന്ന് കരുതൂ. നിങ്ങൾ ക്ഷമ പറയും, അയാളും പറയും കുഴപ്പമില്ല എന്ന്. എന്നാൽ വീട്ടിൽ മകനോ മകളോ നിങ്ങളെ ഒന്ന് മുട്ടിയെന്ന് വിചാരിക്കൂ, എങ്ങനെയാവും നിങ്ങൾ പ്രതികരിക്കുന്നത്? നോക്കി നടന്നൂടെ നിനക്ക്, കണ്ണിലെന്താ? വീട്ടിൽ വേണ്ടപ്പെട്ട ഒരു അതിഥി വന്നു എന്ന് കരുതൂ. അയാളുടെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് വീണ് ഉടഞ്ഞു എന്ന് വിചാരിക്കൂ, നിങ്ങൾ എന്തു പറയും? കുഴപ്പമില്ല, സൗമ്യതയോടെ അത്രയും പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ചില്ലുകൾ വാരിക്കളയും. ഒരു ചില്ലു പോലും അവിടെ എങ്ങുമില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലും നിങ്ങൾ അതിഥിയോട് പറയും, സൂക്ഷിച്ച് ചവിട്ടണേ, പൊട്ടോ പൊടിയോ കിടക്കുന്നെങ്കിലോ എന്ന്. എന്നാൽ മകളുടെയോ മകന്റെയോ കയ്യിൽ നിന്നാണ് ഒരു ഗ്ലാസ് വീണുടയുന്നതെങ്കിലോ അതേക്കാൾ വലിയ ശബ്ദത്തിൽ നിങ്ങൾ പൊട്ടിത്തെറിക്കും. ചില്ലുകൾ മുഴുവൻ അവരെ കൊണ്ട് വാരിക്കും. എവിടെ കൊണ്ട് കളയണമെന്നവർ ചോദിച്ചാൽ പുഴുങ്ങി തിന്നോളാൻ പറയും. പൊട്ടിയ ഗ്ലാസിനെക്കുറിച്ച് വൈകുന്നേരം വരെ പുലമ്പിക്കൊണ്ടിരിക്കും. മിക്കവാറും പല കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ബന്ധുക്കളുടെ കുട്ടികൾ ആരെങ്കിലും വന്നാൽ ചിലപ്പോൾ എന്നും ചിക്കനും മീനും ഒക്കെ ഉണ്ടാക്കും, ചിലപ്പോൾ വാരിക്കൊടുത്തൊന്നും വരും. പക്ഷെ വീട്ടിലാണെങ്കിലോ വേണമെങ്കിൽ കോരി തിന്നോ എന്ന മനോഭാവം. ശരിക്കും നമ്മൾക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടോ? കാണുമായിരിക്കും അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

0: എന്തുകൊണ്ടാണ് പുറത്ത് പെരുമാറുന്നത് പോലെ അകത്തും പെരുമാറാൻ നമുക്ക് കഴിയാതെ പോകുന്നത്? വാസ്തവത്തിൽ വഴക്കും വക്കാണവുമൊന്നും വീട്ടിനകത്തില്ലായിരുന്നുവെങ്കിൽ എന്തു രസമായിരുന്നേനെ. പുറത്തുള്ളവരോട് ചിരിച്ചു വർത്തമാനം പറയാൻ നമുക്കറിയാം. വീട്ടിൽ വഴക്കിട്ട് അടിയുണ്ടാക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും പെട്ടെന്ന് പുറത്തുനിന്നൊരാൾ വരുന്നതെന്ന് വിചാരിക്കുക. സ്വിച്ച് ഇട്ട പോലെ നമ്മുടെ സ്വഭാവം മാറും. അവരെ നോക്കി ചിരിക്കും, വിനയാന്വിതമായി അവരോട് അകത്ത് കയറിയിരിക്കാൻ പറയും. അടിയുണ്ടാക്കിക്കൊണ്ടിരുന്ന ഭാര്യയോട് അതുവരെയില്ലാത്ത സ്നേഹത്തോടെ കുറച്ച് ബഹുമാന ആദരങ്ങൾ കൂടി ചേർത്ത് ചായ എടുക്കാൻ പറയും. ആ സമയം ഭാര്യ എല്ലാവിധ സ്നേഹത്തോടെയും തിരിച്ചൊരു ചോദ്യം ചോദിക്കും, ചേട്ടനു കൂടി ചായ എടുക്കട്ടെ? അതിഥിക്ക് ഇത് കേട്ട് ചിലപ്പോൾ ഒന്നും തോന്നില്ല. കാരണം അയാൾ വീട്ടിലൊരു അംഗം കഴിഞ്ഞ് ഇടവേളക്കിറങ്ങിയതായിരിക്കും. ഒരു പാട്ട് കേട്ടാലോ?
1: മണിനാദം കേട്ടു കാട്ടിൽ കുതിരാ

നമ്മൾ കരുതി വച്ചിരിക്കുന്നത്. വീട്ടിലെ ഈ പെരുമാറ്റങ്ങളെല്ലാം ശരിക്കുള്ളതും മറ്റെല്ലാം അഭിനയവുമെന്നാണ്. ഉടുപ്പിൻ്റെ കാര്യം പോലെയാണത്. വീട്ടിൽ വൃത്തികെട്ട ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കും, പുറത്ത് ഒരുങ്ങി ചമഞ്ഞിറങ്ങും. ഒന്ന് ഓർത്തു നോക്കൂ, നല്ല വൃത്തിയോടെ കൊള്ളാവുന്ന ഉടുപ്പൊക്കെ ഇട്ടല്ലേ വീട്ടിൽ നിൽക്കേണ്ടത്? കഷ്ടപ്പെട്ട് നമ്മളുണ്ടാക്കിയ വീടല്ലേ, അവിടെ നല്ല വൃത്തിയായിട്ട് നിൽക്കണ്ടേ? ഇൻസെർട്ട് ചെയ്ത് നിൽക്കണമെന്നൊന്നും പറയുന്നില്ല, കംഫർട്ടായി നിൽക്കാം. അങ്ങനെ പറഞ്ഞാൽ ചിലർ പറയും, ഇടാതെ നിൽക്കുന്നതല്ലേ കംഫർട്ടെന്ന്. അതുകൊണ്ട് തർക്കിക്കാനൊന്നുമില്ല, അത് പോട്ടെ, അതങ്ങനെ നിൽക്കട്ടെ. പെരുമാറ്റത്തെക്കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? വീടിനകത്താണ് ശരിക്കും നമ്മൾ നന്നായി പെരുമാറേണ്ടത്. കുട്ടികളോടും പങ്കാളിയോടും സ്നേഹത്തോടെയും സൗമ്യതയോടെയും പെരുമാറാൻ നമുക്ക് കഴിയണം, അത് ശീലമാക്കണം. അതിന് ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. നിങ്ങൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും മറ്റൊരാളിൻ്റെ കുറ്റം പറയാതിരിക്കാൻ ശ്രമിക്കണം. എന്തുകൊണ്ടാണെന്നറിയുമോ? കുറ്റം പറയാൻ അവസരം കിട്ടിയാൽ ഒരു ഗ്യാപ്പിനിടയിൽ പങ്കാളിയുടെ ഏതെങ്കിലും ബന്ധുവിൻ്റെ കുറ്റം കൂടി തിരികെ വയ്ക്കാൻ ശ്രമിക്കും. അത് പിന്നെ വലിയ കലിപ്പാകും. ഭാര്യയുടെ ബന്ധുക്കളുടെ കുറ്റം പറയാനുള്ള വ്യഗ്രതയുള്ള ആളാണോ നിങ്ങൾ? ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ വില ഇടിച്ചു താഴ്ത്തുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ സന്തോഷത്തോടെ ജീവിക്കുക അത്ര എളുപ്പമല്ല. ഒരു പാട്ട് കേട്ടാലോ?

സന്തോഷത്തോടെയും സൗമ്യതയോടെയും പെരുമാറുന്നത് കാണാനാണ് ഏവർക്കും ഇഷ്ടം. അതെവിടെയായാലും ശരി തന്നെ, ഒരു ഹോട്ടലിൽ, ടെക്സ്റ്റൈൽസിൽ, എവിടെയും നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹോസ്പിറ്റാലിറ്റി എന്നാണ് സായിപ്പ് അതിനെക്കുറിച്ച് പറയുന്നത്. ചിരിച്ചുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ കസ്റ്റമറോട് ഇടപെടുന്ന കടയുടമയ്ക്ക് കച്ചവടം കുറയില്ല. നാട്ടിൽ ഹാർഡ്വെയർ കച്ചവടം നടത്തുന്ന ഒരു സുഹൃത്തുണ്ട്, വിക്രമൻ. പഞ്ചായത്തിൻ്റെ വക ഒരു ഇടുങ്ങിയ കടമുറിയിലായിരുന്നു അയാളുടെ കച്ചവടം. ഇപ്പം അങ്ങനെയല്ല കേട്ടോ, സ്വന്തമായി വലിയ കടയൊക്കെയുണ്ട്. സാധനങ്ങൾ അന്ന് ആ കുടുസുമുറിയിൽ വാരി വലിച്ചിട്ടിരിക്കും. നിങ്ങൾക്കിതൊന്ന് അടുക്കി വെച്ചാൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നൊരു മറുപടിയുണ്ട്, കടയല്ല സാറേ, കടക്കാരനാണ് കാര്യം. വിക്രമന്റെ ഈ തത്വശാസ്ത്രത്തിന് വിക്രമൻ ഫിലോസഫി എന്ന് പേരിടണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് വളരെ വലിയ ഒരു ഭയങ്കര തത്വശാസ്ത്രമാണ്. ഒരു പാട്ട് കേട്ടാലോ?

പുറത്ത് നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന നല്ല പെരുമാറ്റം ജീവിതത്തിൽ അപ്പടി പ്രാവർത്തികമാക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. മനസ്സിലുള്ള കാര്യങ്ങൾ, അതിഷ്ടങ്ങളാവട്ടെ അനിഷ്ടങ്ങളാവട്ടെ, എല്ലാം പറയണം. ആരോടെങ്കിലും പറയണമെന്നല്ല, പറയേണ്ടവരോട് പറയണം. ഒഴുകുന്ന വെള്ളത്തിൻ്റെ അത്ര ശുദ്ധി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനുണ്ടാവില്ല എന്ന് മാത്രം ഓർത്താൽ മതി. അതായത്, പറയേണ്ട കാര്യങ്ങളൊന്നും പിന്നത്തേക്ക് മാറ്റിവെക്കരുത് എന്നർത്ഥം. പറയാതെ മാറ്റിവെച്ച് മാറ്റിവെച്ച് അടിച്ചമർത്തിയാൽ പിന്നീട് എപ്പോഴെങ്കിലും അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് പറയണം. വല്ലപ്പോഴെങ്കിലും ചുമ്മാ ഇരുന്ന് വർത്തമാനം പറയണം. മനസ്സിൽ ഡാമുകൾ കെട്ടരുത്. മനസ്സിലെ നദി അനർഗളം ഒഴുകട്ടെ. എത്രത്തോളം അത് കെട്ടിക്കിടക്കുന്നുവോ അത്രയും അത് മലിനമാകും. ഒഴുകാൻ അനുവദിച്ചു നോക്കൂ. കുറച്ചുനാൾ കഴിയുമ്പോൾ അത് സ്ഫടിക തുല്യം തിളങ്ങുന്നത് കാണാം. മനസ്സങ്ങനെയാണ്, ജീവിതവും അങ്ങനെയാണ്. അത് മറന്നു പോകരുത്. ഒരു പാട്ട് കേട്ടാലോ?

ഒരു വീട്ടിൽ നമ്മൾ അധികകാലമൊന്നും ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നില്ല. ഒരുമിച്ച് ജീവിക്കുന്ന കാലമാകട്ടെ എല്ലാ നേരവും ഒരുമിച്ച് വീട്ടിനുള്ളിൽ ഇല്ലതാനും. കുട്ടികൾ സ്കൂളിൽ പോകുന്നു, മുതിർന്നവർ ജോലിക്ക് പോകുന്നു, വയസ്സായ അമ്മയോ അച്ഛനോ മാത്രമായിരിക്കും ചിലപ്പോൾ വീട്ടിലുള്ളത്. വൈകുന്നേരമായിരിക്കും എല്ലാവരും ഒരുമിച്ചുണ്ടാവുക, അല്ലേ? മിക്കവാറും ദിവസങ്ങൾ വീട്ടിൽ വഴക്കാണ് എന്ന് എത്രയോ കുട്ടികൾ പരാതിപ്പെടുന്നു. ആകെ കിട്ടുന്ന കുറച്ച് നേരമാണ്, അത് മുഴുവൻ പരാതിയോ പരിഭവമോ പഴിചാരലോ വഴക്കോ ഒക്കെ ആക്കി മാറ്റുന്ന ആളുകൾ. കുട്ടികൾ സ്കൂളിലായിരുന്നപ്പോൾ അവരവിടെ വഴക്കുണ്ടാക്കിയിരുന്നില്ല. നിങ്ങൾ ജോലി സ്ഥലത്തായിരുന്നപ്പോഴും അവിടെ വഴക്കുണ്ടാക്കിയില്ല. അവിടെയൊക്കെ നിങ്ങൾ നന്നായി പെരുമാറി, എന്നിട്ടാണ് വീട്ടിൽ വന്നപ്പോൾ സ്വഭാവം മാറിയത്. എന്തിന്? അതൊരു നല്ല ചോദ്യമാണ്. എന്തിന്? ഒരു പാട്ട് കേട്ടാലോ?

സ്വഭാവം മാറാനുള്ളതല്ല വീടുകൾ. നമ്മൾ വീട്ടിലെത്തിയാലുടൻ വസ്ത്രം മാറുന്നു. അതേ ലാഘവത്തോടെ സ്വഭാവവും മാറ്റേണ്ടതുണ്ടോ? ആലോചിച്ചു നോക്ക്. ഔപചാരികവും അനൗപചാരികവും എന്ന രണ്ട് ഘടകങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ജോലിസ്ഥലത്ത് ഔപചാരികതയുണ്ടാവണം, വീട്ടിൽ അനൗപചാരികതയായിരിക്കണം. ഔപചാരികത എന്ന് പറഞ്ഞാൽ നല്ല പെരുമാറ്റം, അനൗപചാരിക എന്ന് പറഞ്ഞാൽ തോന്നിയവാസം, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, ഒഫീഷ്യലും അൺഒഫീഷ്യലും അല്ലേ. അതുപക്ഷേ പെരുമാറ്റത്തെയോ സ്വഭാവത്തെയോ ബാധിക്കേണ്ടതില്ല തന്നെ. എപ്പോഴും സന്തോഷകരമായിരിക്കുക, സൗമ്യമായിരിക്കുക, സാധാരണമായിരിക്കുക. എന്തൊരു സുഖമായിരിക്കുമെന്നറിയുമോ അങ്ങനൊരു ജീവിതം? ഒരു പാട്ട് കേട്ടാലോ?

അതെ, വഴക്കുണ്ടാക്കാൻ എളുപ്പമാണ്, പൊട്ടിത്തെറിക്കാൻ അതിലേറെ എളുപ്പമാണ്. പക്ഷെ ക്ഷമയോടെ കാര്യങ്ങളെ കാണാൻ, പാകതയോടെ കാര്യങ്ങളെ വിലയിരുത്താൻ നല്ല വ്യക്തിത്വം ആവശ്യമാണ്. പകയോടെ കാണണോ പാകതയോടെ കാണണോ? അതൊരു നല്ല ചോദ്യമാണ്. അതാണ് പ്രധാനം. പകയുപേക്ഷിക്കൂ, പാകതയോടെ കാര്യങ്ങളെ നോക്കിക്കാണൂ, എല്ലാം ശരിയാകും. ശരിയാകാതെ എവിടെ പോകാനാണ്? സംശയമില്ല. ഒരു പാട്ട് കൂടി കേട്ടാലോ?

വഹിനി സംതപ്താം ദുബിന്ധുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചുട്ടുപഴുത്ത ഇരുമ്പ് ദണ്ടിൽ വീഴുന്ന വെള്ളത്തുള്ളി പോലെ പെട്ടെന്ന് പൊലിഞ്ഞു പോകുന്നതാണ് മനുഷ്യജീവിതം. എഴുത്തച്ഛൻ്റെ വരികളാണ്. ജീവിതം അർത്ഥവത്തായിരിക്കണം, അമൂല്യമായിരിക്കണം, ആഹ്ലാദകരമായിരിക്കണം. കാരണം

കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ജീവിതത്തെ അർത്ഥവത്താക്കാൻ, അമൂല്യമാക്കാൻ, ആഹ്ലാദകരമാക്കാൻ. ആദ്യം ചെയ്യേണ്ടത് ദേഷ്യം ഉപേക്ഷിക്കുക എന്നതാണ്. പിന്നെ വേണ്ടത് നന്നായി അധ്വാനിക്കുക എന്നതാണ്. ഇത് രണ്ടും ചെയ്യുന്ന പക്ഷം ചിലപ്പോൾ ജീവിതം പരമാനന്ദകരമായേക്കും. അതിലൊരു സംശയവുമില്ല. ഇംഗ്ലീഷിലെ ഒരു നല്ല വാക്കാണ് ബ്ലിസ്, പരമാനന്ദം, സ്വാതന്ത്ര്യത്തോടുകൂടിയുള്ള ആനന്ദം. അങ്ങനെ സ്വതന്ത്രമായ ആനന്ദം അനുഭവിക്കണമെങ്കിൽ ദേഷ്യം ഉപേക്ഷിക്കൂ, പക ഉപേക്ഷിക്കൂ, പാകതയുടെ കാര്യങ്ങളെ കാണൂ. സ്വാതന്ത്ര്യത്തോടുകൂടിയുള്ള ആനന്ദം നമ്മളെ തേടി വരും, സംശയമൊന്നുമില്ല. പിന്നെ അധ്വാനിക്കാനും മറന്നുപോകരുത്. യഥാർത്ഥ സ്വാതന്ത്ര്യം, യഥാർത്ഥ സന്തോഷം അധ്വാനിക്കുന്നവരുടെ കയ്യിലാണ്. അവർക്കാണ് അത് നന്നായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നത്. ചൂഷകർക്ക് ഒരിക്കലും നല്ല സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. കുറ്റബോധം കലർന്ന ഒരു പാരതന്ത്ര്യ സന്തോഷം മാത്രമേ ചൂഷകർക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, അധ്വാനിക്കണം, ദേഷ്യം ഉപേക്ഷിക്കണം. ജീവിതം സ്വതന്ത്രമായി, സുന്ദരമായി, സൗമ്യമായി, ഭദ്രമായി ചേർന്നു നിൽക്കും. അതൊരു സുഖകരമായ അവസ്ഥയാണ്. ഒരു പാട്ട് കൂടി കേൾക്കാം.

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു, സുഖമായി ഉറങ്ങാനുള്ള നേരമാകുന്നു. എല്ലാവർക്കും സുഖസുഷുപ്തി നേരുന്നു. കാരണം എന്നും പറയുന്നതുപോലെ സുഖമായി ഉറങ്ങിയാലേ സന്തോഷത്തോടെ ഉണരാനാകൂ. ഉന്മേഷത്തോടെ ഉണർന്നാൽ മാത്രമേ ജീവിതത്തിലെ കർത്തവ്യങ്ങൾ നന്നായി ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ. പുതിയ പ്രഭാതങ്ങളുണ്ടാകണം. ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ സാധിക്കണം. അങ്ങനെ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ക്രിയാത്മകമാവണം. ക്രിയാത്മകമാകണമെങ്കിൽ ഉന്മേഷത്തോടെ ഉണർന്നേ മതിയാകും. മനസ്സും ശരീരവും ഉണർന്ന ഒരാളിന് മാത്രമേ ക്രിയാത്മകമായി എന്തെങ്കിലുമൊക്കെ ഈ ലോകത്തിനു വേണ്ടി ചെയ്യാനാവൂ. അതുകൊണ്ട് സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. അതുവരെ ശുഭരാത്രി. സ്നേഹപൂർവം, മധുജൻ.